ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ആഗസ്റ്റ് 14 സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1896 ആഗസ്റ്റ് 14, 1893 മെയ് മാസത്തിൽ ദക്ഷിണാഫ്രിക്കയിലെത്തിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ബാരിസ്റ്റർ സംഭവ ബഹുലമായ ഒട്ടേറെ ജീവിത അനുഭവങ്ങൾക്ക് ശേഷം 1896 ജൂണിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയത് 5-6 മാസത്തെ അവധിക്ക് ശേഷം തിരികെ പോവുക എന്ന ദൃഢനിശ്ചയത്തോടെ തന്നെയായിരുന്നു. കസ്തൂർബാ ഗാന്ധിയെയും മക്കളെയും കൊണ്ട് മടങ്ങിപ്പോകും മുമ്പ് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ ദുരവസ്ഥയെയും പീഡന അനുഭവങ്ങളെയും കുറിച്ച് ഇന്ത്യയിൽ ആവുന്നിടത്തോളം പ്രചാരണം നടത്തുക എന്ന ഉദ്ദേശ്യവും ഗാന്ധിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഒരു ചെറിയ ലഘുലേഖ എഴുതി തയ്യാറാക്കി. പച്ച നിറത്തിലുള്ള പുറംചട്ടയാണ്.

1947 ആഗസ്റ്റ് 14 ഇന്ത്യ വിഭജനത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് തയ്യാറാക്കിയ മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറും കിഴക്കുമായുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1947 ആഗസ്റ്റ് 14 കോമൺവെൽത്തിനുള്ളിലെ ഡൊമിനിയൻ പദവിയുള്ള രാജ്യം എന്ന നിലയിലാണ് ഇന്ത്യയെപ്പോലെ പാകിസ്ഥാനും സ്വതന്ത്രമായത്. എന്നാൽ പാകിസ്ഥാനിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗ് ഇന്ത്യയിലെപ്പോലെ ബ്രിട്ടന്റെ അവസാനത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ പുതിയ രാജ്യത്തിന്റെ ആദ്യത്തെ ഗവർണർ ജനറലായി അംഗീകരിക്കാൻ വിസമ്മതിച്ചു. പാകിസ്ഥാൻ വാദത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന മുഹമ്മദ് അലി ജിന്നയെ പാകിസ്ഥാൻ ഗവർണർ ജനറലായി നിയമിച്ചു. മുസ്ലിം ലീഗ് നേതാവ് ലിയാഖത്ത് അലിഖാൻ പാകിസ്ഥാന്റെ പ്രഥമ പ്രധാനമന്ത്രിയുമായി. പശ്ചിമ പാകിസ്ഥാനും കിഴക്കൻ ബംഗാളും തമ്മിലുള്ള 1000 മൈലോളമുള്ള അകലം പിൽക്കാലത്ത് ഭരണപരമായ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവികസിത പ്രവിശ്യകളായിരുന്ന സിന്ധ്, ബലൂചിസ്ഥാൻ, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ എന്നിവയും താരതമ്യേന വികസിതമായിരുന്ന പഞ്ചാബ്, ബംഗാൾ എന്നീ പ്രവിശ്യകളെ വിഭജിച്ചുണ്ടാക്കിയ പകുതികളും ചേർന്നതായിരുന്നു പാകിസ്ഥാൻ. മതാടിസ്ഥാനത്തിലുള്ള വിഭജനം ഇരു രാജ്യങ്ങളുടെയും പിറവിക്കൊപ്പം വർഗീയ സംഘടനകൾക്കും ചോരപ്പുഴകൾക്കും കാരണമായി. ഇരു രാജ്യങ്ങളിലേക്കുമുള്ള അഭയാർത്ഥി പ്രവാഹം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ വർഷങ്ങളോളം ദുരിതപൂർണമാക്കി.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. പുരാതന സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശം. ഒരു കാലത്ത് അവിടെയുള്ളവർ കരുതിയിരുന്നത് ഈ പ്രദേശം മാത്രമാണ് പ്രപഞ്ചം എന്നായിരുന്നു. ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നും അവർ വിശ്വസിച്ചു. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ. അതുകൊണ്ടായിരുന്നിരിക്കണം പുറം ലോകത്തെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ആകാശം ഒരു മേൽക്കെട്ടിയാണെന്ന് അവർ വിശ്വസിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ആ പർവ്വതനിരകൾക്കകത്തെ ചെറിയ ലോകമായിരുന്നു എല്ലാം. ആകാശമേൽക്കെട്ടിയിൽ തൂക്കിയിട്ടിരിക്കുന്ന രസഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നവർ വിശ്വസിച്ചു. ഭൂതലത്തിന്റെ അറ്റത്ത് ഒരു കൂടാരമുണ്ടെന്നും അവിടെ ദൈവം പാർക്കുന്നുണ്ടെന്നും അവർ കരുതി. ദൈവത്തിന്റെ കൂടാരത്തിൽ നിന്ന് ഒരു മണവാളനെപ്പോലെ രഥത്തിൽ സൂര്യൻ സഞ്ചരിച്ചെത്തുന്നു എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ കാലക്രമേണ ആ സങ്കല്പങ്ങളെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ശാസ്ത്രത്തിന്റെ സൗരവെളിച്ചം വരവായി. പർവ്വതനിരകൾക്കപ്പുറത്ത് വിശാലമായ വേറെ ലോകമുണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചം എന്നത് വിശാലമാണെന്നും നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാനാവുമെന്നും അവർ തിരിച്ചറിഞ്ഞു. ആകാശം ഒരു മേൽക്കട്ടിയല്ലെന്നും നിരവധിയായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കൊണ്ട് ആവൃതമാണ് ആകാശമെന്നും മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചത്തിന് ഒരു അധിനായകൻ ഇല്ല എന്ന തിരിച്ചറിവായിരുന്നു അതിന്റെ പ്രധാനം. പ്രപഞ്ചത്തെ ആരും സൃഷ്ടിച്ചതല്ല എന്നും അതിവിടെ തന്നെ ഉള്ളതാണെന്നുമുള്ള യാഥാർത്ഥ്യം മനസ്സിലായി. കാര്യങ്ങളെ വിശ്വസിക്കുകയല്ല വേണ്ടത്, പകരം യുക്തിപൂർവം വിശകലനം ചെയ്യുകയാണ് വേണ്ടതെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും യുക്തിചിന്തകൾ ലോകത്തിന്റെ നാനാഭാഗത്തും പൊട്ടിമുളച്ചുകൊണ്ടേയിരുന്നു. അജ്ഞതയിൽ നിന്ന് ഉയർകൊണ്ടുവന്ന നിഗമനങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആകെത്തുകയായ പൌരോഹിത്യത്തെ യുക്തിചിന്തകർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഭൂമി നിശ്ചലമാണെന്നും സൂര്യനാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സൂര്യനെ മേടയിൽ നിന്ന് അണിയിച്ചൊരുക്കി വിടുന്നത് ദൈവമാണ് എന്നുമുള്ള വിഡ്ഢിത്തങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ പൌരോഹിത്യവും വെറുതെയിരുന്നില്ല. ഇങ്ങനെ നിഷേധിക്കുന്നവരെ കൂടി സംരക്ഷിക്കുന്നതും ഈശ്വരനാണെന്ന് അവർ പറഞ്ഞു പരത്താൻ തുടങ്ങി. അധികമൊന്നും അത് വിലപ്പോയില്ലെങ്കിലും അംഗബലം പൌരോഹിത്യത്തിന് കൂടുതലായിരുന്നതിനാൽ അവർ ബ്രൂണോയെ ചുട്ടുകൊല്ലുകയും ഗലീലിയോയെക്കൊണ്ട് മാപ്പ് പറയിക്കുകയും ചെയ്തു. സത്യത്തെയും ശാസ്ത്രത്തെയും ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് പൌരോഹിത്യ സമൂഹത്തിന് മനസ്സിലായി. ശാസ്ത്രസത്യങ്ങൾ അവർക്കും ഇന്ന് നന്നായി അറിയാം. എന്നാൽ നിലനിൽപ്പിന്റെ ഭാഗമായി അതിനെ നിഷേധിക്കുന്നു എന്ന് മാത്രം. സത്യത്തെയും ശാസ്ത്രത്തെയും ഒരു കാർമേഘപടലം കൊണ്ടും മറച്ചുപിടിക്കാനാവില്ല തന്നെ. യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ്. അവ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതും, വിഗ്രഹങ്ങളെ ഭഞ്ജിക്കും.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

ദുഷ്ടൻ പനപോലെ തഴച്ചു വളരുന്നു എന്നൊരു ചൊല്ലുണ്ട്. ശരിയാണോ അത്? അങ്ങനെ ദുഷ്ടൻ വളരുകയും ശുദ്ധൻ തളരുകയും ചെയ്യുമോ? ഒന്ന് പുനഃപരിശോധിക്കേണ്ടതായ ഒരു ചൊല്ലാണിത്. ശരിക്കും ദുഷ്ടൻ എന്ന് വിളിച്ചിരുന്നത് ആരെയായിരിക്കും? മറ്റുള്ളവരെ സഹായിക്കാത്തവരെ, പണം ചോദിച്ചിട്ട് കൊടുക്കാത്തവരെ, അവരെയൊക്കെയാണ് ദുഷ്ടൻ എന്ന് വിളിച്ചിരുന്നത്. അതായത് കുറച്ച് സ്വാർത്ഥരായവർ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അധ്വാനിച്ച് പണമുണ്ടാക്കിയിട്ട് ആ പണം മറ്റാരെങ്കിലും ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ അത് ദുഷ്ടത്തരം. മറ്റുള്ളവരെ ചൂഷണം ചെയ്താണ് പണം ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ ദുഷ്ടതയുണ്ട്. എന്നാൽ ഒരാൾ അയാളുടെ രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്നു എന്ന് കരുതൂ, അതിൽ നിന്ന് തനിക്ക് കുറച്ച് വേണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? പലപ്പോഴും സിനിമാക്കാരെ കുറിച്ച് ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ലേ, കോടികളില്ലേ, പിന്നെന്താ അതിൽ നിന്നും ഒരു 50,000 തന്നാല്? ചില ബന്ധുക്കൾ പറയുന്നത് കേട്ടിട്ടില്ലേ, അളിയന് പണം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരു ഗുണവും ഇല്ലെന്ന്. പറയുന്നത് കേട്ടാൽ തോന്നും ഇയാൾക്ക് ഗുണത്തിന് വേണ്ടിയാണ് അയാൾ നെട്ടോട്ടമോടുന്നതെന്ന്. ഗൾഫിൽ പോയി ചൂട് മണലിൽ കിടന്ന് കഷ്ടപ്പെട്ട് കുറച്ച് സമ്പാദ്യമായാൽ അത് പിന്നെ ബന്ധുക്കൾക്ക് കൂടി കൊടുക്കണമെന്ന് അവകാശമായി മുന്നോട്ട് വയ്ക്കുന്നവർ തന്നെയുണ്ട്. പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ ദുഷ്ടതയാണ്. നമ്മളിങ്ങനെ മറ്റുള്ളവരോട് സഹായം ചോദിക്കുമ്പോൾ ഓർക്കേണ്ടത് നമ്മുടെ അധ്വാനത്തെക്കുറിച്ചാണ്. നമ്മുടെ അലസതയും താല്പര്യമില്ലായ്മയുമാണ് നമ്മുടെ സമ്പാദ്യത്തെ കുറച്ചു കളഞ്ഞത്. അത് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. നിങ്ങൾക്കൊരു സത്യം അറിയുമോ? നമ്മുടെ മുന്നിൽ വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പല വ്യവസായ സ്ഥാപനങ്ങൾക്കും പിന്നിൽ ആരുടെയൊക്കെയോ കഠിനമായ അധ്വാനമുണ്ട്. ആരൊക്കെയോ ഉറക്കം കളഞ്ഞിട്ടുണ്ട്, രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സമ്പാദിച്ചതിനെ ധൂർത്തടിച്ചു കളയാൻ അവർക്ക് തോന്നില്ല. അതിനെ കണക്കറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാനും അവർക്ക് തോന്നില്ല. അതിനെ ദുഷ്ടതയായി കാണരുത്. അതേസമയം മറ്റുള്ളവരെ ചൂഷണം ചെയ്തും മറ്റുള്ളവരുടെ സ്വത്തുവകകൾ തട്ടിയെടുത്തും ധനികരായവരാണെങ്കിൽ വിരൽ ചൂണ്ടി ചോദ്യം ചെയ്യാം. അധ്വാനത്തിലൂടെ ജീവിതാഭിവൃദ്ധി നേടാൻ കഴിയാത്തവരായി ആരുമില്ല. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർ തന്നെ ചെറിയ രീതിയിലെങ്കിലും എത്രയെത്ര കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ആരോഗ്യമുള്ള ആരെങ്കിലും വിധിയെ പഴിച്ചുകൊണ്ടോ ഭാഗ്യമില്ലാത്തതുകൊണ്ടോ താൻ ഇങ്ങനെയായി എന്ന് പരിതപിക്കുന്നുവെങ്കിൽ അതിലെന്തർത്ഥമാണുള്ളത്? ഇങ്ങനെയുള്ളവരാണ് തങ്ങളെ സഹായിക്കാത്തവരെ ദുഷ്ടർ എന്ന മുദ്ര കുത്തുന്നത്. എങ്കിൽ ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ, യഥാർത്ഥത്തിൽ ദുഷ്ടത ആരിലാണുള്ളത്? അധ്വാനിച്ച് സ്വജീവിതം സമൃദ്ധമാക്കുന്നവരിലോ അതോ അലസനായിരുന്നിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരിലോ? ആലോചിച്ചു നോക്കേണ്ട കാര്യമാണത്. അധ്വാനിച്ച് അഭിവൃദ്ധി നേടുന്നവർ വാരിക്കൂരി മറ്റുള്ളവരെ സഹായിക്കാത്ത പക്ഷം അവർ ദുഷ്ടരാണെങ്കിൽ ആ ദുഷ്ടർ പന പോലെ വളരുക തന്നെ ചെയ്യും. അലസർ അഭിവൃദ്ധി ഏതുമില്ലാതെ തളർന്നു പോവുക തന്നെ ചെയ്യും. മലയാളത്തിലെ മറ്റൊരു ചൊല്ലാണ് ഓർമ്മ വരുന്നത്, അന്യന്റെ പുരയിടത്തിലെ പുല്ല് കണ്ട് പൈക്കളെ വളർത്തരുത് എന്ന്. ആ ചൊല്ല് പുനഃപരിശോധിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതുപോലെ മറ്റൊരു ചൊല്ല് കേട്ടിട്ടില്ലേ, വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്കടിക്കരുത് എന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ, പരമാവധി മറ്റുള്ളവരുടെ ഔദാര്യങ്ങൾക്ക് നിൽക്കരുത്, അധ്വാനിച്ച് അഭിവൃദ്ധി തേടണം. അത് ചെയ്യാതെ ദുഷ്ടൻ പന പോലെ തളിച്ചു വളരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല തന്നെ. ഒരാളിന്റെ അധ്വാനത്തിന്റെ ഫലത്തെ ഒരു തരത്തിലും ചൂഷണം ചെയ്യാൻ പാടില്ല തന്നെ. ഒരാൾ ഒരു ഓട്ടോ ഓടിക്കുന്നു എന്ന് വിചാരിക്കുക, തീരെ ക്ഷീണിതനായിട്ടും ഒരാൾ കൈ കാണിച്ചപ്പോൾ ആ സവാരിക്ക് കൂടി തയ്യാറാകുന്നു. 100 രൂപ കൂടി കിട്ടിയാൽ അത്രയുമായി എന്ന ചിന്തയാണ് അയാൾക്ക്. അതിനെ ഏതെങ്കിലും പിരിവിന്റെ പേരിൽ അയാളിൽ നിന്നും ഈടാക്കുകയാണെങ്കിൽ അത് ചൂഷണം തന്നെയാണ്. ഒരാൾ സ്വമനസാലെ ചെയ്യുന്ന സേവനങ്ങൾക്കേ അർത്ഥമുള്ളൂ എന്ന് മറന്നുപോകരുത്. മനുഷ്യൻ അധ്വാനിക്കാൻ തയ്യാറാകാതെ അലസനായിരുന്നിട്ട് അത് കർമ്മഫലം എന്ന് വ്യാഖ്യാനിച്ചത് മതങ്ങളായിരുന്നു. കായികവും മാനസികവുമായി ശേഷിയുള്ള ഏതൊരാൾക്കും ഈ ലോകത്ത് പരാശ്രയം കൂടാതെ ജീവിക്കുവാനാകും. കിട്ടിയതെല്ലാം ധൂർത്തടിച്ച് വാരിക്കോരി മറ്റുള്ളവർക്ക് നൽകി സ്വജീവിതം ധന്യമാക്കുന്നതിനെ സേവന തൽപരത എന്ന് പറയാനാവില്ല. എല്ലാവർക്കും ഒരു വിജയമുണ്ട്. ആ വിജയത്തെ നിലനിർത്തുവാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ വിജയം.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യൂനമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാൻ എത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ, രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികമാരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേലുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തു മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കുടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയ ഭരിതയായ പ്രകൃതി. പളുങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്തുനിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടല് പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ഖദീജ മുംതാസ് പക്ഷി മാഗസിനിൽ എഴുതിയ അപ്പൂപ്പൻ താടികൾ എന്ന കഥയുടെ ആദ്യ ഭാഗം കേൾക്കാം. പ്രളയം കഴിഞ്ഞ് വെയിലുദിച്ചു തുടങ്ങിയ ഒരു പകൽ ഗുരുവും ശിഷ്യനും ആശ്രമം വിട്ടിറങ്ങി. പുഴയും മണപ്പുറവും ദൂരെ കാടും മലന്തുഞ്ചങ്ങളും വെയിൽ സ്പർശമേറ്റിട്ടും അമ്പരപ്പിന്റെ മഞ്ഞിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണിപ്പോഴും. എങ്ങനെ ഇനി പഴയ താളത്തിലേക്ക് എന്ന അന്തിപ്പ് കനത്ത് കിടന്നു വഴിയിൽ കണ്ട ഒറ്റപ്പെട്ട മുഖങ്ങളിലൊക്കെ. കലിയടങ്ങിയ പെരിയാർ ഗുരുവിന്റെ കാലിൽ തൊട്ട് ഞാനല്ല ഞാനല്ലെന്ന് വിതുമ്പി നിന്നു. ഗുരു കനിവോടെ അവളെ സമാശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവർ മണപ്പുറത്തേക്ക് പുറപ്പെട്ടു. മഹാദേവ ക്ഷേത്രം മേൽക്കൂര മാത്രം കാണും വിധം വെള്ളത്തിനു മുകളിൽ കഷ്ടിച്ച് കഴുത്തുയർത്തി പിടിച്ചു നിന്നത് നാളുകളോളമാണ്. കിഴക്കൻ മലയുടെ നെഞ്ചിൽ നിന്നും കടപുഴകിയ വൻമരങ്ങളുടെ അസ്ഥിവാരങ്ങളിൽ നിന്നും പുഴയൊഴുക്കിക്കൊണ്ടുവന്ന കറുത്ത ചെളിയും വിഷമുള്ളവയും അല്ലാത്തതുമായ പാമ്പുകളും അസംഖ്യം ചെറുജീവികളുടെ ശവശരീരങ്ങളും വന്നടിഞ്ഞത് ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന പോലെ മൗനം പുതച്ചു നിന്ന ക്ഷേത്രത്തെ ഇന്നലെ വൈകിട്ടും ഗുരു കണ്ടതാണ്. പൂജാരിയും ഒന്ന് രണ്ട് നാട്ടുപ്രമാണിമാരും മേലും കീഴും നോക്കി ഇത് കർത്തവ്യതാമൂഢരായി അവിടെ ചുറ്റിപ്പറ്റി നിന്നിരുന്നു. അവരെങ്ങനെയാണ് മഹാക്ഷേത്രത്തെ ഇനി പുനരാവിഷ്കരിക്കുക എന്നറിയാനുള്ള കൗതുകം ഗുരുവിനുണ്ടായി. മനുഷ്യന്റെ അതിജീവന ത്വരയെ തൊട്ടറിയാനുള്ള മോഹം മാത്രമായിരുന്നു അത്. ഒരു നൂറ്റാണ്ടു മുൻപ് ഇനി നമുക്ക് ക്ഷേത്രങ്ങളല്ല വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച ആളാണല്ലോ. പക്ഷേ കുടുംബാംഗങ്ങളും വീടും ജീവനമാർഗങ്ങളും നഷ്ടപ്പെട്ടാലും ക്ഷേത്രങ്ങളെ ജനം തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് അപൂർവം ഇത്തരം സന്ദർശനങ്ങളിലൂടെ ഗുരു മനസ്സിലാക്കിയിരുന്നു. ഇന്നലെ കണ്ട പോലല്ലോ ഇന്നത്തെ കാഴ്ചകൾ. ഒച്ചയും വിളിവാളങ്ങളും കൊണ്ട് മുഖരിതമാണ് ചുറ്റും. വഴിമുടക്കി വീണുകിടന്ന മുട്ടൻ മരങ്ങളുടെ ചില്ലകൾ ആദ്യം വെട്ടിമാറ്റി തടി ഊർന്നു മുറിച്ചു മാറ്റുന്ന തിരക്കിലാണ് ചിലർ. മണ്ണിൽ പൂഴ്ന്ന് കമിഴ്ന്നു കിടന്ന തോണി നെഞ്ചിലെ തേങ്ങലടക്കി ഏലേസ പാടി തിരിച്ചിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അഞ്ചെട്ട് പേർ. അതെ, അവർ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാത നിലനിൽക്കുന്നിടത്തൊക്കെ ജീപ്പുകൾ, ലോറികൾ, ശുചീകരണോപകരണങ്ങളും ഭക്ഷണ പാക്കറ്റുകളും ബക്കറ്റും മഗ്ഗുകളുമൊക്കെയായി ഇറങ്ങുകയും കയറുകയും വാഹനങ്ങൾ ഇരമ്പിക്കുകയും ചെയ്യുന്നവർ. തടസ്സങ്ങൾ പ്രശ്നമില്ലാത്തതിനാൽ ഗുരു ശിഷ്യന്മാർ പെട്ടെന്ന് തന്നെ ക്ഷേത്രമുറ്റത്തെത്തി. അകത്തും പുറത്തുമൊക്കെയുണ്ട് കൈമയി മറന്ന് പണിയെടുക്കുന്നവർ. കാൽസ്രായം മുട്ടുവരെ തെറുത്തു കയറ്റി തലയിൽ തൂവാല കെട്ടിയവരും സായിപ്പന്മാരെ പോലെ മുന്നറ്റം കൂർത്ത തൊപ്പി വെച്ചവരുമായ കുറേയേറെ യുവാക്കൾ പണിയിലെ ശുഷ്കാന്തി കൊണ്ട് വേറിട്ട് നിന്നു. മെയ്തീനെ കാതറെ വിളികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. ശ്രീകോവിലിലെ വെള്ളം പീച്ചിയും ചെളി വടിച്ചെടുത്തും നിലത്തെ കലക്കവെള്ളം തേമ്പിക്കളഞ്ഞും അവർ പണിതുകൊണ്ടേയിരുന്നു. ഇതേത് ദേശക്കാർ കുഞ്ഞുരാമ? ഇവിടെ കാണാറുള്ളവരല്ലല്ലോ. മലബാറുകാരാത്രേ, ഏറനാട്ടുകാർ, നമ്മുടെ കലാപകാരികളുടെ പിന്മുറക്കാർ. എന്തൊരു ശുഷ്കാന്തി! ഓ, അമ്പലം കഴുകുന്നതിലെ ആ സമർപ്പണബോധം കണ്ടില്ലേ? അതാണ് മലബാറിലെ മാപ്പിള. കുമാരനെ കാവ്യം എഴുതുമ്പോൾ തെറ്റുപറ്റിയതാണെന്ന് ഞാൻ അന്നും പറഞ്ഞിരുന്നു. അവരൊന്നിച്ചു തന്നെയായിരുന്നു മാപ്പിളമാരും ഈഴവരും അതിലും താഴെ നിർത്തപ്പെട്ടിരുന്നവരുമൊക്കെ. എല്ലാവരും കർഷക തൊഴിലാളികൾ, കരിം പട്ടിണിക്കാർ. കൂട്ടത്തിൽ ഉശിരു കൂടുതൽ മാപ്പിളമാർക്കായിരുന്നു എന്ന് മാത്രം. അതേ ഗുരു, ചരിത്രമൊക്കെ ഇപ്പോൾ മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും കേട്ടു. ഒരു നൂറ്റാണ്ടിതാണ്.

0: ഗുരു പറഞ്ഞ ആദ്യ പ്രവചനം കൃത്യമായിരുന്നു. അടുത്ത വർഷത്തെ തീവ്ര മഴക്കാലത്ത് കൊച്ചിക്കരയിലെ ചെറുപ്പക്കാർ മൂന്ന് നാല് ജീപ്പുകളിലായി എന്തിനും സന്നദ്ധരായി മലബാറിന്റെ കിഴക്കൻ മലയോരത്തെത്തി. ഉരുൾപൊട്ടി മണ്ണിലടിയിലായി പോയ ഗ്രാമത്തിലേക്ക് അവർ ശവശരീരങ്ങൾ ഓരോന്നോരോന്നായി മണ്ണിനടിയിൽ നിന്നും വലിച്ചെടുത്തു. വിശന്നപ്പോൾ അടുപ്പുകൂട്ടി മലബാറുകാരോടൊപ്പം കഞ്ഞിവെച്ച് കുടിച്ചു. പള്ളിയങ്കണത്തിൽ കിടത്തി ജാതിയും മതവും നോക്കാതെ മൃതശരീരങ്ങളെ കുളിപ്പിച്ച് കഫൻ ചെയ്തു. മറ്റു ചിലരെ ചിതയിലേക്കെടുത്തു. പിന്നെ നിരത്തോരങ്ങളിൽ നിസ്സഹായതയോടെ തലയ്ക്ക് കൈകൊടുത്ത് തേങ്ങുന്നവരോടൊപ്പം തേങ്ങി. ഗുരുവും ശിഷ്യനും ആ വർഷം നാട്ടിലേക്കില്ലെന്നുറപ്പിച്ചു. നാടിന് അതിൻ്റെതായ ആന്തരിക നന്മയും തീരുമാനങ്ങളുമുണ്ട്. വെറുതെ എന്തിന് കഥയെഴുത്തുകാരുടെ ക്ലീശയെ കഥാപാത്രങ്ങളാവണം? ഗാന്ധിയെയും അയ്യങ്കാളിയെയും അവർ മരണശേഷവും വലിച്ചുകൊണ്ടുവന്ന് പുതിയ കഥകളും കവിതകളും മെനഞ്ഞു. അത് വേണ്ട. പക്ഷേ ഗുരുവിന് വീണ്ടും വരേണ്ടി വന്നു. കാരണമായത് തന്റെ അനുയായി എന്ന് അഭിമാനിക്കുന്ന യോഗം ഭാരവാഹിയുടെ പരസ്യപ്രസ്താവന കേട്ട് കിടിലപ്പെട്ട് ഇയാൾ പുലമ്പുന്നതിൽ എത്ര സത്യമുണ്ട് കുഞ്ഞുരാമ, ഒന്ന് അന്വേഷിച്ചു വരാമോ പ്രീണനം യാഥാർത്ഥ്യം തന്നെയോ എന്ന്. കുഞ്ഞുരാമൻ അധിക ദിവസമെടുത്തില്ല. അന്വേഷണം കഴിഞ്ഞെത്തി ഗുരുവിനോട് മൊഴിഞ്ഞതിങ്ങനെ: ഒരു യാഥാർത്ഥ്യവുമില്ല ഗുരുദേവ, കണക്കുകളുണ്ട്, ഈയിടെ കുറെ അവകാശങ്ങളെടുത്ത് വേറെ ചിലർക്ക് കൊടുത്തിട്ടുണ്ട് എന്നതാണ് വാസ്തവം. പിന്നെ പുതിയ കാല ഫാസിസത്തിനെതിരെയുള്ള സാംസ്കാരിക പരിപാടികളിലൊക്കെ അക്കൂട്ടരിലെ പൗരോഹിത്യത്തെ ക്ഷണിക്കും. തലക്കെട്ടും തൊപ്പിയുമൊക്കെയായി അവർ വലിയ അവകാശബോധത്തോടെ വന്ന് നിരന്നിരിക്കും. അത്രയേ ഉള്ളൂ പ്രീണനം, അല്ലെങ്കിൽ അത്രയേ വേണ്ടു എന്ന് വിളിച്ചവരും കരുതും. അത്രയേ ഉള്ളൂ വിളിച്ചവരോട് വന്നവർക്കുള്ള പ്രതിബദ്ധതയും. പുറമേ കാണുന്നവർക്ക് പ്രീണന ശങ്ക കലശലായി ഉണ്ടാകാൻ, പക്ഷേ അത് മതിയല്ലോ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാൻ മധുജൻ.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്തെ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതേ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരുപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്ത് നിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനിർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

ഉത്സാഹവും ആരവവും ബഹളവുമൊക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനിമുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആര് നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി, സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു മൃദുലമായ തെന്നലായി അവിടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പുലരിയുടെ വെളിച്ചം കുളിക്കാനിറങ്ങുന്ന കുളത്തിനപ്പുറം ഒരു പൂന്തോട്ടത്തിലെ അവസാനത്തെ പോരാളിയായി നിലകൊള്ളുന്ന റോസാപുഷ്പം ഓർമ്മയിൽ ഒരിക്കലും വാടാതെ നിൽക്കുന്നു, ഒരു ചുവന്ന കവിത പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയാകർഷകമായ ഒരു കവിത.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ആത്മീയതയും ശാസ്ത്രവും തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്ന ഭൗതിക ശാസ്ത്ര തത്വങ്ങളിലൊന്നാണ് ഊർജ സംരക്ഷണ നിയമം. ഊർജത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാത്രമേ മാറുകയുള്ളൂ എന്ന ഈ നിയമത്തെ അടിസ്ഥാനമാക്കി, മനുഷ്യൻ മരിച്ചാലും ശരീരത്തിലെ ഊർജം നശിക്കുന്നില്ലെങ്കിൽ അത് ആത്മാവായി നിലനിൽക്കുകയോ മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുകയോ ചെയ്യുമല്ലോ എന്ന വാദം പലപ്പോഴും ഉയരാറുണ്ട്. ആദ്യ നോട്ടത്തിൽ ഈ വാദം യുക്തിസഹമാണെന്ന് തോന്നാമെങ്കിലും ഭൗതിക ശാസ്ത്രത്തിലെ ഊർജം എന്ന ആശയവും ആത്മീയതയിലെ ആത്മാവ് എന്ന ആശയവും പരസ്പരം വ്യത്യസ്തമായ രണ്ട് വിഭാഗങ്ങളിൽപ്പെടുന്നവയാണ്. ഇവയെ തമ്മിൽ കൂട്ടിക്കലർത്തുമ്പോഴാണ് ആശയക്കുഴപ്പമുണ്ടാകുന്നത്. ഭൗതിക ശാസ്ത്രത്തിൽ ഊർജം എന്നാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്. ചലനം സൃഷ്ടിക്കാനും താപം ഉൽപ്പാദിപ്പിക്കാനും രാസപ്രവർത്തനങ്ങൾ നടത്താനും വൈദ്യുത പ്രവാഹം ഉണ്ടാകാനും സഹായിക്കുന്ന അളക്കാവുന്ന ഭൗതിക അളവാണ് ഊർജം. മനുഷ്യ ശരീരത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന രാസ ഊർജം കോശങ്ങളുടെ പ്രവർത്തനത്തിനും പേശികളുടെ ചലനത്തിനും ഹൃദയമിടിപ്പിനും മസ്തിഷ്കത്തിലെ ന്യൂറോണുകളുടെ വൈദ്യുത രാസപ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നു. ജീവിച്ചിരിക്കുന്ന ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ജൈവ രാസ പ്രക്രിയകളെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ശാസ്ത്രത്തിന് ഇതുവരെ ശരീരത്തിനകത്ത് വേറിട്ടൊരു ആത്മീയ ഊർജം കണ്ടെത്താനോ അളക്കാനോ കഴിഞ്ഞിട്ടില്ല. മരണത്തോടെ ഈ ജൈവ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നു. എന്നാൽ അതുകൊണ്ട് ശരീരത്തിലെ ഊർജം അപ്രത്യക്ഷമാകുന്നില്ല. ഊർജ സംരക്ഷണ നിയമം അവിടെയും കൃത്യമായി പ്രവർത്തിക്കുന്നു. ശരീരം മണ്ണിൽ അടക്കം ചെയ്താൽ അതിലെ ജൈവ സംയുക്തങ്ങളെ ബാക്ടീരിയകളും ഫംഗസുകളും മറ്റു സൂക്ഷ്മജീവികളും വിഘടിപ്പിക്കുന്നു. അവയിൽ സംഭരിച്ചിരുന്ന രാസ ഊർജം ഈ ജീവികളുടെ ഉപാപചയ പ്രവർത്തനങ്ങളിലൂടെ ഉപയോഗിക്കപ്പെടുകയും തുടർന്ന് പ്രകൃതിയിലെ ജൈവചക്രത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു. ശരീരം ദഹിപ്പിക്കുകയാണെങ്കിൽ രാസ ഊർജത്തിന്റെ വലിയൊരു ഭാഗം താപമായും പ്രകാശമായും അന്തരീക്ഷത്തിലേക്ക് കൈമാറപ്പെടുന്നു. അതായത് ഊർജം നഷ്ടപ്പെടുന്നില്ല, അത് ഭൗതിക നിയമങ്ങൾക്കനുസരിച്ച് മറ്റ് രൂപങ്ങളിലേക്ക് മാറുകയും പരിസ്ഥിതിയിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഒരു പ്രധാന ശാസ്ത്രീയ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഊർജ സംരക്ഷണ

നിയമം പറയുന്നത് ഊർജത്തിന്റെ രൂപാന്തരത്തെക്കുറിച്ചാണ്. വ്യക്തിത്വത്തെക്കുറിച്ചോ ഓർമ്മകളെക്കുറിച്ചോ ബോധത്തെക്കുറിച്ചോ അല്ല. ഒരാളുടെ ഓർമ്മകളും അനുഭവങ്ങളും വ്യക്തിത്വവും തലച്ചോറിലെ അതിസങ്കീർണമായ ന്യൂറൽ ശൃംഖലകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. ആ പ്രവർത്തനം നിലച്ചാൽ ആ വ്യക്തിയുടെ ബോധം മറ്റൊരു ശരീരത്തിലേക്ക് ഊർജമായി സഞ്ചരിക്കുന്നു എന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും നിലവിലില്ല. അതിനാൽ ഊർജ സംരക്ഷണ നിയമം ആത്മാവിന്റെ അസ്തിത്വം തെളിയിക്കുന്നില്ല, അതിനെക്കുറിച്ച് അനുകൂലമായോ പ്രതികൂലമായോ ഒരു പ്രസ്താവനയും നടത്തുന്നില്ല.

പുനർജന്മ സങ്കല്പത്തെക്കുറിച്ച് യുക്തിപരമായ ചോദ്യങ്ങളും ഉയരാറുണ്ട്. ഉദാഹരണത്തിന്, മനുഷ്യരുടെ എണ്ണം ചരിത്രത്തിൽ വളരെ വർദ്ധിച്ചിരിക്കുന്നു. പുതിയ ജീവികൾ ജനിക്കുമ്പോൾ ആത്മാക്കളുടെ എണ്ണം എങ്ങനെ ക്രമീകരിക്കപ്പെടുന്നു എന്നത് ചില പുനർജന്മ സിദ്ധാന്തങ്ങൾ നേരിടുന്ന ഒരു ദാർശനിക ചോദ്യമാണ്. എന്നാൽ ഇത് ശാസ്ത്രീയമായ തെളിവല്ല. കാരണം വിവിധ മത ദാർശനിക പാരമ്പര്യങ്ങൾ ഈ ചോദ്യത്തിന് വ്യത്യസ്ത ഉത്തരങ്ങളാണ് നൽകുന്നത്. അതിനാൽ ഇത് ശാസ്ത്രത്തിന്റെ പരിധിയിലല്ല, വിശ്വാസത്തിന്റെയും തത്വചിന്തയുടെയും പരിധിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ശാസ്ത്രവും ആത്മീയതയും വ്യത്യസ്ത ചോദ്യങ്ങൾക്കാണ് ഉത്തരം അന്വേഷിക്കുന്നത് എന്ന കാര്യം ഇവിടെ ഓർക്കേണ്ടതാണ്. ശാസ്ത്രം അളക്കാനും നിരീക്ഷിക്കാനും പരീക്ഷിക്കാനും കഴിയുന്ന പ്രതിഭാസങ്ങളെയാണ് പഠിക്കുന്നത്. ആത്മാവ്, പുനർജന്മം, മരണാനന്തര ജീവിതം തുടങ്ങിയ ആശയങ്ങൾ അനുഭവ പരിശോധനയിലൂടെ സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ കഴിയാത്ത ദാർശനികവും മതപരവുമായ അവകാശവാദങ്ങളാണ്. അതുകൊണ്ട് അവയെ പിന്തുണയ്ക്കുകയോ തള്ളിക്കളയുകയോ ഭൗതിക ശാസ്ത്രത്തിലെ ഊർജ സംരക്ഷണ നിയമത്തെ ഉപയോഗിക്കുന്നത് ശാസ്ത്രീയമായി ശരിയായ രീതിയല്ല. മനുഷ്യ ശരീരം മരണത്തോടെ പ്രകൃതിയുടെ ഭാഗമായി മാറുന്നു. അതിലെ രാസമൂലകങ്ങൾ മണ്ണിലേക്കും വായുവിലേക്കും ജലത്തിലേക്കും മടങ്ങുന്നു. അതിലെ ഊർജം മറ്റ് ഭൗതിക രൂപങ്ങളിലേക്കും ജീവജാലങ്ങളിലേക്കും കൈമാറപ്പെടുന്നു. ഇതെല്ലാം ഭൗതിക ശാസ്ത്രത്തിന്റെയും ജീവശാസ്ത്രത്തിന്റെയും അടിസ്ഥാന നിയമങ്ങൾ വിശദീകരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ പ്രക്രിയകളെ ആത്മാവിന്റെ അമരത്വത്തിന്റെയോ പുനർജന്മത്തിന്റെയോ തെളിവായി അവതരിപ്പിക്കാൻ ശാസ്ത്രീയ അടിത്തറയില്ല. ഊർജ സംരക്ഷണ നിയമം പ്രകൃതിയുടെ അത്ഭുതകരമായ സ്ഥിരതയെ വിവരിക്കുന്ന ഒരു ഭൗതിക തത്വമാണ്. ആത്മാവ് എന്ന ആശയം മനുഷ്യന്റെ മതപരവും ആത്മീയവും ദാർശനികവുമായ അന്വേഷണങ്ങളുടെ ഭാഗമാണ്. ഈ രണ്ടിനും അവയുടേതായ പ്രാധാന്യമുണ്ട്. എന്നാൽ ഒന്നിനെ മറ്റൊന്നിന്റെ തെളിവായി അവതരിപ്പിക്കുന്നത് ശാസ്ത്രത്തിന്റെയും തത്വചിന്തയുടെയും അതിരുകൾ കൂട്ടിക്കുഴയ്ക്കുന്നതാണ്. ഒരു സമൂഹത്തിന്റെ ഭൗതിക വളർച്ചയെ നിർണയിക്കുന്നത് അതിന്റെ വിശ്വാസങ്ങളുടെ എണ്ണമല്ല, മറിച്ച് ആ വിശ്വാസങ്ങളെ യുക്തിയുടെയും തെളിവുകളുടെയും വെളിച്ചത്തിൽ പുനഃപരിശോധിക്കാനുള്ള ധൈര്യമാണ്. പുതിയ തലമുറ ഇന്ന് വിവരങ്ങളുടെ അതിപ്രവാഹത്തിലൂടെയാണ് വളരുന്നത്. അതിനാൽ ശാസ്ത്രം എന്താണ് പറയുന്നത്, വിശ്വാസം എന്താണ് പറയുന്നത് എന്ന രണ്ടിന്റെയും അതിരുകൾ വ്യക്തമായി തിരിച്ചറിയാൻ അവർക്കാകണം. വിശ്വാസത്തെ ശാസ്ത്രമാക്കി അവതരിപ്പിക്കുന്നതും ശാസ്ത്രത്തെ വിശ്വാസത്തിന്റെ തെളിവാക്കാൻ ശ്രമിക്കുന്നതും രണ്ടിനോടും നീതി പുലർത്തുന്ന സമീപനമല്ല. ശാസ്ത്രീയ മനോഭാവം എന്നത് ആത്മീയതയെ അവഹേളിക്കുന്നതോ മതവിശ്വാസങ്ങളെ പരിഹസിക്കുന്നതോ അല്ല, മറിച്ച് ഓരോ ആശയത്തെയും അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും തെളിവുകൾ ഇല്ലാത്തിടത്ത് അത് വിശ്വാസത്തിന്റെ മേഖലയാണെന്ന് സത്യസന്ധമായി അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്.

ശാസ്ത്രത്തിന്റെ ശക്തി അതിന്റെ ഉത്തരങ്ങളിലല്ല. പുതിയ തെളിവുകൾ ലഭിക്കുമ്പോൾ സ്വന്തം നിലപാടുകൾ തിരുത്താനുള്ള അതിന്റെ വിനയത്തിലാണ്. അതുപോലെ വ്യക്തിപരമായ ആത്മീയ അനുഭവങ്ങൾക്കും ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾക്കും അവയുടേതായ ഇടമുണ്ട്. എന്നാൽ അവയെ ശാസ്ത്രീയ കണ്ടെത്തലുകളായി അവതരിപ്പിക്കുമ്പോഴാണ് ആശയക്കുഴപ്പങ്ങൾ ആരംഭിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് നാം കൈമാറേണ്ടത് തയ്യാറായ ഉത്തരങ്ങളല്ല, മറിച്ച് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവാണ്. സംശയിക്കാനും അന്വേഷിക്കാനും തെളിവുകൾ തേടാനും പഠിക്കുന്ന മനസ്സാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ശാസ്ത്രത്തെയും ആത്മീയതയെയും പരസ്പരം കലർത്താതെ അവയുടെ ലക്ഷ്യങ്ങളും പരിധികളും മനസ്സിലാക്കി സമീപിക്കുമ്പോഴാണ് അറിവിനോടുള്ള ആദരവും വിശ്വാസത്തോടുള്ള ബഹുമാനവും ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്നത്. അതാണ് യുക്തിബോധമുള്ളതും ബൗദ്ധികമായി പക്വവുമായ ഒരു സമൂഹത്തിലേക്കുള്ള ഏറ്റവും ആരോഗ്യകരമായ വഴി. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നിന്നെ വീണ്ടും കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഉപദേശങ്ങളിൽ ഒന്നാണ് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നത്. കുടുംബങ്ങളിലും സൗഹൃദങ്ങളിലും പ്രണയബന്ധങ്ങളിലും ജോലിസ്ഥലങ്ങളിലും ഒക്കെ ഈ വാക്ക് നിരന്തരം ആവർത്തിക്കപ്പെടുന്നു. ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമാണ് എന്നത് സത്യമാണ്. രണ്ട് വ്യത്യസ്ത വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും ശീലങ്ങളുടെ സംഘർഷങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ വിട്ടുവീഴ്ചയും സ്വയം ഇല്ലാതാക്കലും തമ്മിൽ വളരെ നേർത്തതെങ്കിലും നിർണായകമായ ഒരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പ് തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോഴാണ് പല ബന്ധങ്ങളും സ്നേഹത്തിന്റെ പേരിൽ മാനസിക തടവറകളായി മാറുന്നത്. പലരും ഒരു ബന്ധം നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ പതിയെ ഉപേക്ഷിച്ചു തുടങ്ങുന്നു. ആദ്യമത് ചെറിയ കാര്യങ്ങളായിരിക്കും, പിന്നീടത് സ്വന്തം വ്യക്തിത്വം വരെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വളരും. മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ഒരു ദിവസം കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് പോലും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടും. മനഃശാസ്ത്രത്തിൽ ഇതിനെ പലപ്പോഴും പീപ്പിൾ പ്ലീസിംഗ് അഥവാ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നിരന്തരം ശ്രമിക്കുന്ന സ്വഭാവം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബാല്യത്തിൽ നിരന്തരം അംഗീകാരം തേടേണ്ടി വരുന്നവരിലോ സ്നേഹം നേടാൻ സ്വയം മാറ്റേണ്ടി വരുന്നവരിലോ ഈ സ്വഭാവം കൂടുതലായി കാണാറുണ്ട്. അവർക്ക് ബന്ധം നഷ്ടപ്പെടുക എന്നത് സ്വയം നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ ഭയമായി മാറുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇല്ല എന്ന് പറയേണ്ടിടത്തും ശരി എന്ന് പറയുകയും സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ബന്ധം ഇങ്ങനെയായിരിക്കണമോ? ഒരു ബന്ധം വടം വലി പോലെ ആകരുത്. ഒരാൾ മാത്രം നിരന്തരം വലിച്ചു പിടിക്കുന്ന കയർ ഒരു ദിവസം പൊട്ടിപ്പോകുക തന്നെ ചെയ്യും. ബന്ധം നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഒരാളുടെ ചുമലിൽ മാത്രമായി മാറുമ്പോൾ അത് സ്നേഹമല്ല, അതൊരു ഭാരമാണ്. സ്നേഹം ഒരിക്കലും ഒരാളെ ക്ഷീണിപ്പിക്കരുത്. അത് മനുഷ്യനെ കൂടുതൽ സ്വതന്ത്രനാക്കുകയും കൂടുതൽ ആത്മവിശ്വാസമുള്ളവനാക്കുകയും വേണം. യഥാർത്ഥ ബന്ധങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും, പക്ഷേ അത് നിർബന്ധത്തിൽ നിന്നല്ല, ഇഷ്ടത്തിൽ നിന്നായിരിക്കും. നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ മാറ്റിവെക്കുമ്പോൾ അത് ത്യാഗമായി തോന്നുകയില്ല. കാരണം അവിടെ കണക്കുകൂട്ടലുകളില്ല, അവിടെ ഞാൻ ഇത്ര ചെയ്തു നീ എന്ത് ചെയ്തു എന്ന ചോദ്യമില്ല. പരസ്പരം മനസ്സിലാക്കാനുള്ള ആഗ്രഹം മാത്രമാണുള്ളത്. അതേസമയം ഒരാൾ മാത്രമാണ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ബന്ധം ആരോഗ്യകരമാണോ എന്ന് സ്വയം ചോദിക്കേണ്ട സമയമായിരിക്കും അത്. എല്ലാ സംഭാഷണങ്ങൾക്കും ശേഷം കുറ്റബോധം നിങ്ങളുടേതായി മാറുന്നുണ്ടോ? എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങളാണോ ഉത്തരവാദി? നിങ്ങളുടെ വികാരങ്ങൾക്ക് വിലയില്ലെന്ന് നിരന്തരം തോന്നുന്നുണ്ടോ? എങ്കിൽ അത് അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രശ്നമല്ല, ബന്ധത്തിന്റെ അടിത്തറയിൽ തന്നെ എന്തോ തകരാറുണ്ട് എന്നതിന്റെ സൂചനയാണ്. ആരോഗ്യകരമായ ബന്ധങ്ങളിൽ സ്വാതന്ത്ര്യവും അടുപ്പവും ഒരുമിച്ച് നിലനിൽക്കും. നിങ്ങളെ മാറ്റിമറിക്കാനല്ല, നിങ്ങളെ മനസ്സിലാക്കാനാണ് അവിടെ ശ്രമിക്കുന്നത്. നിങ്ങളുടെ കുറവുകളെ ആയുധമാക്കാതെ നിങ്ങളുടെ വളർച്ചയ്ക്ക് ഒപ്പം നടക്കാൻ തയ്യാറുള്ളവരായിരിക്കും അത്തരം മനുഷ്യർ. അവർ നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കും. നിങ്ങളെ നഷ്ടപ്പെടുത്തി നേടിയ വിജയത്തിൽ അവർക്ക് സന്തോഷമുണ്ടാകില്ല. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കേണ്ടത്. ആത്മാഭിമാനമില്ലാത്ത സ്നേഹം പലപ്പോഴും ആശ്രിതത്വമായി മാറും. സ്വയം ബഹുമാനിക്കുന്ന ഒരാൾക്ക് മാത്രമേ മറ്റൊരാളെ ആരോഗ്യകരമായി സ്നേഹിക്കാൻ കഴിയൂ. കാരണം അവർക്കറിയാം, ഒരു ബന്ധം അവസാനിച്ചാലും ജീവിതം അവസാനിക്കുന്നില്ലെന്ന്, മനുഷ്യന്റെ മൂല്യം ഒരു ബന്ധം നിർണയിക്കുന്നതല്ലെന്ന്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധങ്ങൾ ഒരിക്കലും നിർബന്ധിച്ച് നിലനിർത്തേണ്ടി വരുന്നവയല്ല. അവ സ്വാഭാവികമായി നിലനിൽക്കുന്നവയാണ്. പരസ്പരം ഒരാളുടെ സാന്നിധ്യം മറ്റൊരാൾക്ക് ആശ്വാസമാകുന്ന ബന്ധങ്ങൾ. അവിടെ വിട്ടുവീഴ്ചകൾ ഉണ്ടാകും, പക്ഷേ സ്വയമില്ലാതാകുന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പക്ഷേ ബഹുമാനം നഷ്ടപ്പെടുന്നില്ല. അകലമുണ്ടാകാം, പക്ഷേ സ്നേഹം കുറഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് ബന്ധങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യരുത് എന്നല്ല പറയേണ്ടത്, മറിച്ച് നിങ്ങളുടെ ആത്മാഭിമാനവും മാനസികാരോഗ്യവും വ്യക്തിത്വവും പണയം വച്ച് അഡ്ജസ്റ്റ് ചെയ്യരുത് എന്നാണ്. നിങ്ങളെ നിങ്ങളായി അംഗീകരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേണ്ടി നിരന്തരം സ്വയം മാറ്റിക്കൊണ്ടിരുന്നാൽ അവസാനം നഷ്ടമാകുന്നത് ആ ബന്ധമല്ല, നിങ്ങളായിരിക്കും. ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പാദ്യം കഷ്ടപ്പെട്ട് കൂടെ നിർത്തുന്ന മനുഷ്യരല്ല. നമ്മളെ നഷ്ടപ്പെടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് സ്വമേധയാ കൂടെ നിൽക്കുന്ന മനുഷ്യരാണ്. സ്നേഹം ഒരിക്കലും ഒരു പരീക്ഷയാകരുത്. അതൊരു വിശ്രമസ്ഥലമായിരിക്കണം. അവിടെ നമ്മൾ അഭിനയിക്കേണ്ടതില്ല. നമ്മളായി മാത്രം ജീവിച്ചാൽ മതി.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കില്ലെന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞുചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോന്ന പദലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായി റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം.

0: പച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിനു മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാരതാണ്ഡവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തൻ ഉഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: വീട് തന്നെയല്ലേ?
2: അതെ.
1: അപ്പൊ സാധനങ്ങൾ ഇറക്കട്ടെ സാർ.
2: വരട്ടെ, ആളുണ്ടോ നോക്കട്ടെ.
3: ആരാ? ഓ, ഷോക്ക് അടിച്ചതായിരിക്കും. സ്വിച്ച് കേടാ.
1: സ്വിച്ച് കേടാണെങ്കിൽ മാറ്റാത്തത് എന്ത്?
3: മനഃപൂർവ്വം മാറ്റാത്തതാ.
1: അതെന്ത്?
3: അതങ്ങനെയാ. പിന്നെ താസിൽദാരെ കാണാനാണെങ്കിൽ ആപ്പീസ് ചെല്ലണം.
2: ഞാൻ പുതിയ താസിൽദാരാ. പേര് രാമകൃഷ്ണൻ. പ്രിയദർശിനി അമ്മ താസിൽദാർ വീട് ഒഴിഞ്ഞില്ലേ? ഞാൻ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്.
1: പെട്ടികൾ ഇറക്കട്ടെ സാർ.
2: ഞാൻ പറയാടോ?
4: വീടൊഴിപ്പിക്കാൻ വന്ന മഹാനാരാ? ഞാനാ ഇപ്പോഴും ഇവിടുത്തെ തഹസിൽദാർ.
2: പ്രിയദർശിനി അമ്മ?
4: അമ്മയും ചേച്ചിയൊന്നുമല്ല. യെസ്, പ്രിയദർശിനി.
2: മേഡം ഇത്ര ചെറുപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല.
4: അതിവിടെ പ്രസക്തമായ ഒരു കാര്യമല്ല. തൽക്കാലം ചാർജ് ഒഴിയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ വീടും.
2: എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കാണ് മേഡം.
4: ഒരു കസേരയിൽ രണ്ടു പേർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.
2: മേഡത്തിന് ഇവിടുത്തെ ട്രാൻസ്ഫറും എനിക്കിവിടെ പോസ്റ്റിംഗും.
4: എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്.
2: എന്റെ പോസ്റ്റിംഗിന്റെ കാര്യം എനിക്ക് തീരുമാനിക്കാമല്ലോ.
4: ബോർഡിലുള്ള പ്രമാണിമാർക്ക് നിങ്ങളുടെ പോസ്റ്റിംഗിനേക്കാൾ പ്രധാനം എന്റെ ട്രാൻസ്ഫർ ആണെന്ന് എനിക്കറിയാം. അധികാരികളുടെ വിടുപണി ചെയ്യാൻ പ്രിയദർശിനെ കിട്ടില്ലെന്ന് മനസ്സിലായപ്പോ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല.
1: പെട്ടിയിൽ ഇറക്കാറായോ?
2: ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സഹജീവിയാണ് ഞാനെന്നുള്ള പരിഗണന വേണ്ട. ഞാനൊരു മനുഷ്യജീവിയല്ലേ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീരും മുമ്പ് മുഖത്തടിച്ചതുപോലെ വാതില് കൊട്ടിയടച്ചത് ധിക്കാരമാണ്. ഇവിടെ റവന്യൂ ബോർഡുണ്ട്, ഈ ഡിസ്ട്രിക്റ്റിൽ ഒരു കളക്ടറുണ്ട്, സംസ്ഥാനത്ത് വകുപ്പ് മന്ത്രിയുണ്ട്, ഭരണകൂടമുണ്ട്. കേവലം ഒരു താസിൽദാരായ നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. ഞാൻ ടാക്സി പിടിച്ച് പെട്ടി സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അരമണിക്കൂർ സമയം തരുന്നു. അതിനു മുമ്പ് വീട് ഒഴിഞ്ഞില്ലെങ്കിൽ. ജനലടക്ക ഞാൻ സമ്മതിക്കില്ല. മര്യാദക്ക് വീട് ഒഴിയുന്നതാ നല്ലത്. പെണ്ണുമ്പിളെ, എന്റെ ദേഷ്യം കൂടും തോറും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിന്റെ ആക്കം കൂടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് നന്നായി.
5: ഗുഡ് മോർണിംഗ്
4: മാഡം. അപ്പൊ വന്നില്ല, വന്ന ഉടനെ എന്നെ കാണാൻ പറയും.
1: വെട്ടി സാധനങ്ങൾ ഇറക്കട്ടെ സാർ.
2: താസിൽദാർ അകത്തുണ്ടോ?
5: എന്താ കാര്യം?
2: കാര്യം, ഞാൻ കണ്ണപുരത്ത് ഡെപ്യൂട്ടി താസിൽദാരായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി താസിൽദാരായിട്ട്.
5: സാർ ഇരിക്കും.
2: ഇരിക്കണമെന്നില്ല, ഞാൻ മേഡത്തിനൊന്ന് കാണട്ടെ. ആളെത്തിയല്ലോ അല്ലേ?
5: അതാണ് മുറി.
2: ഞാൻ മാപ്പ് പറയാൻ വന്നതാണ്. ഞാനങ്ങനെ ക്ഷോഭിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ചും ഒരു സ്ത്രീയോട്. ഞാൻ കാരണം ഒരു ഗ്ലാസും പൊട്ടി. ഗ്ലാസ് ഞാൻ വാങ്ങിച്ചു തന്നേക്കാം. എവിടാ നാട്?
4: നാട് ഇന്ത്യ.
2: അയ്യോ മേഡം, ഭയങ്കര തമാശക്കാരിയാണല്ലോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല.
4: പുറത്തു പോണം, ഞാൻ ഡ്യൂട്ടിയിലാണ്. ഇന്ററപ്റ്റ് ചെയ്യാൻ ഒരാളെ ഞാൻ സമ്മതിക്കാറില്ല.
2: മേഡം എന്നോട് ഇത്തിരി ദയവ് കാട്ടണം. എന്റെ രണ്ട് പെങ്ങന്മാർക്ക് ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ പറഞ്ഞു വെച്ചിരിക്കുക. വീട്ടു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അമ്മ നാട്ടിൽ കാത്തിരിക്കുക. താസിൽദാരായി പ്രൊമോഷൻ ആയിട്ട് എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണിത്. മേഡം നല്ല മനസ്സ് വിചാരിച്ച് എനിക്ക് ചാർജ് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ എന്റെ കാര്യം.
4: ഇതൊക്കെ കോമൺ സെൻസ് അല്ലേ? കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? പുറത്തു പോവാൻ.
2: മേഡം ഞാൻ
4: ഇയാൾ എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല.
2: മേഡം ഞാൻ
1: പെട്ടിയ സാധനങ്ങളൊക്കെ ഇറക്കട്ടെ സാർ.
2: ഇയാള് പെട്ടിയ സാധനങ്ങളൊക്കെ തീയിലിട്ട് ചുടറോ.
6: സാർ ഇവിടെ പോസ്റ്റിംഗ് കിട്ടി വന്നാലേ, ചുമ്മാ ആ സ്ത്രീയുടെ മുമ്പിൽ താണു കൊടുക്കേണ്ട കാര്യം എന്താ? സാറ് ചെന്ന് കളക്ടറെ കണ്ട് വിവരം പറ.
2: അത് ഞാൻ ആലോചിക്കുകയല്ല, പക്ഷെ ഒരു തർക്കം വരുമ്പോ ഒരു കോംപ്രമൈസും വേണ്ടി വരും. അങ്ങനെ എന്നെ വല്ലിടത്തേക്കും തൽക്കാലത്തേക്കും മാറ്റിയാൽ എന്റെ പരിപാടി മൊത്തം പൊളി.
5: എങ്കിൽ കോടതി പോണം.
2: അത് കൂടുതൽ പ്രശ്നമാണ്. ഒരു വിധി കിട്ടാൻ കാലതാമസം വന്നാൽ എന്റെ സിസ്റ്റേഴ്സിന് ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ പറഞ്ഞിരിക്കുക.
7: ഈ വന്യജീവിയെ ആക്രമിക്കാതെ കീഴടക്കാൻ പാടാ സാറേ. കീഴ്ജീവനക്കാരൊക്കെ അവരുടെ വീട്ടുജോലിക്കാരാന്നാ വിചാരം.
6: കീഴ്ജീവനക്കാരുടെ കാര്യം പോട്ടെ, കളക്ടർ പറഞ്ഞാലും മന്ത്രിമാരിടപെട്ടാലും ഇവർക്ക് തോന്നുന്ന മട്ടിലെ കാര്യങ്ങൾ ചെയ്യും.
5: കഴിഞ്ഞ ആഴ്ച റവന്യൂ റിക്കവറി കേസ് ഉണ്ടായിരുന്നു. തിരിച്ച് അവകാശം കൊടുക്കണമെന്നും പറഞ്ഞ് പല ഭാഗത്തുനിന്നും വിളി വന്നതാ. അനുസരിച്ചില്ല. ഫൈറ്റ് ചെയ്യാൻ സാർ റെഡിയാണെങ്കിൽ ഞങ്ങളൊക്കെ സാറിന്റെ പുറകിലുണ്ട്.
2: ഈ സത്വം ഏത് നാട്ടുകാരിയാ?
7: ഒരു സൗഹൃദ സംഭാഷണത്തിന് സൗകര്യം കിട്ടിയാലല്ലേ അതൊക്കെ അറിയാൻ നോക്കൂ.
2: എന്തായാലും എനിക്ക് ഇവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടിയേ പറ്റൂ. കാര്യങ്ങൾ ശരിയാവുന്നത് വരെ ഒന്ന് കയറി താമസിക്കാൻ ഒരു സ്ഥലം കിട്ടിയ നന്നായിരുന്നു.
5: സ്ഥലമൊക്കെ കണ്ടുപിടിക്കാം. പക്ഷെ ആ സ്ത്രീയെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുന്ന കാര്യത്തിൽ സാർ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നു.
8: നമസ്തേ മലയാളം.
0: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്ര വസന്തം. കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സന്തോഷ സൂചിക അളക്കുന്ന വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ പതിവ് പോലെ ഒന്നാം സ്ഥാനത്ത് ഫിൻലൻഡ് തന്നെ. സാമ്പത്തിക വളർച്ചയേക്കാൾ മനുഷ്യന്റെ മാനസികാവസ്ഥയ്ക്കും സാമൂഹിക സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഒരു ഭരണക്രമം എങ്ങനെ ഒരു ജനതയെ സന്തോഷിപ്പിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ രാജ്യം. വെറും പണമല്ല സന്തോഷം എന്ന് ഫിൻലൻഡ് തെളിയിക്കുന്നു. സന്തോഷമളക്കാൻ പ്രധാനമായും 6 ഘടകങ്ങളാണ് ഗവേഷകർ പരിഗണിക്കുന്നത്. പ്രയാസകരമായ ഘട്ടങ്ങളിൽ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉറപ്പ്, മികച്ച ആരോഗ്യ സൗകര്യങ്ങളും ശുദ്ധമായ ജീവിത സാഹചര്യങ്ങളും, വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള അവകാശം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം, സർക്കാരിലും സ്ഥാപനങ്ങളിലുമുള്ള വിശ്വാസം, അതായത് 0 ലെവൽ അഴിമതിയില്ലായ്മ, അടിസ്ഥാനപരമായ സാമ്പത്തിക ഭദ്രത എന്നിവയാണ്. ഫിൻലൻഡുകാരുടെ സന്തോഷത്തിന്റെ പ്രധാന രഹസ്യം സിസു എന്നറിയപ്പെടുന്ന അവരുടെ തനതായ ജീവിത ദർശനമാണ്. പ്രതിസന്ധികളെ ഭയപ്പെടാതെ അവയെ അസാമാന്യമായ മനക്കരുത്തോടെ നേരിടാനുള്ള കഴിവാണിത്. കഠിനമായ മഞ്ഞുകാലത്തെയും ജീവിതത്തിലെ തിരിച്ചടികളെയും അവർ പോരാട്ട വീര്യത്തോടെ നേരിടുന്നു. ഇതവരിൽ ആത്മവിശ്വാസവും സംതൃപ്തിയും നിറയ്ക്കുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ രീതിയാണ് ഫിൻലൻഡിലേത്. അവിടെ കുട്ടികൾക്ക് ഹോംവർക്കുകളോ പരീക്ഷകളോ ഇല്ല. കളിയിലൂടെയും അനുഭവങ്ങളിലൂടെയും പഠിക്കുന്ന രീതി കുട്ടികളെ മാനസികരായി കരുത്തരാക്കുന്നു. പ്രസവ അവധി കഴിഞ്ഞാൽ അമ്മമാർക്ക് ജോലിയിൽ പ്രവേശിക്കാനും അച്ഛന്മാർക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ വീട്ടിലിരിക്കാനുമുള്ള സൗകര്യം ഇവിടെ വ്യാപകമാണ്. ഇത് കുടുംബ ബന്ധങ്ങൾ

ദൃഢമാക്കുന്നു. ഫിൻലൻഡിലെ പൗരന്മാർക്ക് പ്രകൃതിയുമായി അവിഭാജ്യമായ ബന്ധമാണുള്ളത്. എവരി മാൻസ് റൈറ്റ് എന്ന നിയമപ്രകാരം ആർക്കും കാടുകളിലും തടാക തീരങ്ങളിലും സ്വതന്ത്രമായി സഞ്ചരിക്കാം. വായുവിന്റെയും വെള്ളത്തിന്റെയും ഗുണനിലവാരത്തിൽ ലോകത്ത് മുൻപന്തിയിലാണ് ഈ രാജ്യം. പ്രകൃതിയുമായുള്ള ഈ ഇടപഴൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ് ഫിൻലൻഡ്. ശിക്ഷയേക്കാൾ കുറ്റവാളികളെ പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് സമൂഹത്തിൽ മാന്യമായ ഇടം നൽകുന്നതിനും സർക്കാർ മുൻഗണന നൽകുന്നു. ഇതിന്റെ ഫലമായി പല ജയിലുകളും ഇന്നവിടെ അടച്ചുപൂട്ടുകയാണ്. 2024 റിപ്പോർട്ട് പ്രകാരം 143 രാജ്യങ്ങളിൽ 126 സ്ഥാനത്താണ് ഇന്ത്യ. അയൽരാജ്യങ്ങളായ പാകിസ്ഥാൻ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ പിന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനമെന്നത് ശ്രദ്ധേയമാണ്. സാമൂഹിക പിന്തുണയുടെ കുറവും മാനസികാരോഗ്യ മേഖലയിലെ വെല്ലുവിളികളുമാണ് ഇന്ത്യയെ പിന്നിലാക്കുന്നത്. സന്തോഷമെന്നത് ഒരു ലക്ഷ്യമല്ല, മറിച്ച് അതൊരു യാത്രയാണെന്നാണ് ഫിൻലൻഡ് നമ്മെ പഠിപ്പിക്കുന്നത്. സാമ്പത്തിക നേട്ടങ്ങൾക്കൊപ്പം സാമൂഹിക നീതിയും വ്യക്തി സ്വാതന്ത്ര്യവും ഉറപ്പാക്കിയാൽ മാത്രമേ ഏതൊരു രാജ്യത്തിനും യഥാർത്ഥ സന്തോഷം കൈവരിക്കാനാകൂ.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് വിസ്മൃതിയിലാണ്ട പാളുവ ഭാഷയെക്കുറിച്ചും പാട്ടുകളുടെ തമ്പുരാട്ടി മറിയാമ്മ ചേട്ടത്തിയെക്കുറിച്ചും കേൾക്കാം. മലയാള സിനിമയും സാംസ്കാരിക ലോകവും വേണ്ടത്ര അടയാളപ്പെടുത്താതെ പോയ ഒരു അപൂർവ ഭാഷയുണ്ട് കേരളത്തിൽ, പാളുവ ഭാഷ. അതിലുമുപരി ആ ഗൂഢഭാഷയെ മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്രത്തിലേക്ക് ആദ്യമായി വിളക്കിച്ചേർത്ത ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ വിപ്ലവകരമായ ജീവിതവുമുണ്ട്. ആ ഭാഷയുടെ രഹസ്യങ്ങളിലേക്കും അത് സിനിമയിലെത്തിച്ച കോദ എന്ന മറിയാമ്മ ജോണിന്റെ സംഗീത വഴികളിലേക്കും ഒരു യാത്ര. അധികം ആരും ആഴത്തിലറിയാത്ത, കേൾക്കാത്ത ഒരു സാമുദായിക ഭാഷയാണ് പാളുവ. കേരളത്തിലെ പറയ സമുദായത്തിൽപ്പെട്ട ആളുകൾ തങ്ങളുടെ വീടുകൾക്കുള്ളിൽ പരസ്പരം ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന വായ്മൊഴിയാണ് ഇത്. സമുദായത്തിന് പുറത്തുള്ളവർക്ക് ഇതിന്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഇതിന്റെ പ്രധാന സവിശേഷത. സ്വന്തം സ്വകാര്യതയും അറിവുകളും സംസ്കാരവും ബാഹ്യശക്തികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി വീട്ടകങ്ങളിൽ മാത്രം സംസാരിക്കാൻ ഉപയോഗിച്ചിരുന്നതിനാലാണ് ഇതിന് ഒരു ഗൂഢ സ്വഭാവം കൈവന്നത്. തങ്ങളുടെ തനത് ഭാഷയാണെന്ന് വെളിപ്പെടുത്താതെ പാളുവ ഭാഷ എന്ന് വിശേഷിപ്പിക്കുന്നത് പോലും ഈ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിരുന്നു. ഈ ഭാഷയ്ക്ക് മാത്രമായി പ്രത്യേക ലിപികളൊന്നുമില്ല. പൂർണമായും വായ്മൊഴിയായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വന്ന സാംസ്കാരിക സമ്പത്താണിത്. പാളുവ ഭാഷയെ സിനിമയിലെത്തിച്ച മറിയാമ്മ ചേട്ടത്തി. മലയാള സിനിമയിൽ ആദ്യമായി പാളുവ ഭാഷയിൽ പാട്ടെഴുതിയത് കോദ എന്ന മറിയാമ്മ ജോണാണ്. നാടൻ പാട്ട് രംഗത്ത് അവർ അറിയപ്പെട്ടിരുന്നത് മറിയാമ്മ ചേട്ടത്തി എന്നായിരുന്നു. സിനിമയിലെ ചരിത്രം. 2000 ജയരാജ് സംവിധാനം ചെയ്ത ഭരത് അവാർഡ് ചിത്രം കരുണം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് മറിയാമ്മ ചേട്ടത്തി പാളുവ ഭാഷയിൽ രണ്ട് ഗാനങ്ങൾ രചിച്ചത്. ആരാരിരോ കന്നോടും കാളയോടും എന്നീ ഗാനങ്ങൾ. ഔപചാരികമായ സ്കൂൾ വിദ്യാഭ്യാസമില്ലാതിരുന്നിട്ടും അറിവിന്റെ കാര്യത്തിൽ മറിയാമ്മ ചേട്ടത്തി വിസ്മയമായിരുന്നു. ചങ്ങനാശ്ശേരി SB കോളേജിൽ തൂപ്പുകാരിയായി ജോലി ചെയ്യുന്നതിനിടയിൽ അവിടുത്തെ MA മലയാളം വിദ്യാർത്ഥികൾക്ക് ചെങ്ങന്നൂരാദി പാട്ടുകളെക്കുറിച്ച് ക്ലാസ് എടുത്ത് അവർ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് നാടൻ പാട്ടുകൾ മനഃപ്പാഠമായിരുന്ന അവർ വായ്മൊഴി സാഹിത്യത്തിന്റെ ജീവിക്കുന്ന ഒരു ലൈബ്രറി തന്നെയായിരുന്നു. തെന്നിന്ത്യയിലാകെ തരംഗമായി മാറിയ രജനീകാന്ത് ചിത്രം ചന്ദ്രമുഖിയിലെ അന്തിന്തോം തിന്തി തോം തക എന്ന പ്രശസ്തമായ ഗാനം മറിയാമ്മ ചേട്ടത്തിയുടെ പാട്ടുശേഖരത്തിൽ നിന്നുള്ളതായിരുന്നു. രസികൻ എന്ന ചിത്രത്തിലെ ഹരഹര ശങ്കര എന്ന ഗാനം പാടിയ ഗായകൻ റോജി വർഗീസ് വഴിയാണ് സംഗീത സംവിധായകൻ വിദ്യാസാഗർ ഈ ഗാനം കണ്ടെത്തുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ആ വൻ വിജയഗാനത്തിന്റെ ക്രെഡിറ്റോ അംഗീകാരമോ മറിയാമ്മ ചേട്ടത്തിക്ക് ലഭിച്ചില്ല എന്നത് ചലച്ചിത്ര ചരിത്രത്തിലെ സങ്കടകരമായ ഒരേടാണ്. തന്റെ ഉള്ളിലെ പാട്ടിന്റെയും ഭാഷയുടെയും വലിയൊരു സംസ്കാരം വരും തലമുറയ്ക്കായി ബാക്കിവെച്ച് 2008 August 31 മറിയാമ്മ ചേട്ടത്തി അന്തരിച്ചു. ഔദ്യോഗിക ചരിത്രങ്ങൾ പലപ്പോഴും മാറ്റി നിർത്തിയെങ്കിലും കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിലും നാടോടി വിജ്ഞാനീയത്തിലും പാളുവ ഭാഷയുടെ ഈ വരമ്പത്തിരുന്ന കവിക്ക് എന്നും സവിശേഷമായ സ്ഥാനമുണ്ടാകും.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു സ്നേഹദീപം. കഥയും സംഭാഷണവും മുട്ടത്തുവർക്കിയുടേതായിരുന്നു. കെ ഡി ജോർജ് ചിത്രസന്നിവേശം നിർവഹിച്ചു. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് ശ്രീനിവാസൻ ഈണമിട്ടു. കമുകറ പുരുഷോത്തമൻ, പി ബി ശ്രീനിവാസ്, പി ലീല, ജിക്കി, ജമുന റാണി, ബേബി ലത എന്നിവരായിരുന്നു ഗായകർ. 1962 മാർച്ച് 31 ചിത്രം പ്രദർശനത്തിനെത്തി. ബാലചന്ദ്രൻ, സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, പഞ്ചാബി, എസ് പി പിള്ള, മിസ് കുമാരി, അംബിക, ശാന്തി, പങ്കജവല്ലി, ആറന്മുള പൊന്നമ്മ, അടൂർ പങ്കജം, പറവൂർ ഭരതൻ, ബേബി വിനോദിനി, കടുവാകുളം ആന്റണി എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. എം പി ശ്രീനിവാസന്റെ ആദ്യ മലയാള ചിത്രം എന്ന സവിശേഷത ഈ ചിത്രത്തിനുണ്ട്. 11 പാട്ടുകളായിരുന്നു സ്നേഹദീപം എന്ന ചലച്ചിത്രത്തിലുണ്ടായിരുന്നത്. ബേബി ലത ആലപിച്ച ഒന്നാം തരം ബലൂൺ തരാം എന്ന ഗാനം അന്നും ഇന്നും ഒരുപോലെ ഹിറ്റാണ്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം സ്നേഹദീപം എന്ന ചലച്ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കു വേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുളികളാക്കി, കുറുക്കി കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി. ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കലാവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തെ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

0: കൗതുക രസങ്ങളിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും നിശബ്ദമായ മുറിയുടെ കഥ കേൾക്കാം. നിശബ്ദതയെ നമ്മൾ പൊതുവെ സമാധാനത്തിന്റെ പ്രതീകമായാണ് കാണുന്നത്. നഗരത്തിന്റെ തിരക്കിൽ നിന്നും വാഹനങ്ങളുടെ ഇരമ്പലിൽ നിന്നും മനുഷ്യരുടെ ബഹളങ്ങളിൽ നിന്നും അകന്ന് അല്പനേരം ശാന്തമായ ഒരിടത്ത് ഇരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. എന്നാൽ ഒരു ചോദ്യം ചോദിക്കാം, ലോകത്തിലെ ഏറ്റവും നിശബ്ദമായ സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോയി നിർത്തിയാൽ എത്ര നേരം അവിടെ നിൽക്കാൻ കഴിയും? കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നാം, എന്നാൽ യാഥാർത്ഥ്യം അതിശയിപ്പിക്കുന്നതാണ്. അമേരിക്കയിലെ വാഷിംഗ്ടൺ സംസ്ഥാനത്തുള്ള മൈക്രോസോഫ്റ്റിന്റെ റെഡ്മണ്ട് ഗവേഷണ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അനക്കോയിക് ചേംബർ എന്ന പ്രത്യേക മുറിയിൽ സാധാരണ മനുഷ്യർക്ക് ഏറെ നേരം നിൽക്കാൻ സാധിക്കാറില്ല. ലോകത്തിലെ ഏറ്റവും നിശബ്ദമായ ഈ മുറി -20.35 ഡെസിബൽ ശബ്ദനില കൈവരിച്ചതിനാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ശബ്ദ തീവ്രതയാണ് 0 ഡെസിബൽ. അതിനേക്കാൾ താഴെയുള്ള ശബ്ദനില എന്നത് നമ്മുടെ പരിസരങ്ങളിൽ സ്വാഭാവികമായി അനുഭവിക്കാനാകാത്ത ഒന്നാണ്. അതായത്, ഈ മുറി നിശബ്ദമാണ് എന്ന് പറയുന്നത് മാത്രം പോരാ, പ്രകൃതിയിൽ നാം ഒരിക്കലും അനുഭവിക്കാത്തത്ര ശബ്ദരഹിതമായ ഒരു അന്തരീക്ഷമാണ് അത്. ഈ മുറി എങ്ങനെയാണ് ഇത്ര നിശബ്ദമാകുന്നത്? സാധാരണ ഒരു മുറിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ശബ്ദം ചുമരുകളിൽ തട്ടി പ്രതിധ്വനിക്കും. എന്നാൽ അനക്കോയിക് ചേംബറിലെ ചുവരുകളും മേൽക്കൂരയും നിലവും മുഴുവൻ ശബ്ദം ആഗിരണം ചെയ്യുന്ന പ്രത്യേക ഫൈബർ ഗ്ലാസ് വെഡ്ജുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഈ കൂർത്ത ഘടനകൾ ശബ്ദ തരംഗങ്ങളെ തിരിച്ചയക്കാതെ ഏകദേശം മുഴുവനായും ആഗിരണം ചെയ്യുന്നു. അതുകൊണ്ട് മുറിക്കുള്ളിൽ പ്രതിധ്വനി എന്നൊന്നില്ല. ഇതിലും കൗതുകകരമായത് ഇതിന്റെ തറയാണ്. സാധാരണ കോൺക്രീറ്റ് നിലമല്ല ഇവിടെ. ശബ്ദം തിരിച്ചടിക്കാതിരിക്കാൻ സ്പ്രിങ്ങുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന സ്റ്റീൽ ഗ്രിഡിന്മേലാണ് ആളുകൾ നടക്കുന്നത്. കൂടാതെ പുറത്തുനിന്നുള്ള വാഹന ശബ്ദമോ കാറ്റിന്റെ പ്രകമ്പനമോ കെട്ടിടത്തിന്റെ ചെറിയ വിറയലുകളോ പോലും അകത്തേക്ക് കടക്കാതിരിക്കാൻ ഒരു വലിയ കെട്ടിടത്തിനുള്ളിൽ മറ്റൊരു കെട്ടിടം എന്ന രീതിയിലാണ് ഈ ലാബ് നിർമ്മിച്ചിരിക്കുന്നത്. കോൺക്രീറ്റും സ്റ്റീലും വായുവും ചേർന്ന നിരവധി പാളികളിലൂടെ ശബ്ദവും വൈബ്രേഷനും പൂർണ്ണമായും തടയപ്പെടുന്നു. പലർക്കും തോന്നുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമോ മനുഷ്യരെ പരീക്ഷിക്കുന്ന മുറിയോ അല്ല, അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണശാലയാണ് ഇത്. മൈക്രോസോഫ്റ്റിന്റെ മൈക്രോഫോണുകൾ, ഹെഡ്ഫോണുകൾ, സ്പീക്കറുകൾ, ലാപ്ടോപ്പുകൾ, സർഫേസ് ഉപകരണങ്ങൾ, ശബ്ദം തിരിച്ചറിയുന്ന സംവിധാനങ്ങൾ എന്നിവയുടെ കൃത്യത പരിശോധിക്കുന്നതിനാണ് ഈ മുറി പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഒരിക്കൽ മൈക്രോസോഫ്റ്റിന്റെ ശബ്ദസഹായിയായിരുന്ന കോർട്ടാന പോലുള്ള വോയിസ് അസിസ്റ്റന്റുകളുടെ പരിശോധനകളും ഇവിടെ നടത്തിയിരുന്നു. കീബോർഡിലെ ഒരു കീ അമർത്തുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ശബ്ദം മുതൽ കമ്പ്യൂട്ടറിന്റെ ഫാൻ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സൂക്ഷ്മമായ ശബ്ദം വരെ കൃത്യമായി അളക്കാൻ കഴിയുന്ന ലോകത്തിലെ അപൂർവ ലാബുകളിൽ ഒന്നാണ് ഇത്. എന്നാൽ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇവിടെ അധിക നേരം നിൽക്കാൻ കഴിയാത്തത്? കാരണം മനുഷ്യ മസ്തിഷ്കം കണ്ണുകളെ പോലെ തന്നെ കാതുകളെയും ആശ്രയിച്ചാണ് ലോകത്തെ മനസ്സിലാക്കുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ വലിപ്പം, ചുറ്റുമുള്ള വസ്തുക്കളുടെ അകലം, ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ എന്നിവയെല്ലാം നമ്മുടെ മസ്തിഷ്കം ശബ്ദ സൂചനകളിൽ നിന്നുകൂടി മനസ്സിലാക്കുന്നു. ഈ എല്ലാ സൂചനകളും പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ തലച്ചോറിന് ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. അതിന്റെ ഫലമായി ചിലർക്ക് തലകറക്കം, അസ്വസ്ഥത, സന്തുലിതാവസ്ഥ നഷ്ടപ്പെടൽ തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകാം. അതിലും വിചിത്രമായ മറ്റൊരനുഭവം അവിടെ കാത്തിരിക്കുന്നു. പുറത്തുനിന്ന് യാതൊരു ശബ്ദവും ഇല്ലാതാകുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ഒരു സംഗീത ഉപകരണം പോലെ കേൾക്കാൻ തുടങ്ങും. ഹൃദയത്തിന്റെ ഓരോ മിടിപ്പും ശ്വാസകോശത്തിലേക്ക് വായു കടക്കുന്ന ശബ്ദവും രക്തം ധമനികളിലൂടെ ഒഴുകുന്ന സൂക്ഷ്മമായ ശബ്ദവും വയറിന്റെ ദഹന പ്രവർത്തനങ്ങളും സന്ധികൾ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഉരസലുകളും വരെ വ്യക്തമായി കേൾക്കാം. ജീവിതത്തിൽ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഈ ശബ്ദങ്ങൾ പെട്ടെന്ന് ഉച്ചത്തിൽ കേൾക്കുമ്പോൾ പലർക്കും അസ്വസ്ഥതയും ഭയവും അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ അനുഭവം എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. ചിലർക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ മറ്റു ചിലർക്ക് കൂടുതൽ നേരം നിൽക്കാൻ സാധിച്ചേക്കാം. പലപ്പോഴും 45 മിനിറ്റിൽ കൂടുതൽ ആർക്കും നിൽക്കാൻ കഴിയില്ല എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാദം ശാസ്ത്രീയമായി ഉറപ്പിക്കപ്പെട്ട ഒരു നിയമമല്ല. വ്യക്തിയുടെ ആരോഗ്യനിലയും മാനസികാവസ്ഥയും പരിശീലനവും അനുസരിച്ച് അനുഭവത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും. ഈ മുറി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം, മനുഷ്യൻ ശബ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുമ്പോഴും പൂർണമായ ശബ്ദരാഹിത്യം മനുഷ്യ മനസ്സിന് അത്ര എളുപ്പത്തിൽ സഹിക്കാൻ കഴിയില്ല എന്നതാണ്. നിശബ്ദത പോലും ഒരു അനുഭവമാണ്. ചിലപ്പോൾ അത് ശബ്ദത്തേക്കാൾ ശക്തമായി നമ്മളോട് സംസാരിക്കും. ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം ഇതായിരിക്കാം. പുറത്തുള്ള ലോകം പൂർണമായും നിശബ്ദമാകുന്ന നിമിഷത്തിലാണ് മനുഷ്യൻ ആദ്യമായി സ്വന്തം ശരീരത്തിന്റെ ശബ്ദവും സ്വന്തം മനസ്സിന്റെ ശബ്ദവും വ്യക്തമായി കേൾക്കുന്നത്.
1: കൗതുകരസങ്ങൾ

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തെ മലയാളം തുടരുന്നു. നമസ്തെ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: പലരും ഉറക്കത്തെ വെറുമൊരു വിശ്രമവേളയായി കാണുമ്പോൾ ആധുനിക ന്യൂറോ സയൻസ് നൽകുന്ന ചിത്രം മറ്റൊന്നാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മസ്തിഷ്കം അതീവ സജീവമായി ഓർമ്മകളെ ക്രമീകരിക്കുകയും പാകപ്പെടുത്തുകയും ചെയ്യുന്ന തിരക്കിലായിരിക്കും. ഈ പ്രക്രിയയാണ് മെമ്മറി കൺസോളിഡേഷൻ എന്ന് വിളിക്കുന്നത്. പകൽ സമയത്ത് നമ്മൾ സ്വീകരിക്കുന്ന വിവരങ്ങൾ ആദ്യം തലച്ചോറിലെ ഹിപ്പോകാമ്പസ് എന്ന ഭാഗത്താണ് താൽക്കാലികമായി ശേഖരിക്കപ്പെടുന്നത്. ഇതിനെ ഒരു റാം പോലെ കാണാം. എന്നാൽ ഹിപ്പോകാമ്പസിന് പരിമിതമായ ശേഷിയേ ഉള്ളൂ. ഇവിടെയുള്ള വിവരങ്ങളെ തലച്ചോറിന്റെ പുറംപാളിയായ സെറിബ്രൽ കോർട്ടക്സിലേക്ക് മാറ്റി സുസ്ഥിരമായി സൂക്ഷിക്കുമ്പോഴാണ് അവ ദീർഘകാല ഓർമ്മകളായി മാറുന്നത്. ഈ മാറ്റം പ്രധാനമായും നടക്കുന്നത് ഉറക്കത്തിലാണ്. ഉറക്കത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത തരം ഓർമ്മകളാണ് പ്രോസസ് ചെയ്യപ്പെടുന്നത്. സ്ലോ വേവ് സ്ലീപ്പ് NREM, ഇത് ആഴത്തിലുള്ള ഉറക്കത്തിന്റെ ഘട്ടമാണ്. ഈ സമയത്ത് ഹിപ്പോകാമ്പസിലെ നാഡി പാറ്റേണുകൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. പകൽ പഠിച്ച വിവരങ്ങൾ തലച്ചോർ വീണ്ടും പ്ലേ ചെയ്യുന്നതിലൂടെ നാഡീരേഖകൾ തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നു. ഇതിനെയാണ് ലോങ് ടേം പൊട്ടൻഷ്യേഷൻ എന്ന് വിളിക്കുന്നത്. പേരുകൾ, വസ്തുതകൾ, സംഭവങ്ങൾ എന്നിവയടങ്ങിയ ഡിക്ലറേറ്റീവ് മെമ്മറി ഉറപ്പിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. റം ഉറക്കം അഥവാ റാപ്പിഡ് ഐ മൂവ്മെന്റ്, സ്വപ്നങ്ങൾ കാണുന്ന ഈ ഘട്ടത്തിൽ വികാരങ്ങളുമായി ബന്ധപ്പെട്ട ഓർമ്മകളും അതായത് ഇമോഷണൽ മെമ്മറി, കായികമായ കഴിവുകളും അതായത് പ്രൊസീജറൽ സ്കിൽ, ഉദാഹരണത്തിന് സൈക്കിൾ ചവിട്ടുക, ടൈപ്പ് ചെയ്യുക എന്നിവയാണ് പാകപ്പെടുന്നത്. പുതിയ വിവരങ്ങളെ നിലവിലുള്ള അറിവുകളുമായി കൂട്ടിയോജിപ്പിച്ച് സർഗാത്മകമായ ചിന്തകൾക്ക് തലച്ചോർ രൂപം നൽകുന്നതും ഈ സമയത്താണ്. മറ്റൊരു പ്രധാന ശാസ്ത്രീയ വശമാണ് സിനാപ്റ്റിക് ഡൌൺ സ്കെയിലിംഗ്. പകൽ മുഴുവൻ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ നാഡീബന്ധങ്ങൾ സങ്കീർണമാകുന്നു. ഉറക്കത്തിൽ തലച്ചോർ അനാവശ്യമായ ചെറിയ ബന്ധങ്ങളെ നീക്കം ചെയ്യുകയും പ്രധാനപ്പെട്ടവയെ മാത്രം നിലനിർത്തുകയും ചെയ്യുന്നു. ഇത് തലച്ചോറിന് അടുത്ത ദിവസം പുതിയ വിവരങ്ങൾ സ്വീകരിക്കാനുള്ള ഇടം നൽകുന്നു. ഉറക്കം കുറയുന്നത് ഓർമ്മശക്തിയെ നേരിട്ട് ബാധിക്കുന്നു. പുതിയ വിവരങ്ങൾ തലച്ചോറിൽ രേഖപ്പെടുത്താൻ പ്രയാസം അനുഭവപ്പെടുന്നു. പഠിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് വീണ്ടെടുക്കാൻ കഴിയാതെ വരുന്നു. ശ്രദ്ധയും ഏകാഗ്രതയും കുറയുന്നു. നന്നായി ഉറങ്ങുക എന്നത് വെറുമൊരു ശാരീരിക ആവശ്യമല്ല, മറിച്ച് ബുദ്ധിശക്തിയും പഠന മികവും നിലനിർത്താനുള്ള ഒരു നാഡീശാസ്ത്രപരമായ അനിവാര്യതയാണ്. പഠനത്തിന് ശേഷം ലഭിക്കുന്ന നല്ലൊരു ഉറക്കം ആ അറിവിനെ നമ്മുടെ തലച്ചോറിൽ എന്നേക്കുമായി ഉറപ്പിച്ചു വയ്ക്കുന്നു. ഉറക്കത്തെ തലച്ചോറിന്റെ സേവ് ബട്ടൺ എന്ന് വിശേഷിപ്പിക്കാം. കമ്പ്യൂട്ടറിലെ താൽക്കാലിക ഫയലുകൾ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റുന്നത് പോലെയാണ് ഹിപ്പോകാമ്പസിൽ നിന്ന് കോർട്ടക്സിലേക്കുള്ള വിവര കൈമാറ്റം. പരീക്ഷാകാലങ്ങളിൽ ഉറക്കമൊഴിച്ചു പഠിക്കുന്നതിനേക്കാൾ ഫലപ്രദം കൃത്യമായി ഉറങ്ങുന്നതാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്തെ വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ, ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമസ്തേ മലയാളത്തിൽ ചോദിച്ച പ്രശ്നോത്തരയുടെ ഉത്തരം ജി ശങ്കരക്കുറുപ്പ് എന്നാണ്.
1: നമസ്തേ മലയാളം.
2: കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെയെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മോഡൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ എത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റി വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാള പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജ്വലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.
3: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
4: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: മധുരതരമായ വാക്കുകൾ പിന്നെയും പിന്നെയും നിർത്തി നിർത്തി ഉച്ചരിക്കേണ്ടിയിരിക്കുന്നു. ഹൃദ്യമായ പാട്ടുകൾ പിന്നെയും പിന്നെയും കേൾക്കേണ്ടിയിരിക്കുന്നു. അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, ഏത് പ്രവൃത്തിക്കിടയിലും ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുക എന്നത് എത്രമാത്രം മധുരമായ അനുഭവമാണ്. ഇഷ്ടഗാനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, കാതോർത്ത് കേൾക്കാം, കാത്തിരുന്ന് കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം തളിരിട്ട കിനാക്കൾ എന്ന ചിത്രത്തിൽ നിന്നും, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജിതിൻ ശ്യാം, ആലാപനം വാണി ജയറാമും സംഘവും, ഗാനം ആവശ്യപ്പെട്ടത് ചീരാണിക്കരയിൽ നിന്നും സുകുമാരൻ അനില.

രാഗവിസ്മയം മഞ്ഞുമഴയായി പെയ്യുന്ന ഗാനമാണ് അടുത്തത്. മകം പിറന്ന മങ്ക എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കാട്ടാക്കടയിൽ നിന്നും സാമ്രാജ്. ഗാനം രചിച്ചത് ഏറ്റുമാനൂർ സോമദാസൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി. ആലാപനം കെ ജെ യേശുദാസും പി സുശീലയും ചേർന്നു.

കെ രാഘവൻ വശ്യസുന്ദരമായി ഈണം നൽകി ഹൃദ്യമാക്കിയ പാട്ടാണ് ഇനി ഇഷ്ടഗാനങ്ങളിൽ. ഗാനത്തിന് തൂലിക സമർപ്പിച്ചിരിക്കുന്നത് പി ഭാസ്കരൻ. ആലാപനം കെ ജെ യേശുദാസ്. ചിത്രം കണ്ണപ്പനുണ്ണി. ഗാനം ആവശ്യപ്പെട്ടത് നഗരൂരിൽ നിന്നും തങ്കപ്പനാശാരി.

ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. ഇടവേയിൽ നിന്നും വസന്ത, കോമള, ഗിരിജ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ശംഖുപുഷ്പം എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പി. ഈണം നൽകിയത് MK അർജുനൻ. ആലാപനം KJ യേശുദാസ്.

ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം ചൂണ്ടക്കാരി എന്ന ചിത്രത്തിലെ ഗാനം. മോനു രചന നിർവഹിച്ച് കണ്ണൂർ രാജൻ ഈണ നൽകിയ ഈ ഗാനത്തിന് കാതോർക്കുന്നത് പേട്ടയിൽ നിന്നും പ്രവീൺ ഭാസ്കർ. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസും ബി സാവിത്രിയും ചേർന്ന്.

രചന യൂസഫ് ലിക്കേച്ചേരി, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്. ചിത്രം ആ നിമിഷം. ഗാനം ആവശ്യപ്പെട്ടത് ശാസ്തമംഗലത്തിൽ നിന്നും ആദിത്യൻ, ലളിത, ഭദ്ര തുടങ്ങിയവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: നിത്യസുരഭലമായി പൂവിട്ട് നിൽക്കുന്ന ഒരു ഉദ്യാന ചാരുത പോലെ മനോഹരമായ ചലച്ചിത്രമാണ് ഹർഷബാഷ്പം. എല്ലാ പാട്ടുകളും ഹൃദ്യമായിരിക്കുന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടത് തിരുമല നിന്നും മണി. ഗാനത്തിന്റെ രചന ഖാൻ സാഹിബ്, ഈണം എം കെ അർജുനൻ, ആലാപനം കെ ജെ യേശുദാസ്.

ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ആത്മാവോട് അടുത്ത് നിൽക്കുന്ന ഗാനപല്ലവി കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തിരുവല്ലത്ത് നിന്നും വിവേക്, വിചിത്ര എന്നിവർ. ഗാനത്തിന്റെ അണിയറയിൽ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്. മധുമാസ ഹൃദ്യമായ ഈ ഗാനം അടയാളപ്പെടുത്തിയിരിക്കുന്നത് റൌഡി രാജമ്മ എന്ന ചിത്രത്തിൽ.

ഒഴുകുമൊരു പുഴ പോലെ, തഴുകുമൊരു തളിർക്കാറ്റുപോലെ എം എസ് ബാബുരാജിന്റെ വിരലുകളിൽ നിന്നുതിർന്ന ഈണത്താൽ സമ്മോഹനമായ ഗാനം ആവശ്യപ്പെടുന്നു വഞ്ചൂരിൽ നിന്നും കൃഷ്ണൻ, ഗോപാലൻ എന്നിവർ. രചന പി ഭാസ്കരൻ, ചിത്രം യത്തീം. ആലാപനം കെ ജെ യേശുദാസ്.

പ്രാർത്ഥന എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു വഞ്ചൂരിൽ നിന്നും ദുവ, സബ, കബീർ എന്നിവർ. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ, ആലാപനം ജോളി എബ്രഹാമും രാജകുമാരൻ ഉണ്ണിയും.

പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനം തിരഞ്ഞെടുത്തിരിക്കുന്നത് വട്ടിയൂർക്കാവിൽ നിന്നും മാസ് ഹൈദർ എന്നിവർ. രചന പി ഭാസ്കരൻ, ഇണം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ

0: സംഗീത പരിശീലനങ്ങൾ, കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ആകാശത്തിൻ്റെ അപാരതകളിൽ നിന്ന് എങ്ങോട്ടെന്നില്ലാതെ ഒഴുകിപ്പോകുന്ന മേഘങ്ങൾ, ആയിരം ആയിരം അപ്പൂപ്പൻ താടികൾ ഒരുമിച്ചൊന്നായി ഒഴുകി നീങ്ങുന്ന കാഴ്ചയുടെ സമ്മോഹനത. മേഘങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അവ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങനെയാണ് അവ മഴയായി പൊഴിയുന്നത്? ആരാണ് അവയ്ക്ക് മേഘം എന്ന് പേരിട്ടത്? മേഘങ്ങളില്ലെങ്കിൽ മാനമുണ്ടാകില്ലേ? അതോ മാനമില്ലെങ്കിൽ മേഘങ്ങൾ ഉണ്ടാകില്ലേ? കുഞ്ഞുനാളിൽ ചോദിച്ച അതേ ചോദ്യങ്ങൾ, അതേ സംശയങ്ങൾ, ആരും ഉത്തരം പറഞ്ഞു തരരുതെന്ന് ഇന്നും ആഗ്രഹിച്ചു പോകുന്ന കൗതുകങ്ങൾ. ഒരു മേഘത്തുണ്ടുപോലെ ഞാനും ഈ വാനവീഥിയിൽ ഇങ്ങനെ ഭാരമില്ലാതെ ഒഴുകി നീന്തുമ്പോൾ കണ്ടുപോകുന്ന അരയന്ന ചിറകുള്ള മേഘമാലകൾ. എന്തൊരിഷ്ടം, അത്രമേലിഷ്ടം.

ഏകാന്തതകളിൽ മുട്ടച്ചിക്കുന്നിൻ്റെ മുകളിൽ മാനം നോക്കിക്കിടന്ന നാളുകളിൽ ഒറ്റയ്ക്ക് പോകുന്ന മേഘത്തിൻ്റെ ചിറകുകളിൽ ഞാൻ ഏൽപ്പിച്ച പ്രണയകാവ്യങ്ങൾ. കാളിദാസമേഘമേ നിൽക്കുമോ, ഒരു ദൂതുകൂടി കൊണ്ടുപോകുമോ, നിലാവറിയാതെ വാർത്തിങ്കിൽ കാണാതെ പാരിജാതപ്പൂക്കളിൽ ഒളിപ്പിച്ചു വച്ച കവിതകൾ, പ്രണയത്തിൻ്റെ പ്രാണനായി ഞാൻ എഴുതി വച്ച കിനാവുകൾ. ഇഷ്ടം, അത്രമേലിഷ്ടം.

ഗന്ധർവന്മാർ പറന്നിറങ്ങി ഭൂമിയുടെ പച്ചപ്പിലേക്ക് വിരുന്നു വരുന്നതും മേഘങ്ങളുടെ പുറത്തേറി. മാലാഖമാരുമതി ആകാശങ്ങളിൽ ഇന്ദ്രജാലമൊരുക്കുന്ന മേഘമാലകളിലേറി അവർ വരും. ഞാനൊരു സ്വപ്നം കാണുന്നു. കരമനയാറിൻ്റെ തീരത്തെവിടെയെങ്കിലും ഒരു പുൽപ്പരപ്പിൽ ഗന്ധർവന്മാരും മാലാഖമാരുമൊത്ത് ഒരു സായന്തരം. അവരുടെ പാട്ടിൻ്റെ താളത്തിൽ പരന്നൊഴുകുന്ന പുഴ അലിഞ്ഞില്ലാതാകുന്ന ഞാൻ. സുന്ദര സ്വപ്നം ഒരു മേഘച്ചാർത്തുപോലെ കാറ്റിലേറി ഇതാ മാഞ്ഞു പോകുന്നു. അനുഭൂതിയുടെ ഒരു സാന്ദ്രമേഘസ്പർശം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മേഘങ്ങൾക്ക് എത്ര ഭാരമുണ്ടാവും? എന്തുകൊണ്ടാവും മേഘങ്ങൾ ആകാശവിധാനങ്ങൾക്കു മീതെ ഇങ്ങനെ ഉയർന്നു പൊങ്ങി പറക്കുന്നത്? എന്നെങ്കിലും ഒരു മേഘത്തുണ്ട് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് അടർന്നു വീണിട്ടുണ്ടാവുമോ? എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, മയിൽപ്പീലിത്തുണ്ടിനെ പുസ്തകത്താളുകൾക്കകത്ത് മാനം കാണാതെ വയ്ക്കുന്നത് പോലെ ഭൂമി ആ മേഘത്തുണ്ടിനെയും മാനം കാണിക്കാതെ ഒളിച്ചു വച്ചിട്ടുണ്ടാവും. അത്രയേറെ മൃദുലവും സൗമ്യവുമായ ഒരു മേഘച്ചാർത്തിനെ ഉപേക്ഷിച്ചു കളയാൻ ഭൂമിക്ക് കഴിയുന്നതെങ്ങനെ? താഴ്വാരങ്ങളിൽ തൂവൽ പോലെ വല്ലപ്പോഴും കാണാവുന്ന പുകമഞ്ഞ് ഭൂമി ആരുമറിയാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ മേഘത്തുണ്ടായിരിക്കുമോ? മഞ്ഞുപോലെ മേഘങ്ങൾ, മേഘങ്ങൾ പോലെ തൂമഞ്ഞിൻ തൂവലുകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

മേഘങ്ങളെ കീഴടങ്ങുവിൻ എന്നൊരു കവിതയുണ്ട്. വി മധുസൂദനൻ നായർ എഴുതിയ കവിത. കവിതയുടെ അർത്ഥതലങ്ങൾ ഭാവഗംഭീരമാണ്. എന്നാലും മേഘങ്ങളോടുള്ള ഇഷ്ടം എന്തുകൊണ്ടോ അവയോട് കീഴടങ്ങാൻ പറയുവാൻ തോന്നുന്നില്ല. സ്വതന്ത്രവും സ്വച്ഛന്ദവുമായി ഇങ്ങനെ സ്വൈരസഞ്ചാരം ചെയ്ത് എങ്ങോട്ടെന്നില്ലാതെ പറന്നും ചിലപ്പോൾ ഒന്നിച്ചും വല്ലപ്പോഴും പിണങ്ങിപ്പിരിഞ്ഞൊറ്റപ്പെട്ടും ചിലപ്പോൾ കൂട്ടം കൂട്ടമായും ആകാശവിധാനങ്ങളെ അലങ്കരിച്ചുകൊണ്ട് ഹൃദയാകർഷകമായി പറന്നേറുന്ന മേഘങ്ങളെ നിങ്ങൾ കീഴടങ്ങരുതേ എന്ന് പറയുവാനാണ് ഇഷ്ടം. അത്രമേലിഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: നിംബസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ, സ്ട്രാറ്റസും സൈറസും, പിന്നെയുമുണ്ട് മാമാമേഘങ്ങൾ, ക്യുമുലോ നിംബസുകൾ, ആൾട്ടോ ക്യുമുലസുകൾ, പഴയ പത്താം ക്ലാസ്സിലെ ഭൂമിശാസ്ത്ര പാഠങ്ങൾ. ഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആകാശത്തെക്കുറിച്ച് പഠിക്കുന്നത് എന്തിനാണെന്ന വികൃതി ചോദ്യം. മേഘങ്ങളെ അതിൻ്റെ പാട്ടിന് വിടാനും അതെങ്ങോട്ടെങ്കിലും പറന്നുപോയിക്കോട്ടെ എന്നുമുള്ള കമൻറ്റുകൾ. എന്നിട്ടും കാണാതെ പഠിച്ച പാഠങ്ങൾ ഓർമ്മയിൽ അവിടെ ഇവിടെ മേഘത്തുണ്ടുകൾ പോലെ. ഇഷ്ടം, അത്രമേലിഷ്ടം.

ക്യുമുലോനിംബസ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത് ട്രോപ്പോസ്ഫിയറിലെ ജലബാഷ്പങ്ങളിൽ നിന്നാണ്. ഈ ക്യുമുലോനിംബസിൻ്റെ താഴെയുള്ള ജലബാഷ്പങ്ങൾ മഞ്ഞായി മാറും, ചിലപ്പോൾ ഐസ് പരലുകളായും മാറും. അതാണ് വല്ലപ്പോഴുമെങ്കിലും ആലിപ്പഴങ്ങളായി പൊഴിഞ്ഞു വീഴുന്നത്. പക്ഷേ ക്യുമുലോനിംബസുകൾ ചിലപ്പോൾ ഇടിമിന്നലുകളായും മാറും, ചിലപ്പോൾ ചുഴലിക്കാറ്റുകൾ, മറ്റു ചിലപ്പോൾ വലിയ ആലിപ്പഴങ്ങൾ. അതൊന്നും വേണ്ട, ചെറിയ ആലിപ്പഴങ്ങൾ മതി, അത് മതി. അങ്ങനെയാകുമ്പോഴേ ഇഷ്ടപ്പെടാനാവൂ. അന്നും ഇന്നും ആലിപ്പഴങ്ങൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

മേഘം എന്ന പേരിൽ ഒരു ചലച്ചിത്രമുണ്ട്. മേഘങ്ങളെ കീഴടങ്ങുവിൻ എന്ന പേരിൽ ഒരു കവിതയുണ്ട്. മേഘങ്ങളെ എന്നാരംഭിക്കുന്ന ചലച്ചിത്ര ഗാനമുണ്ട്. മേഘ എന്നു പേരുള്ള എത്രയോ പെൺകുട്ടികളുണ്ട്. മേഘത്തിൻ്റെ ഖായും മേഘലയുടെ ഖായും തിരിച്ചറിയാതെ പോകുന്ന സമയങ്ങളുമുണ്ട്. മേഘങ്ങളെ പാടിയുണർത്താൻ എന്നൊരു പാട്ട്, ഇപ്പോൾ ഓർമ്മ വരുന്നത് അതാണ്, ആ പാട്ട്.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: മേഘങ്ങൾ ഗർജിക്കുമോ? ഇടിമുഴക്കങ്ങൾ മേഘഗർജനങ്ങളാണ്. ആണോ? അങ്ങനെയാണ് കേട്ടു പഠിച്ചത്. മേഘവിസ്ഫോടനങ്ങൾ വലിയ മഴയ്ക്ക് കാരണമാകുമത്രേ. മേഘശകലങ്ങൾ അടർന്നു വീഴുന്നതാണ് ആലിപ്പഴങ്ങളെന്ന് ആരോ പറഞ്ഞത് വിശ്വസിക്കാൻ വയ്യ. എങ്കിലും രസകരമായൊരു ചിന്തയാണത്. മേഘത്തിൻ്റെ ചെറിയ കഷണങ്ങൾ മഴയ്ക്കൊപ്പം ചിതറി വീഴുന്നു ചെറിയ ചെറിയ ആലിപ്പഴങ്ങളായി. ഇഷ്ടം, അത്രമേലിഷ്ടം.

മേഘത്തെ വാഹനമാക്കിയ ദൈവങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ല. എന്നാൽ കുട്ടൂസനും ഡാഗ്നിയും മേഘങ്ങൾക്കിടയിലൂടെ കുന്തത്തിലേറി പറന്നു പോകുന്ന കാഴ്ച മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നേയില്ല. മേഘങ്ങളെ ഇത്രമേലടുത്ത് കണ്ടവർ അവരല്ലാതെ വേറാരുമില്ലെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. മനസ്സിലിടം പിടിച്ച് മേഘത്തേരിൽ ഇരുന്ന് പോകുന്നവർ ഇഷ്ടം, അത്രമേലിഷ്ടം.

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ആത്മീയതയും ശാസ്ത്രവും തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്ന ഭൗതികശാസ്ത്ര തത്വങ്ങളിലൊന്നാണ് ഊർജ സംരക്ഷണ നിയമം. ഊർജത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാത്രമേ മാറുകയുള്ളൂ എന്ന ഈ നിയമത്തെ അടിസ്ഥാനമാക്കി മനുഷ്യൻ മരിച്ചാലും ശരീരത്തിലെ ഊർജം നശിക്കുന്നില്ലെങ്കിൽ അത് ആത്മാവായി നിലനിൽക്കുകയോ മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുകയോ ചെയ്യുമല്ലോ എന്ന വാദം പലപ്പോഴും ഉയരാറുണ്ട്. ആദ്യ നോട്ടത്തിൽ ഈ വാദം യുക്തിസഹമാണെന്ന് തോന്നാമെങ്കിലും ഭൗതികശാസ്ത്രത്തിലെ ഊർജം എന്ന ആശയവും ആത്മീയതയിലെ ആത്മാവ് എന്ന ആശയവും പരസ്പരം വ്യത്യസ്തമായ രണ്ട് വിഭാഗങ്ങളിൽ പെടുന്നവയാണ്. ഇവയെ തമ്മിൽ കൂട്ടിക്കലർത്തുമ്പോഴാണ് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ഭൗതികശാസ്ത്രത്തിൽ ഊർജം എന്നാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്. ചലനം സൃഷ്ടിക്കാനും താപം ഉൽപ്പാദിപ്പിക്കാനും രാസപ്രവർത്തനങ്ങൾ നടത്താനും വൈദ്യുത പ്രവാഹം ഉണ്ടാകാനും സഹായിക്കുന്ന അളക്കാവുന്ന ഭൗതിക അളവാണ് ഊർജം. മനുഷ്യ ശരീരത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന രാസ ഊർജം കോശങ്ങളുടെ പ്രവർത്തനത്തിനും പേശികളുടെ ചലനത്തിനും ഹൃദയമിടിപ്പിനും മസ്തിഷ്കത്തിലെ ന്യൂറോണുകളുടെ വൈദ്യുത രാസപ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നു. ജീവിച്ചിരിക്കുന്ന ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ജൈവ രാസപ്രക്രിയകളെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ശാസ്ത്രത്തിന് ഇതുവരെ ശരീരത്തിനകത്ത് വേറിട്ടൊരു ആത്മീയ ഊർജം കണ്ടെത്താനോ അളക്കാനോ കഴിഞ്ഞിട്ടില്ല. മരണത്തോടെ ഈ ജൈവ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നു. എന്നാൽ അതുകൊണ്ട് ശരീരത്തിലെ ഊർജം അപ്രത്യക്ഷമാകുന്നില്ല. ഊർജ സംരക്ഷണ നിയമം അവിടെയും കൃത്യമായി പ്രവർത്തിക്കുന്നു. ശരീരം മണ്ണിൽ അടക്കം ചെയ്താൽ അതിലെ ജൈവ സംയുക്തങ്ങളെ ബാക്ടീരിയകളും ഫംഗസുകളും മറ്റു സൂക്ഷ്മജീവികളും വിഘടിപ്പിക്കുന്നു. അവയിൽ സംഭരിച്ചിരുന്ന രാസ ഊർജം ഈ ജീവികളുടെ ഉപാപചയ പ്രവർത്തനങ്ങളിലൂടെ ഉപയോഗിക്കപ്പെടുകയും തുടർന്ന് പ്രകൃതിയിലെ ജൈവചക്രത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു. ശരീരം ദഹിപ്പിക്കുകയാണെങ്കിൽ രാസ ഊർജത്തിന്റെ വലിയൊരു ഭാഗം താപമായും പ്രകാശമായും അന്തരീക്ഷത്തിലേക്ക് കൈമാറപ്പെടുന്നു. അതായത് ഊർജം നഷ്ടപ്പെടുന്നില്ല, അത് ഭൗതിക നിയമങ്ങൾക്കനുസരിച്ച് മറ്റ് രൂപങ്ങളിലേക്ക് മാറുകയും പരിസ്ഥിതിയിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഒരു പ്രധാന ശാസ്ത്രീയ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഊർജ സംരക്ഷണ നിയമം പറയുന്നത് ഊർജത്തിന്റെ രൂപാന്തരത്തെക്കുറിച്ചാണ്, വ്യക്തിത്വത്തെക്കുറിച്ചോ ഓർമ്മകളെക്കുറിച്ചോ ബോധത്തെക്കുറിച്ചോ അല്ല. ഒരാളുടെ ഓർമ്മകളും അനുഭവങ്ങളും വ്യക്തിത്വവും തലച്ചോറിലെ അതിസങ്കീർണമായ ന്യൂറൽ ശൃംഖലകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. ആ പ്രവർത്തനം നിലച്ചാൽ ആ വ്യക്തിയുടെ ബോധം മറ്റൊരു ശരീരത്തിലേക്ക് ഊർജമായി സഞ്ചരിക്കുന്നു എന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും നിലവിലില്ല. അതിനാൽ ഊർജ സംരക്ഷണ നിയമം ആത്മാവിന്റെ അസ്തിത്വം തെളിയിക്കുന്നില്ല, അതിനെക്കുറിച്ച് അനുകൂലമായോ പ്രതികൂലമായോ ഒരു പ്രസ്താവനയും നടത്തുന്നില്ല.

പുനർജന്മ സങ്കല്പത്തെക്കുറിച്ച് യുക്തിപരമായ ചോദ്യങ്ങളും ഉയരാറുണ്ട്. ഉദാഹരണത്തിന്, മനുഷ്യരുടെ എണ്ണം ചരിത്രത്തിൽ വളരെ വർദ്ധിച്ചിരിക്കുന്നു. പുതിയ ജീവികൾ ജനിക്കുമ്പോൾ ആത്മാക്കളുടെ എണ്ണം എങ്ങനെ ക്രമീകരിക്കപ്പെടുന്നു എന്നത് ചില പുനർജന്മ സിദ്ധാന്തങ്ങൾ നേരിടുന്ന ഒരു ദാർശനിക ചോദ്യമാണ്. എന്നാൽ ഇത് ശാസ്ത്രീയമായ തെളിവല്ല. കാരണം വിവിധ മത ദാർശനിക പാരമ്പര്യങ്ങൾ ഈ ചോദ്യത്തിന് വ്യത്യസ്ത ഉത്തരങ്ങളാണ് നൽകുന്നത്. അതിനാൽ ഇത് ശാസ്ത്രത്തിന്റെ പരിധിയിലല്ല, വിശ്വാസത്തിന്റെയും തത്വചിന്തയുടെയും പരിധിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ശാസ്ത്രവും ആത്മീയതയും വ്യത്യസ്ത ചോദ്യങ്ങൾക്കാണ് ഉത്തരം അന്വേഷിക്കുന്നത് എന്ന കാര്യം ഇവിടെ ഓർക്കേണ്ടതാണ്. ശാസ്ത്രം അളക്കാനും നിരീക്ഷിക്കാനും പരീക്ഷിക്കാനും കഴിയുന്ന പ്രതിഭാസങ്ങളെയാണ് പഠിക്കുന്നത്. ആത്മാവ്, പുനർജന്മം, മരണാനന്തര ജീവിതം തുടങ്ങിയ ആശയങ്ങൾ അനുഭവ പരിശോധനയിലൂടെ സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ കഴിയാത്ത ദാർശനികവും മതപരവുമായ അവകാശവാദങ്ങളാണ്. അതുകൊണ്ട് അവയെ പിന്തുണയ്ക്കുകയോ തള്ളിക്കളയുകയോ ഭൗതിക ശാസ്ത്രത്തിലെ ഊർജ സംരക്ഷണ നിയമത്തെ ഉപയോഗിക്കുന്നത് ശാസ്ത്രീയമായി ശരിയായ രീതിയല്ല. മനുഷ്യ ശരീരം മരണത്തോടെ പ്രകൃതിയുടെ ഭാഗമായി മാറുന്നു. അതിലെ രാസമൂലകങ്ങൾ മണ്ണിലേക്കും വായുവിലേക്കും ജലത്തിലേക്കും മടങ്ങുന്നു. അതിലെ ഊർജം മറ്റ് ഭൗതിക രൂപങ്ങളിലേക്കും ജീവജാലങ്ങളിലേക്കും കൈമാറപ്പെടുന്നു. ഇതെല്ലാം ഭൗതിക ശാസ്ത്രത്തിന്റെയും ജീവശാസ്ത്രത്തിന്റെയും അടിസ്ഥാന നിയമങ്ങൾ വിശദീകരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ പ്രക്രിയകളെ ആത്മാവിന്റെ അമരത്വത്തിന്റെയോ പുനർജന്മത്തിന്റെയോ തെളിവായി അവതരിപ്പിക്കാൻ ശാസ്ത്രീയ അടിത്തറയില്ല. ഊർജ സംരക്ഷണ നിയമം പ്രകൃതിയുടെ അത്ഭുതകരമായ സ്ഥിരതയെ വിവരിക്കുന്ന ഒരു ഭൗതിക തത്വമാണ്. ആത്മാവ് എന്ന ആശയം മനുഷ്യന്റെ മതപരവും ആത്മീയവും ദാർശനികവുമായ അന്വേഷണങ്ങളുടെ ഭാഗമാണ്. ഈ രണ്ടിനും അവയുടേതായ പ്രാധാന്യമുണ്ട്. എന്നാൽ ഒന്നിനെ മറ്റൊന്നിന്റെ തെളിവായി അവതരിപ്പിക്കുന്നത് ശാസ്ത്രത്തിന്റെയും തത്വചിന്തയുടെയും അതിരുകൾ കൂട്ടിക്കുഴയ്ക്കുന്നതാണ്. ഒരു സമൂഹത്തിന്റെ ബൗദ്ധിക വളർച്ചയെ നിർണയിക്കുന്നത് അതിന്റെ വിശ്വാസങ്ങളുടെ എണ്ണമല്ല, മറിച്ച് ആ വിശ്വാസങ്ങളെ യുക്തിയുടെയും തെളിവുകളുടെയും വെളിച്ചത്തിൽ പുനഃപരിശോധിക്കാനുള്ള ധൈര്യമാണ്. പുതിയ തലമുറ ഇന്ന് വിവരങ്ങളുടെ അതിപ്രവാഹത്തിലൂടെയാണ് വളരുന്നത്. അതിനാൽ ശാസ്ത്രം എന്താണ് പറയുന്നത്, വിശ്വാസം എന്താണ് പറയുന്നത് എന്ന രണ്ടിന്റെയും അതിരുകൾ വ്യക്തമായി തിരിച്ചറിയാൻ അവർക്കാകണം. വിശ്വാസത്തെ ശാസ്ത്രമാക്കി അവതരിപ്പിക്കുന്നതും ശാസ്ത്രത്തെ വിശ്വാസത്തിന്റെ തെളിവാക്കാൻ ശ്രമിക്കുന്നതും രണ്ടിനോടും നീതി പുലർത്തുന്ന സമീപനമല്ല. ശാസ്ത്രീയ മനോഭാവം എന്നത് ആത്മീയതയെ അവഹേളിക്കുന്നതോ മതവിശ്വാസങ്ങളെ പരിഹസിക്കുന്നതോ അല്ല, മറിച്ച് ഓരോ ആശയത്തെയും അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും തെളിവുകൾ ഇല്ലാത്തിടത്ത് അത് വിശ്വാസത്തിന്റെ മേഖലയാണെന്ന് സത്യസന്ധമായി അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്.

ശാസ്ത്രത്തിന്റെ ശക്തി അതിന്റെ ഉത്തരങ്ങളിലല്ല. പുതിയ തെളിവുകൾ ലഭിക്കുമ്പോൾ സ്വന്തം നിലപാടുകൾ തിരുത്താനുള്ള അതിന്റെ വിനയത്തിലാണ്. അതുപോലെ വ്യക്തിപരമായ ആത്മീയ അനുഭവങ്ങൾക്കും ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾക്കും അവയുടേതായ ഇടമുണ്ട്. എന്നാൽ അവയെ ശാസ്ത്രീയ കണ്ടെത്തലുകളായി അവതരിപ്പിക്കുമ്പോഴാണ് ആശയക്കുഴപ്പങ്ങൾ ആരംഭിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് നാം കൈമാറേണ്ടത് തയ്യാറായ ഉത്തരങ്ങളല്ല, മറിച്ച് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവാണ്. സംശയിക്കാനും അന്വേഷിക്കാനും തെളിവുകൾ തേടാനും പഠിക്കുന്ന മനസ്സാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ശാസ്ത്രത്തെയും ആത്മീയതയെയും പരസ്പരം കലർത്താതെ അവയുടെ ലക്ഷ്യങ്ങളും പരിധികളും മനസ്സിലാക്കി സമീപിക്കുമ്പോഴാണ് അറിവിനോടുള്ള ആദരവും വിശ്വാസത്തോടുള്ള ബഹുമാനവും ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്നത്. അതാണ് യുക്തിബോധമുള്ളതും ബൗദ്ധികമായി പക്വവുമായ ഒരു സമൂഹത്തിലേക്കുള്ള ഏറ്റവും ആരോഗ്യകരമായ വഴി. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. എൺപതാമത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയും ദൂരദർശനും രാത്രി 7 മണിക്ക് അഭിസംബോധന തത്സമയം ജനങ്ങളിലെത്തിക്കും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. 1057 ഉദ്യോഗസ്ഥർക്ക് അംഗീകാരം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആധുനിക കാലഘട്ടത്തിന് അനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗ് പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും രാത്രി 7 മണി 9:30 പ്രാദേശിക ഭാഷകളിൽ അഭിസംബോധനയുടെ പ്രക്ഷേപണം ഉണ്ടാകും. ദൂരദർശനിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും അതാത് പ്രാദേശിക ഭാഷകളിലും രാഷ്ട്രപതിയുടെ അഭിസംബോധന സംപ്രേഷണം ചെയ്യും. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. വന്ദേ മാതരത്തിന്റെ 150th വാർഷികത്തിൽ ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി ദേശീയ ഗീതം ആലപിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് നാളെ നടക്കുന്നത്. തലസ്ഥാന നഗരിയിലും ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. പോലീസ്, ഫയർ സർവീസ്, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, ജയിൽ വകുപ്പ് എന്നീ വിഭാഗങ്ങളിലെ 1057 ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരം. 301 പേർ ഗാലണ്ടറി പുരസ്കാരത്തിനും 92 പേർ വിശിഷ്ട സേവനത്തിനുള്ള മെഡലിനും അർഹരായി. 664 ഉദ്യോഗസ്ഥർക്ക് സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകളും ലഭിച്ചു. കേരളത്തിൽ നിന്നും എസ് പി ശശിധരൻ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് അർഹനായി. പോലീസ്, ഫയർ സർവീസ്, ജയിൽ വകുപ്പ് എന്നിവയിൽ നിന്നുള്ള 10 ഉദ്യോഗസ്ഥർ സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലിനും അർഹരായി. 80th സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടതും ഓരോ പൌരന്റെയും അന്തസ്സും നീതിയും ഉറപ്പാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതും നമ്മുടെ കടമയാണെന്ന് ഗവർണർ ഓർമ്മിപ്പിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്ന് രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1 മണി വരെയാണ് പരിപാടി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിക്ക് ശേഷം തിരികെ പോകാൻ KSRTC പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിന് അനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പോലെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
1: പോലീസ് ഒരു സുഹൃത്താണ്, നമുക്ക് ഒരു സഹായം വേണ്ടി വരുമ്പോൾ ഓടിയെത്തുന്ന ഒരു ബന്ധുവാണ് എന്നുള്ള നിലയിലേക്ക് കേരള പോലീസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മൈ പോലീസ് സ്റ്റേഷൻ. ആധുനിക കാലത്ത് ഏറ്റവും മോഡേൺ കൺസെപ്റ്റാണ് മൈ പോലീസ് സ്റ്റേഷനിലൂടെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഇന്ന് കുറ്റവാളികൾ തന്നെ വളരെ അഡ്വാൻസ്ഡാണ്, സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ്, അതനുസരിച്ച് പോലീസിനെ എക്യുപ്പ് ചെയ്യുക.
0: സമൂഹത്തിനുണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി സമൂലമായ മാറ്റങ്ങൾ പോലീസിലും ആവശ്യമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റായി യോഗ്യത നേടി വ്യോമസേന സ്ക്വാഡ്രൺ ലീഡർ ഭാവന കാന്ത്. ഗോളിയോറിലെ ടാക്സ്റ്റിക് ആൻഡ് എയർ കോംബാറ്റ് ഡെവലപ്മെന്റ് കേന്ദ്രത്തിൽ നിന്നും ഫൈറ്റർ കോംബാറ്റ് ലീഡറായി യോഗ്യത നേടുന്ന ആദ്യ വനിതാ ഓഫീസർ എന്ന ചരിത്ര നേട്ടമാണ് ബീഹാർ സ്വദേശിയായ ഭാവന കാന്ത് സ്വന്തമാക്കിയത്. കോഴിക്കോട് ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ വഴി സൌജന്യ വൈഫൈ സംവിധാനമൊരുക്കാൻ പദ്ധതിയുമായി BSNL. ഗവൺമെന്റ് സബ്സിഡിയോടെ സൌജന്യ വൈഫൈ മോഡവും ഇൻസ്റ്റലേഷനും ലഭിക്കുന്ന ഭാരത് നെറ്റ് ഉദ്യമി പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ എല്ലായിടത്തും എത്തിക്കുകയാണ് ലക്ഷ്യം. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ബാലുശ്ശേരി എം എൽ എ വി ടി സൂരജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പുതിയ കണക്ഷനുകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ഗ്രാമസഭകൾ, വാർഡുതല സാമൂഹ്യ മാധ്യമ സംവിധാനങ്ങൾ, കുടുംബശ്രീ പരിപാടികൾ, ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിലുള്ള മറ്റു പരിപാടികൾ എന്നിവ വഴി വേദിയൊരുക്കാനും തീരുമാനമായി. പദ്ധതി പ്രകാരം 1 GB/s വരെ സ്പീഡുള്ള അതിവേഗ ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ ലഭിക്കും. മുമ്പ് വിച്ഛേദിച്ചു പോയ അതേ നമ്പറുകൾ തന്നെ ലാൻഡ് ഫോൺ കണക്ഷൻ എടുക്കാനുള്ള സൌകര്യവും ഉണ്ടാകും.
0: ഇന്ന് വിഭജന ഭീതി അനുസ്മരണ ദിനം. 1947 ഇന്ത്യ പാക് വിഭജനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവർക്കും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചവർക്കും രാജ്യം ആദരാഞ്ജലി അർപ്പിച്ചു. 2021 മുതലാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീതി അനുസ്മരണ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. വിഭജനം മൂലം ദുരിതമനുഭവിച്ചവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട മറ്റന്നാൾ വൈകിട്ട് 5 തുറക്കും. പുതിയ തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ നേതൃത്വത്തിലാകും സന്നിധാനത്തെ ചടങ്ങുകൾ ആരംഭിക്കുക. തിങ്കളാഴ്ച രാവിലെ 5 പൂജകൾ നടക്കും. ചിങ്ങമാസ ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പുരോഗമിക്കുകയാണ്. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയം മറ്റന്നാൾ. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അത്തം നഗറിൽ രാവിലെ 9 മുഖ്യമന്ത്രി VD സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. സ്വകാര്യ കാറ്ററിംഗ് ഗ്രൂപ്പുകൾക്കൊപ്പം കുടുംബശ്രീയും ഓണസദ്യ രംഗത്ത് സജീവമാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: സംസ്ഥാനത്തുടനീളമായുള്ള 400 വനിതാ കാറ്ററിംഗ് യൂണിറ്റുകളുടെ സംരംഭകരാണ് ഓണസദ്യ തയ്യാറാക്കുന്നതെന്ന് കുടുംബശ്രീ വൃത്തങ്ങൾ അറിയിച്ചു. കുറഞ്ഞത് 5 സദ്യയെങ്കിലും ബുക്ക് ചെയ്യണം. ജില്ലാതലത്തിലെ കോൾ സെന്ററുകൾ വഴിയും CDSകൾ വഴിയും ബുക്കിംഗ് നടത്താം. ഈ ഓർഡറുകൾ ബുക്ക് ചെയ്യുന്നവരുടെ സമീപത്തെ കുടുംബശ്രീകൾക്ക് നൽകും. അതാത് പഞ്ചായത്തുകളിലെ കുടുംബശ്രീ സംരംഭകരുടെ പക്കൽ നിന്ന് സദ്യ വാങ്ങുകയും ചെയ്യാം.
0: മൊബൈൽ റീചാർജുകൾ എളുപ്പത്തിൽ ചെയ്യാൻ പുതുതായി അവതരിപ്പിക്കുന്ന BSNL സെൽഫ് കെയർ ആപ്പിലൂടെ സാധിക്കുമെന്ന് BSNL കേരള ചീഫ് ജനറൽ മാനേജർ ടെലികോം R സജികുമാർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിനോദ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കാനും പുതിയ സെൽഫ് കെയർ ആപ്പ് സഹായിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിലെ ആനമതിൽ നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രിമാരുടെ സംയുക്ത സംഘം അടുത്ത മാസം ആറളം ഫാം സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
5: മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, KA തുളസി, PK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആറളം ഫാം സന്ദർശിക്കുക. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ആനമതിൽ നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ് വിഭാഗം വിലയിരുത്താനും തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം നിർദ്ദേശം നൽകി. ആനമതിൽ നിർമ്മാണം സാധ്യമല്ലാത്ത പ്രദേശങ്ങളിൽ ശക്തമായ മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ആറളം ഫാമിന് ചുറ്റും പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കുമ്പോൾ മറ്റ് ജനവാസ മേഖലകളിലേക്ക് ആനകൾ ഇറങ്ങാതിരിക്കാനുള്ള മാർഗങ്ങളും യോഗം വിലയിരുത്തി.
0: ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ തുടക്കം. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 2 പരമ്പരയിലെ 2 ടെസ്റ്റ് ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. മഴക്കാല പന്തുകളിയായ ഷൂട്ട് ദി റെയിൻ ഫുട്ബോൾ മത്സരങ്ങൾക്ക് എറണാകുളം മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിൽ തുടക്കമായി. മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. 38 ടീമുകളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. മത്സരങ്ങൾ നാളെ സമാപിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 303 ഇടിഞ്ഞ് 77,773, നിഫ്റ്റി 72 നഷ്ടത്തിൽ 24,321 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 80th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയും ദൂരദർശനും രാത്രി 7 അഭിസംബോധന തത്സമയം ജനങ്ങളിലെത്തിക്കും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. 1057 ഉദ്യോഗസ്ഥർക്ക് അംഗീകാരം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആധുനിക കാലഘട്ടത്തിന് അനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മൈപ്പോ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട മറ്റന്നാൾ തുറക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗ് പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ആഗസ്റ്റ് 14 സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1896 ആഗസ്റ്റ് 14, 1893 മെയ് മാസത്തിൽ ദക്ഷിണാഫ്രിക്കയിലെത്തിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ബാരിസ്റ്റർ സംഭവ ബഹുലമായ ഒട്ടേറെ ജീവിത അനുഭവങ്ങൾക്ക് ശേഷം 1896 ജൂണിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയത് 5-6 മാസത്തെ അവധിക്ക് ശേഷം തിരികെ പോവുക എന്ന ദൃഢനിശ്ചയത്തോടെ തന്നെയായിരുന്നു. കസ്തൂർബാ ഗാന്ധിയെയും മക്കളെയും കൊണ്ട് മടങ്ങിപ്പോകും മുമ്പ് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ ദുരവസ്ഥയെയും പീഡന അനുഭവങ്ങളെയും കുറിച്ച് ഇന്ത്യയിൽ ആവുന്നിടത്തോളം പ്രചാരണം നടത്തുക എന്ന ഉദ്ദേശ്യവും ഗാന്ധിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഒരു ചെറിയ ലഘുലേഖ എഴുതി തയ്യാറാക്കി. പച്ച നിറത്തിലുള്ള പുറംചട്ടയാണ് പുസ്തകത്തിന് നൽകിയിരുന്നത് എന്നതിനാൽ രാജ്കോട്ടിൽ അച്ചടിച്ച പുസ്തകത്തിന് ഹരിത ലഘുലേഖ എന്ന പേർ പതിഞ്ഞു. അതിൻ്റെ ആദ്യ പതിപ്പ് ദേ ഇന്ന് 1896 ആഗസ്റ്റ് 14 പുറത്തു വന്നിരിക്കുന്നു. 1941 ആഗസ്റ്റ് 14 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോകത്തിൻ്റെ ഭാവി രൂപം നിർണയിക്കുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലും തമ്മിൽ നടത്തിയ ചർച്ചകളുടെ ഫലമായി അറ്റ്ലാന്റിക് ചാർട്ടർ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. 1947 ആഗസ്റ്റ് 14 കൊച്ചിയിൽ ദിവാൻ ഭരണം അവസാനിച്ചിരിക്കുന്നു. 1947 ആഗസ്റ്റ് 14 ഇന്ത്യ വിഭജനത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് തയ്യാറാക്കിയ മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറും കിഴക്കുമായുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1947 ആഗസ്റ്റ് 14 കോമൺവെൽത്തിനുള്ളിലെ ഡൊമിനിയൻ പദവിയുള്ള രാജ്യം എന്ന നിലയിലാണ് ഇന്ത്യയെപ്പോലെ പാകിസ്ഥാനും സ്വതന്ത്രമായത്. എന്നാൽ പാകിസ്ഥാനിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗ് ഇന്ത്യയിലെ പോലെ ബ്രിട്ടന്റെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ പുതിയ രാജ്യത്തിൻ്റെ ആദ്യത്തെ ഗവർണർ ജനറലായി അംഗീകരിക്കാൻ വിസമ്മതിച്ചു. പാകിസ്ഥാൻ വാദത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്ന മുഹമ്മദ് അലി ജിന്നയെ പാകിസ്ഥാൻ ഗവർണർ ജനറലായി നിയമിച്ചു. മുസ്ലിം ലീഗ് നേതാവ് ലിയാഖത്ത് അലിഖാൻ പാകിസ്ഥാന്റെ പ്രഥമ പ്രധാനമന്ത്രിയുമായി. പശ്ചിമ പാകിസ്ഥാനും കിഴക്കൻ ബംഗാളും തമ്മിലുള്ള 1000 മൈലോളമുള്ള അകലം പിൽക്കാലത്ത് ഭരണപരമായ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവികസിത പ്രവിശ്യകളായിരുന്ന സിന്ധ്, ബലൂചിസ്ഥാൻ, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ എന്നിവയും താരതമ്യേന വികസിതമായിരുന്ന പഞ്ചാബ്, ബംഗാൾ എന്നീ പ്രവിശ്യകളെ വിഭജിച്ചുണ്ടാക്കിയ പകുതികളും ചേർന്നതായിരുന്നു പാകിസ്ഥാൻ. മതാടിസ്ഥാനത്തിലുള്ള വിഭജനം ഇരു രാജ്യങ്ങളുടെയും പിറവിക്കൊപ്പം വർഗീയ സംഘടനകൾക്കും ചോരപ്പുഴകൾക്കും കാരണമായി. ഇരു രാജ്യങ്ങളിലേക്കുമുള്ള അഭയാർത്ഥി പ്രവാഹം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ വർഷങ്ങളോളം ദുരിതപൂർണമാക്കി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 80-ാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാത്രി 7-ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 11 പേർ മെഡലുകൾക്ക് അർഹരായി. ഇന്ന് വിഭജന ഭീതി സ്മരണാദിനം. വിഭജനത്തിൽ ദുരിതങ്ങൾ നേരിട്ടവരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടണ്. വാർത്തകൾ വിശദമായി. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാത്രി 7-ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കുന്നതിന് പുറമെ വന്ദേ മാതരത്തിന്റെ മാതൃകയിൽ പുഷ്പാലങ്കാരവും ഒരുക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അർഹർ തിരംഗയുടെ ഭാഗമായ തിരംഗയാത്രകളും രാജ്യത്ത് പുരോഗമിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് വൈകുന്നേരം 5:10 രാജ്യത്തെ സൈനികരെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് നാളെ നടക്കുന്നത്. തലസ്ഥാന നഗരിയിലും ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ PM വിശ്വകർമ്മ പദ്ധതിയുടെ 100 ഗുണഭോക്താക്കളെ കേന്ദ്ര സർക്കാർ പ്രത്യേക അതിഥികളായി ക്ഷണിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള 5,000 പ്രത്യേക അതിഥികളെയാണ് ചടങ്ങിനായി ക്ഷണിച്ചിരിക്കുന്നത്. കരകൌശല വിദഗ്ധർക്ക് പുറമെ PM ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായ യുവജനങ്ങൾ, മുദ്രാ യോജനയുടെ ഗുണഭോക്താക്കളായ വനിതാ സംരംഭകർ, ശാസ്ത്രജ്ഞർ, ഡ്രൈവർമാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവർക്ക് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലേക്ക് ക്ഷണമുണ്ട്. വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര സുഗമമാക്കുന്നതിന് നാളെ പുലർച്ചെ 4 മുതൽ ഡൽഹി മെട്രോയുടെ എല്ലാ ടെർമിനൽ സ്റ്റേഷനുകളിൽ നിന്നും സർവീസുകൾ ആരംഭിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. പോലീസ്, അഗ്നിരക്ഷാ സേന, ജയിൽ വകുപ്പ് തുടങ്ങിയവയിൽ നിന്നായി 1057 പേർ പുരസ്കാരത്തിന് അർഹരായി. ധീരതയ്ക്കുള്ള മെഡലുകൾ 301 പേർക്കും വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ 92 പേർക്കും സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾ 664 പേർക്കുമാണ് ലഭിച്ചത്. കേരളത്തിൽ നിന്നും SP ശശിധരന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾ സംസ്ഥാനത്ത് പോലീസ് സേനയിൽ നിന്നും 6 പേർക്കും അഗ്നിരക്ഷാ സേനയിൽ നിന്നും 2 ഉദ്യോഗസ്ഥർക്കും ജയിൽ വകുപ്പിൽ നിന്നും 2 പേർക്കുമാണ് ലഭിച്ചത്. 1947 ഇന്ത്യ പാക് വിഭജനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരെയും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചവരെയും അനുസ്മരിച്ച് ഇന്ന് വിഭജന ഭീതി സ്മരണാദിനം. വിഭജനം നിരവധി ജീവിതങ്ങൾ തകർക്കുകയും കുടുംബങ്ങളെ അനാഥമാക്കുന്ന വിധത്തിൽ ദുരിതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. വികസിത ഭാരതം സൃഷ്ടിക്കുവാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാക്കാൻ ഈ ദിനം പ്രചോദനമാകട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ അധ്യായങ്ങളിലൊന്നാണ് വിഭജനമെന്നും ദശലക്ഷങ്ങളാണ് ഇതിലൂടെ ദുരിതം പേറിയതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുസ്മരിച്ചു. നിരവധി പേരുടെ ധീരതയെയും ത്യാഗത്തെയും പോരാട്ടങ്ങളെയുമാണ് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. 2021 മുതലാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീതി സ്മരണാദിനമായി ആചരിച്ചു തുടങ്ങിയത്. ഹർ ഘർ തിരംഗയുടെ ഭാഗമായി രാജ്യമെങ്ങും ദേശീയ പതാക ഉയരുമ്പോൾ ഖാദി തുണിയിൽ പതാക നിർമ്മിച്ചു നൽകുന്ന കണ്ണൂർ പയ്യന്നൂരിലെ ഖാദി കേന്ദ്രത്തിൽ ജീവനക്കാർ വലിയ തിരക്കിലാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അദ്വിതീയമായ സ്ഥാനമുണ്ട് ഖാദി പ്രസ്ഥാനത്തിന്. 2 ബർദോളി എന്നറിയപ്പെടുന്ന കണ്ണൂർ പയ്യന്നൂരിൽ ഖാദിയുടെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു. ഹർഘർ തിരംഗ ആഘോഷിക്കുമ്പോൾ പയ്യന്നൂരിലെ ഖാദി കേന്ദ്രത്തിൽ ദേശീയ പതാകയുടെ നിർമ്മാണം തകൃതിയിൽ പുരോഗമിക്കുകയാണ്. ഖാദി തുണിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് ത്രിവർണ പതാക നിർമ്മിച്ചെടുക്കുന്ന തിരക്കിലാണ് ഈ കേന്ദ്രത്തിലെ ജീവനക്കാർ. കൃത്യമായ അളവിൽ 3 നിറങ്ങളിലുമുള്ള തുണി മുറിച്ചെടുത്ത് ശ്രദ്ധയോടെ അവർ പതാക നിർമ്മിച്ചെടുക്കുകയാണ്. 40 വർഷത്തോളമായി പയ്യന്നൂർ ഖാദി കേന്ദ്രം ദേശീയ പതാക നിർമ്മിക്കുന്നുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന് ഊർജം പകർന്നു നൽകിയ പയ്യന്നൂർ ഖാദിക്ക് ദേശീയ പതാകയുടെ നിർമ്മാണത്തിലൂടെ അഭിമാന നിമിഷങ്ങളാണ് ഓരോ വർഷവും കൈവരുന്നത്.
0: സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്ന് രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1 മണി വരെയാണ് പരിപാടി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പോലെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹത്തിനുണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി സമൂലമായ മാറ്റങ്ങൾ പോലീസിലും ആവശ്യമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നാടുവിട്ട മയക്കുമരുന്ന് രാജാവ് വീരേന്ദർ സിംഗ് ബസോയെ യുഎഇയിൽ നിന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തിരിച്ചെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മയക്കുമരുന്നിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കേന്ദ്ര സർക്കാർ നയത്തിലെ പുതിയ നാഴികക്കല്ലാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 7 പേർ മരിച്ചു, 14 പേർക്ക് പരിക്കേറ്റു. ചമോലി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിലാണ് അപകടമുണ്ടായത്. കനത്ത മഴയിൽ ഒഡീഷയിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. വൈതരണി ബുധബലങ്ക നദികളിൽ ജലനിരപ്പുയരുന്നത് വടക്കൻ ജില്ലകളിൽ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഭദ്രക് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ചമ്പുവയിൽ പാലം ഒലിച്ചുപോയതിനെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സമഗ്ര പുരോഗതിയും പൂർണ്ണ ഹാജറും ലക്ഷ്യമിട്ട് കാസർഗോഡ് പരപ്പ ട്രൈബൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ ഉയരെ പൊതുവിദ്യാഭ്യാസ ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: സ്കൂൾ ഓൺ ഡ്രീംസ് ഓൺ എവരിവൺ ഇൻ എന്ന മുദ്രാവാക്യം ഉയർത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനം ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വെള്ളരിക്കുണ്ട് താലൂക്കിലെ മറാഠി, മാവിലൻ, മലവേട്ടുവൻ സമുദായങ്ങളിലെ കുട്ടികൾക്കിടയിലെ സ്കൂൾ കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായി ഇല്ലാതാക്കി 100% എൻറോൾമെന്റും ഹാജറും ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം.
0: സംസ്ഥാനത്ത് പാലക്കാടും കൊച്ചിയിലും BSNL സാറ്റലൈറ്റ് ഫോൺ കണക്ഷനുകൾ നൽകി തുടങ്ങിയതായി ചീഫ് ജനറൽ മാനേജർ ആർ സജികുമാർ. വിദൂര മേഖലകളിലുള്ളവർക്കും മത്സ്യബന്ധന മേഖലയിലുള്ളവർക്കും ഇത് ഗുണകരമായിരിക്കും. സംസ്ഥാനത്ത് ഈ വർഷം അവസാനത്തോടെ 5G സേവനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടണ്. യുവസ് താരം ബ്രാൻഡൺ നെക്കാഷിമയെ 6-3, 7-6 എന്ന സ്കോറിനാണ് ഷെൽട്ടൺ പരാജയപ്പെടുത്തിയത്. വനിതാ സിംഗിൾസ് കിരീടം പോളിഷ് താരം ഇഗ ഷാംടെക് സ്വന്തമാക്കി. കസാഖ് താരം എലേന റൈബാക്കിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഗാല ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2nd ടെസ്റ്റ് ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. ആളില്ലാ ഡ്രോണുകളുടെയും നിർമ്മാണ ഘടകങ്ങളുടെയും ഇറക്കുമതിക്ക് 100% വരെ തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈന ആധിപത്യം പുലർത്തുന്ന വിതരണ ശൃംഖലയെ അമേരിക്ക ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനാണ് നടപടിയെന്ന് ട്രംപ് വ്യക്തമാക്കി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ സുഹേലി ദ്വീപിൽ നിന്നും കാണാതായ 2 പോലീസ് കോൺസ്റ്റബിൾമാർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. കവരത്തി കൺട്രോൾ റൂമിലേക്ക് അപകട വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് 2 ദിവസമായി ഹെലികോപ്റ്റർ മാർഗം ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് ഇതുവരെ വിവരം ഒന്നും ലഭിച്ചിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 11 പേർ മെഡലുകൾക്ക് അർഹരായി. ഇന്ന് വിഭജന ഭീതി സ്മരണാദിനം. വിഭജനത്തിൽ ദുരിതങ്ങൾ നേരിട്ടവരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടൺ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സ്വാഗതം. പി എൻ ഗോപികൃഷ്ണന്റെ ഒരു കവിത വായിച്ചുകൊണ്ട് ആരംഭിക്കാം. കവിതയുടെ പേര് 1948 ജനുവരി 30. കൊള്ളാം പേര് അല്ലേ? 1948 ജനുവരി 30. ആ ശവശരീരം നോക്കി ജവഹർലാൽ ചുമരും ചാരിയിരുന്നു. തെറ്റിയിരിക്കുന്ന കണ്ണട മനു നേരെയാക്കി വെച്ചു. ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കാത്ത പരിപൂർണതയിൽ പുറത്ത് മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നുണ്ട്. മിക്കവാറും ഗാന്ധി അമരനായിരിക്കുന്നു എന്നാകും. മരിച്ച ഗാന്ധിക്ക് ഭാഷയുടെ ചികിത്സ. വയറ് നിറഞ്ഞ ഒരാൾ ബാക്കി വെച്ച അപ്പക്കഷണം പോലെ ആ മൃതശരീരം കാണപ്പെട്ടു. ആരായിരിക്കും വയറ് നിറഞ്ഞ അയാൾ? താൻ, ജിന്ന, മൗണ്ട്ബാറ്റൺ, പട്ടേൽ, റാഡ്ക്ലിഫ്, അപ്പോഴുണ്ടായ രണ്ട് പുതിയ രാജ്യങ്ങൾ. നിമിഷങ്ങൾ ഉറുമ്പുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് ജവഹർലാൽ കണ്ടു. അവ ആ അപ്പക്കഷണത്തെ വലിച്ചുകൊണ്ടുപോകാൻ പാടുപെടുന്നു. അതിലെന്താണ് അവശേഷിക്കുന്നത്? അഹിംസയുടെ മധുരം, ചർക്കനെയ്ത നാരുകൾ, സ്നേഹത്തിന്റെ ഡി എൻ എ. നവഖാലിയിലും ബീഹാറിലും ഒഴുകിയ ചോരപ്പുഴകളെ ആ അപ്പക്കഷണം വലിച്ചെടുത്തിരുന്നു. അതിന്റെ ഉപ്പിലാകണം ഉറുമ്പുകളുടെ രുചി ഗവേഷണം. അതോ ദില്ലിയിൽ ഒഴുകാനിരുന്ന ചോരക്കടലിനെ ഒറ്റയ്ക്ക് തടഞ്ഞ കയ്പൻ വീര്യത്തിലും, കൊലയാളി ഹിന്ദുവെന്നറിഞ്ഞ ആശ്വാസത്തിൽ, കസേരയിൽ മാത്രം ഇരുന്നു ശീലിച്ച മൗണ്ട് ബാറ്റൺ അപ്പുറത്ത് ചുമരു ചാരിയിരിക്കുന്നുണ്ട്. 10 മിനിറ്റ് മുമ്പ് സംസാരിച്ചിറങ്ങിപ്പോയ ആൾ മൃതശരീരത്തിൽ അടക്കം ചെയ്ത് തിരികെ വന്നത് വിശ്വസിക്കാനാകാതെ പട്ടേലും. ആകാശവാണിക്കാർ മൈക്ക് ശരിയാക്കിക്കൊണ്ടിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊലയാളിയുടെ പ്രസ്താവന കോൺസ്റ്റബിൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒരു വഴിക്കണക്കിട്ടതെന്ന് അധ്യാപകൻ മരിച്ചിരിക്കുന്നു. ഇനി ഉത്തരം താൻ തന്നെ കണ്ടെത്തണം. 78 വർഷം കൊണ്ട് ഭൂമി എഴുതിയ ഈ പുസ്തകം താൻ തന്നെ പ്രകാശനം ചെയ്യണം. ജവഹർലാൽ മയക്ക് കയ്യിലെടുത്തു. താൻ പൊട്ടിക്കരയാൻ പോകുന്നു, അയാൾ വിചാരിച്ചു. മയക്ക് അപ്പോൾ സ്വയം സംസാരിക്കാൻ തുടങ്ങി. ആ വെളിച്ചം അസ്തമിച്ചിരിക്കുന്നു. വായിച്ചപ്പോൾ ഹൃദയത്തിലിറ്റിയ കണ്ണുനീർ, കേട്ടപ്പോൾ നിങ്ങളുടെ ഹൃദയവും വിതുമ്പിയിട്ടുണ്ടാവും. എനിക്കറിയാം, ഒരു കണ്ണുനീർത്തുള്ളി ഇറ്റുവീഴാതെ ഈ വരികൾ കേട്ടിരിക്കാനാവില്ല. ഗാന്ധിയെക്കുറിച്ചുള്ള ഏത് കവിതയും നമ്മളുടെ മനസ്സിനെ പിടിച്ചു നിർത്തും. വി മധുസൂദനൻ നായരുടെ ഗാന്ധി എന്ന കവിതയും സുഗതകുമാരിയുടെ ഗാന്ധിയെക്കുറിച്ചുള്ള കവിതയും ഇഷ്ടം. ഒരു രാജ്യത്തെ മുഴുവൻ നിരവധി കാരണങ്ങളാൽ ഗാന്ധി പൊതിഞ്ഞു നിൽക്കുന്നു. അതിലോരോ പൗരനും ഗാഠവും സമുന്നതവുമായ ഭാവശക്തിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന പല ദുരന്തങ്ങൾക്കും വിരാമമിടാൻ മരണം കൊണ്ട് കഴിഞ്ഞേക്കുമെന്ന് ഗാന്ധി കരുതി. സന്തത സഹചാരിയായ മനുവിന്റെ വാക്കുകളിലൂടെ വായിച്ചാൽ ജനുവരി 29-നും 30-നുമെല്ലാം ഗാന്ധി മരണത്തെക്കുറിച്ച് പലതവണ പറയുന്നുണ്ട് എന്നതാണ്. തന്റെ മരണം ഇന്ത്യൻ ജനതയ്ക്ക് പ്രയോജനകരമായിരിക്കും എന്ന് ഗാന്ധി പറയുന്നതിന്റെ പൊരുൾ വളരെ വലുതാണ്, വളരെ വളരെ വലുതാണ്.

വിഭജനത്തിനു ശേഷം ഡൽഹി പൂർണ്ണമായും കലാപത്തിന്റെ കേന്ദ്രമായി മാറിയിരുന്നു. വെറുപ്പിന്റെ ശ്വാസോച്ഛ്വാസങ്ങൾ, വിദ്വേഷത്തിന്റെ നോട്ടങ്ങൾ, ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് വെറുപ്പിന്റെ രക്തം പൊടിയുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും എന്ന് തന്നെ പറയാം ഹൃദയങ്ങളിൽ നിന്ന് പകയുടെ രക്തമാണ് ഒഴുകിയത്. അവിടേക്കാണ്, ആ ഡൽഹിയിലേക്കാണ് 1947 സെപ്റ്റംബർ 9 ഗാന്ധി കൽക്കട്ടയിൽ നിന്ന് വന്നിറങ്ങുന്നത്. ഡൽഹിയിൽ വന്നാൽ കോളനിയിലാണ് ഗാന്ധിജി താമസിക്കാറ്. അന്നു പക്ഷേ കോളനി മുഴുവൻ അഭയാർത്ഥികളായിരുന്നു. സ്വീകരിക്കാൻ വന്ന പട്ടേലിനെ കുറിച്ച് ഗാന്ധി പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. എന്നും തലയുയർത്തി നടന്നിരുന്ന പട്ടേലിത ഇന്ന് ശിരസ് താഴ്ത്തി നടക്കുന്നു. സ്വന്തം ജനതയുടെ മുന്നിൽ തലതാഴ്ത്തി നടക്കാൻ മാത്രം വിഭജനം ഭീകരമായ മുറിവുണ്ടാക്കിയിരുന്നു. അന്ന് ഗാന്ധിയെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ രാജ്കുമാരി, അമൃത് കൗറും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ അവരെല്ലാവരും ശിരസ് താഴ്ത്തിയാണ് നടന്നിരുന്നത്. കഠിന ദുഃഖത്തിന്റെ ഭാരമായിരിക്കുമോ, അതോ കുറ്റബോധത്തിന്റെ ഖനമോ, എന്തെന്നറിയില്ല. അവരെല്ലാവരും നിശബ്ദരായിരുന്നു. ഗാന്ധി വന്നിറങ്ങിയത് കലാപഭൂമിയിലേക്കാണ്. ദൃഢനിശ്ചയമില്ലാത്ത ഒരാൾക്കും അങ്ങനെ വന്നിറങ്ങാൻ കഴിയില്ലായിരുന്നു. വർഗീയതയുടെ തീ അണച്ചേ തീരൂ എന്ന ദൃഢനിശ്ചയമായിരുന്നു അത്. തുടർന്ന ദിവസങ്ങളിൽ ആയതിലേക്ക് വേണ്ടി ഗാന്ധി സത്യാഗ്രഹമിരുന്നു. 1948 ജനുവരി 13 മുതൽ 18 5 ദിവസം നിരാഹാരമനുഷ്ഠിക്കുകയും ചെയ്തു. ജനുവരി 30 ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് ആ ദാരുണാന്ത്യം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നേക്കുമായി ഒരുപക്ഷെ വർഗീയതയുടെ വിഷം ഇല്ലാതാക്കാൻ വേണ്ടി നിരന്തരമായ നിരാഹാര സമരത്തിലേക്ക് ഗാന്ധി പോകുമായിരുന്നു. അതിൽ ഫലം കാണുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. ജനുവരി 30 ആ വെളിച്ചം അസ്തമിച്ചു. കോൺഗ്രസ് പിരിച്ചുവിട്ട് ലോകസേവാ സംഘം എന്നൊരു സംഘടന രൂപീകരിക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു. ആയതിലേക്കുള്ള കരടുരേഖകൾ ജനുവരി 30 രാവിലെ തന്നെ പ്യാരേലാലിനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു.

അനശ്വരതയുടെ മായാത്ത കാഴ്ച. പ്രാർത്ഥിക്കാനെത്തിയവർ വരിവരിയായി നിൽക്കുന്നു, നന്മ മാത്രം അടയാളപ്പെട്ട് കിടക്കുന്നു. പരുഷമായ വന്ദനം, ആക്രമണത്തിൻ്റെ മണം, മൂന്ന് വേടിയുണ്ടകൾ. നിശബ്ദമായി ഒരു പ്രാർത്ഥന ഉയർന്നുവോ? ദൈവമേ, എൻ്റെ ദൈവമേ, അവരോട് പൊറുക്കണമേ. സ്നേഹനിർഭരമായ കൈകൾ, ഭൂമി, നനവ്, പുല്ലുകൾ, വിശാലമായ ആകാശം, മുങ്ങിത്തുറങ്ങുന്ന സൂര്യൻ്റെ അസ്തമയ പ്രകാശം, പൂർണ്ണമായ മരണം. ഒരു വിങ്ങലോടെയല്ലാതെ നിങ്ങൾക്കാർക്കും ഇത് വായിക്കാനാവില്ല. വിശുദ്ധമായ ഒരു സംഗീതം ആ വാക്കുകളിലാകെ പടർന്നു കിടക്കുന്നു. എൻ്റെ വാക്കുകൾക്ക് അതിനുള്ള ത്രാണിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാനതിനെ മലയാളത്തിലേക്ക് പകർന്നൊഴിച്ചേനെ. അതുൾക്കൊള്ളാനുള്ള ഭാഷയുടെ പാനപാത്രം എൻ്റെ കയ്യിലില്ല.

ബ്രജലാൽ കൃഷ്ണയാണ് വീണുപോയ ഗാന്ധിയെ താങ്ങിയെടുക്കുന്നത്. സന്തത സഹചാരിയായ ബ്രജലാലിന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ ഞാൻ ഊഹിച്ചു നോക്കി. അയാളുടെ ഹൃദയം മിടിക്കുന്നുവെന്ന് അയാൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. എങ്ങനെയൊക്കെയോ ആയിരിക്കണം ബ്രജലാൽ ഗാന്ധിയെ കൈകളിൽ താങ്ങി ബിർള ഹൗസിനകത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ എത്തി. താൻ എത്തുന്നതിന് മുമ്പേ തന്നെ ഗാന്ധി മരിച്ചു എന്ന് ഡോക്ടർ രേഖപ്പെടുത്തി. നിസ്വൻ നിശ്ചലനായി കിടക്കുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു? ഇന്ത്യയുടെ ഹൃദയമായിരുന്നില്ലേ ആ മിടിപ്പല്ലേ ഈ നിശ്ചല

മായി കിടക്കുന്നത്? കൊടും ക്രൂരതയുടെ ഗൂഢഹൃദയമുള്ള ആൾക്ക് പോലും ചെയ്യാനാകാത്ത നീചത, മനുഷ്യനായി പിറന്ന ഒരാൾക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ പോലുമാകാത്ത ഭീകരത. മരണമറിഞ്ഞ് ആദ്യമെത്തുന്നത് പട്ടേലായിരുന്നു, പിന്നാലെ മൗണ്ട് ബാറ്റനും വന്നു. അതിനിടയിൽ ആരോ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു, കൊലയാളി മുസ്ലിമാണ്. വർഗീയതയുടെ കെട്ടഴിച്ചുവിടാനുള്ള ശ്രമത്തെ ശക്തമായ വാക്കുകൾ കൊണ്ട് മൗണ്ട് ബാറ്റനാണ് തടഞ്ഞത്. ഇഡിയറ്റ്, ഹീസ് എ ഹിന്ദു. അങ്ങനെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ മൃതശരീരം പോലും അപമാനപ്പെട്ടു പോകുന്ന വിധത്തിൽ വർഗീയത അതിന്റെ സംഹാര താണ്ഡവമാടിയേനെ.

ഗാന്ധിയുടെ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രിയങ്കരവും ശ്രേഷ്ഠവുമായിട്ടുള്ളത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നതാണ്. ജീവിതത്തെക്കാൾ വലിയ സന്ദേശം വേറെ എന്താണുള്ളത് എന്ന് ഗാന്ധിജി എല്ലാവരോടും ചോദിക്കുന്നത് പോലുള്ള ഒരു ധ്വനി ആ സന്ദേശത്തിനുണ്ട്. അങ്ങേയറ്റം ലളിതമായ സന്ദേശം, അത്ര തന്നെ ഗഹനമായ ഒരു ആപ്തവാക്യം. ഗാന്ധി നമുക്ക് ആരായിരുന്നു? ബുദ്ധനെ പോലെ, നാരായണ ഗുരുവിനെ പോലെ നമ്മളൊട്ടും മനസ്സിലാക്കാതിരുന്ന ഒരാൾ. മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അല്പമാത്രമായെങ്കിലും ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഗാന്ധിയുടെ രക്തം വീണ് മണ്ണ് നനയുമായിരുന്നില്ല. 1947 സെപ്റ്റംബർ 5 ഗാന്ധിജിയെ കാണാൻ ദേവഘോഷ് ദാസ് ഗുപ്ത വന്നു. സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു സന്ദേശം ഗാന്ധിയിൽ നിന്ന് എഴുതി വാങ്ങാനാണ് വന്നത്. അതിലേക്ക് ഗാന്ധി നൽകിയ സന്ദേശമായിരുന്നു എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നത്. ഇന്ത്യയാകെ പടർന്ന ഒരു ബൗദ്ധിക സ്വാധീനമായിരുന്നു ഗാന്ധി. അത് മനസ്സിലാക്കാനാവാതെ പോയത് മതത്തിന്റെ മൂഢത്വം നെഞ്ചിലേറ്റപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. തന്റെ ആശയങ്ങൾ അർത്ഥമില്ലാതായി തീർന്ന ഒരു കാലത്തിനും ലോകത്തിലും ജീവിച്ചിരിക്കുന്നതിൽ സ്വയം ലജ്ജിക്കുന്നു എന്ന് ഗാന്ധി തന്റെ 78-ാമത്തെ ജന്മദിനത്തിൽ ആശംസ നേരാൻ വന്നവരോട് പറയുകയുണ്ടായി. ഡൽഹിയിലെ കലാപം അവസാനിച്ചേ തീരൂ, അതിന് തന്റെ മരണമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്നുൾക്കൊണ്ടുകൊണ്ടാണ് ഗാന്ധി 1948 ജനുവരി 13 രാവിലെ നിരാഹാരമനുഷ്ഠിച്ചത്. അതേക്കുറിച്ച് BBC റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു: വീട്ടിലെ ഒരു ചെറിയ കട്ടിലിൽ ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലെ കിടക്കുന്ന വൃദ്ധനായ ആ മനുഷ്യന്റെ ശരീരം നമുക്ക് മുന്നിൽ യാതനയുടെ ഒരു വലിയ ലോകമാണ് തുറന്നു കാണിക്കുന്നത്. ഗാന്ധിയോടൊപ്പം ആ നിമിഷം മുതൽ ലോകത്തിന്റെ പല കോണുകളിലുള്ളവരും നിരാഹാരമനുഷ്ഠിച്ചു. പറഞ്ഞറിയിക്കാനാവാത്ത അത്രയും ധാർമ്മികമായ ഒരു സ്വാധീനം ആ നിരാഹാര സമരത്തിനുണ്ടാക്കാൻ കഴിഞ്ഞു. 5-ാമത്തെ ദിവസം 2 ലക്ഷം പേർ ഒപ്പിട്ട നിവേദനം ഗാന്ധിയുടെ മുന്നിലെത്തി. 100-ഓളം സംഘടനകളുടെ അഭ്യർത്ഥനകൾ. 5 ദിവസത്തെ നിരാഹാരം കൊണ്ട് വെറുപ്പിനെ അതിജീവിച്ച് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അന്തരീക്ഷം ഡൽഹിയിലെ തെരുവുകളിൽ സംജാതമായി. ഡൽഹി ശാന്തമായി.

ഗാന്ധി വിമർശനത്തിന് അതീതനല്ല. പക്ഷെ ഗാന്ധിയെ നിങ്ങൾ എതിർക്കുന്നുവെങ്കിൽ, കൈവിട്ട് കളയുന്നുവെങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. അതിനർത്ഥം സാഹോദര്യത്തെ നിങ്ങൾ കൈവിടുന്നു എന്നാണ്, ജനാധിപത്യത്തെ നിങ്ങൾ കൈവിടുന്നു എന്നാണ്, സ്നേഹത്തെ നിങ്ങൾ കൈവിടുന്നു എന്നാണ്, നിർഭയത്വത്തെയും സത്യത്തെയും കൈവിടുന്നു എന്നാണ്. അതിനർത്ഥം നിങ്ങളുടെ തലയിൽ ഏതോ കാളകൂടം കടന്നുകൂടിയിരിക്കുന്നു എന്നു തന്നെയാണ്. പണ്ടുള്ള ആളുകൾ പറയുന്നത് പോലെ നിങ്ങളുടെ കൂട്ട് തെറ്റിയിരിക്കുന്നു, വഷളായി തുടങ്ങിയിരിക്കുന്നു. ഏതോ വിഷം ഉള്ളിൽ കയറാതെ നിങ്ങൾക്കെങ്ങനെയാണ് ഗാന്ധിയെ കൈവിടാനാകുന്നത്? ഗാന്ധി ഒരു വലിയ ചോയ്സാണ്. അത് സത്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ചോയ്സാണ്, ജനാധിപത്യത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും ചോയ്സാണ്, മനുഷ്യത്വത്തിൻ്റെ ഒരു വലിയ ചോയ്സാണ്. അത് ഉൾക്കൊള്ളണമെങ്കിൽ ഗാന്ധിയെ ശരിക്കും പഠിക്കേണ്ടതുണ്ട്, ഗാന്ധി സാഹിത്യം മുഴുവൻ വായിക്കേണ്ടതുണ്ട്, ഗാന്ധി സഞ്ചരിച്ച വഴികളിലൂടെ ചരിത്രപഥങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. അല്ലാതെ ആത്മകഥയുടെ പേര് പരീക്ഷാ ചോദ്യത്തിനായി കാണാതെ പഠിച്ചാലോ? ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷമോ, നടന്നത് എത്ര മൈലെന്നോ, ഏതു മുതൽ ഏതുവരെയെന്നോ പഠിച്ചാൽ കിട്ടുന്നതല്ല ഗാന്ധി എന്നത്. അഗാധമായ അറിവും ധാരണയും അതിൽ നിന്നും ഉയർക്കൊണ്ട ദീർഘവീക്ഷണവും ഗാന്ധിയുടെ കൈമുതലായിരുന്നു. കൃത്യമായ ലക്ഷ്യവും നിലപാടുകളും ഉണ്ടായിരുന്ന ഒരാൾ, ജീവിതം തന്നെയായിരുന്നു സന്ദേശം. മറ്റൊന്നായി വ്യാഖ്യാനിക്കാനാവാത്ത വിധം തനതായ മാനവൻ മഹാത്മാഗാന്ധി. ഗാന്ധിജി.

ആശയങ്ങളും സ്വപ്നങ്ങളും ഫലവത്താക്കി. ആശയങ്ങളും സ്വപ്നങ്ങളും ഫലവത്താക്കിക്കൊണ്ട് ഇന്ത്യ ഒരു മാതൃകാ രാജ്യമാക്കി മാറ്റണം എന്നതായിരുന്നു ഗാന്ധിയുടെ അഭിലാഷം. അതിനുവേണ്ടി 100 വയസ്സിൽ കൂടുതൽ ജീവിച്ചിരിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ സംഭവിക്കുകയും ചെയ്തേനെ, അത് പാടില്ലെന്ന് ആരോ ആഗ്രഹിച്ചു. കാപാലികത്വത്തിന്റെ വെടിയുണ്ടകൾ ആ മഹാത്മാവിനെ നിശ്ചലമാക്കി. ഇതുപോലൊരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പുതുതലമുറയ്ക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്ന് ഐൻസ്റ്റീന്റെ പ്രസ്താവന. എത്ര ശരിയായ പ്രസ്താവന! എത്രയോ ലോക നേതാക്കൾ തെരുവിൽ വെടിയേറ്റു വീണിട്ടുണ്ട്, പക്ഷേ ക്ഷീണിതമായ ഈ വൃദ്ധഹൃദയത്തിന് നേരെ തോക്കു ചൂണ്ടിയപ്പോഴാണ്, മണ്ണ് രക്തം കൊണ്ട് നനഞ്ഞപ്പോഴാണ് അറിയാതെ ലോകം ചോദിച്ചു പോയത്, എന്തിന്, എന്തിനായിരുന്നു ഇത്രയും ക്രൂരത? ആ വെളിച്ചം അസ്തമിച്ചു എന്ന് നെഹ്റു പറഞ്ഞത് ലോകം കേട്ടു, ലോകം കണ്ണീർ വാർത്തു. എന്തിന്റെ പേരിലായാലും ആ ദേഹത്തേക്ക് തോക്കു ചൂണ്ടാൻ തോന്നിയ നാണക്കേട് അത് നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും ഈ രാജ്യത്തിന്റെ നെറ്റിയിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല തന്നെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം, ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
2: മനസ്സോട് ചേർക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം കേൾക്കാം മിസ്റ്റർ ഇന്ത്യ എന്ന ചിത്രത്തിനു വേണ്ടി ലക്ഷ്മികാന്ത് പ്യാരിലാലിന്റെ സംഗീതം. രചന ജാവേദ് അക്തർ. ആലാപനം കവിതാ കൃഷ്ണമൂർത്തി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം ഏക് ദൂജിയെ കേ ലിയേ, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരിലാൽ, രചന ആനന്ദ് ബക്ഷി, ആലാപനം ലതാ മങ്കേഷ്കർ, എസ് പി ബാലസുബ്രഹ്മണ്യം.

ചിത്രം സഞ്ജു. സംഗീതം റൊഹാൻ. രചന പുനീത് ശർമ്മ. ആലാപനം സോനു നിഗം, സുനിധി ചൗഹാൻ.

മസക്കലിൽ ഇനി ജഗ്ഗ ജസൂസ് എന്ന ചിത്രത്തിന് വേണ്ടി രചന അമിത ഭട്ടാചാര്യ, ആലാപനം അർജിത് സിംഗ്, അമിത് മിശ്ര.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം ജബ് വി മെറ്റ്, രചന ഇർഷാദ് കമിൽ, ആലാപനം ശ്രേയ ഘോഷാൽ.

ചിത്രം ഫന. സംഗീതം ജതിൻ ലളിത്. രചന പ്രസൂൺ ജോഷി. ആലപിച്ചിരിക്കുന്നത് ബാബുൽ സുപ്രിയോ, മഹാലക്ഷ്മി അയ്യർ, മാസ്റ്റർ അക്ഷയ് ഭഗവത്, അമീർ ഖാൻ, കാജോൾ എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം ഡ്രീം ഗേൾ. സംഗീതം മീറ്റ് ബ്രോസ്. രചന കുമാർ. ആലാപനം ജോനിത ഗാന്ധി, നകാഷ് അസീസ്.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, ബുധനാഴ്ചത്തെ പ്രത്യേക പോക്കുവയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ബുധനാഴ്ചത്തെ പോക്കുവയിൽ എപ്പോഴും ശ്രോതാക്കൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. ഇന്നത്തെ അതിഥി ആരാണ് എന്നറിയാനാണ്. എല്ലാ ദിവസവും പറയുന്നത് പോലെ ഇന്നും ചോദിച്ചു രാവിലെ ആരാണ് ഇന്നത്തെ അതിഥി. ഞാൻ പറഞ്ഞു നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെയാണല്ലോ, കാതോർത്ത് കേൾക്കുക, കാത്തിരുന്ന് കേൾക്കുക എന്നതാണ് നമ്മുടെ ലോഗോ. അതുപോലെ തന്നെ ഇതും കാത്തിരുന്ന് കേൾക്കേണ്ട ശബ്ദമാണ്. ഓരോ ബുധനാഴ്ചയും പോക്കുവയിലെത്തുന്ന ശബ്ദം ശരിക്കും കാത്തിരുന്ന് കേൾക്കേണ്ടതും കാതോർത്ത് കേൾക്കേണ്ടതുമായ ശബ്ദമാണ്. പ്രിയ ശ്രോതാക്കളെ, കാത്തിരുന്ന് കേൾക്കാനും കാതോർത്ത് കേൾക്കാനും ഇന്ന് പ്രത്യേക പോക്കുവേലിൽ നമ്മളോടൊപ്പമുള്ളത് ഹനാൻ എന്ന കുട്ടിയാണ്. അങ്ങനെയാണ് പറയാൻ, കരുണാസായി മകളെ പോലെ സ്നേഹിക്കുന്ന, മകളായി സ്നേഹിക്കുന്ന ഹനാൻ എന്ന ഒരു സ്മാർട്ട് കുട്ടിയാണ് ഇന്ന് പ്രത്യേക പോക്കുവേലിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖ നായിക എന്നൊക്കെ സിനിമയിൽ നമ്മൾ വായിക്കാറില്ലേ, അതുപോലെ പ്രത്യേക പോക്കുവേലിൽ ഇന്ന് പുതുമുഖമായി അവതരിപ്പിക്കുന്ന ആളാണ് ഹനാൻ. ഹനാൻ തൃശൂർ സ്വദേശിനിയാണ്, സൈക്കോളജി ബിരുദ വിദ്യാർത്ഥിനിയാണ്. അത് കഴിഞ്ഞ കരുണാസായിയിൽ ഒരു ഇന്റേൺഷിപ്പ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. നിങ്ങൾക്കൊക്കെ മകളായി തന്നെ സംസാരിക്കാം ഹനാനോട്. കൊഞ്ചലും കുസൃതിയുമൊക്കെയായി ഹനാൻ നിങ്ങളോട് സംസാരിക്കും ഒരു മകളായി തന്നെ. പ്രിയ ഹനാൻ, ഈ പോക്കുവയിലേക്ക്, പ്രത്യേക പോക്കുവയിലേക്ക് സുസ്വാഗതം.
2: താങ്ക് യു സർ.
1: ഇപ്പൊ നമ്മളോട് ഒരു ശ്രോതാവ് ഒപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ. ഒന്ന് ചുമച്ചിട്ട് പറഞ്ഞ വലിയ സന്തോഷായി. പണ്ട് കാലത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോ അടുത്തിരുന്ന അമ്മയൊക്കെ ഞങ്ങളോട്, അപ്പൊ ഞാൻ ഇപ്പൊ അമ്മയുടെ അടുത്ത് ചോദിക്കും അമ്മ അവിടെ എന്നാക്കിയാൽ എന്റെ തൊണ്ട എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് ചോദിക്കും. പക്ഷേ അതിലൊരു സ്നേഹത്തിന്റേതായ ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ്. ആ, ഞാൻ ചുമക്കണ്ടല്ലോ അല്ലെ, ഞാൻ അങ്ങനെ ആക്കിയാ മാറുവോ? എങ്കിൽ ഞാൻ ഒരു പത്ത് തവണ എങ്ങനെയാക്കാം. ശരിയായോ? ശരിയായി, ശരിയായി, ശരിയായി. ഇന്ന് നമ്മളോടൊപ്പമുള്ളത്, ഈ പ്രത്യേക പോക്കുവയിൽ നമ്മളോടൊപ്പമുള്ളത് ഹനാൻ ആണ്. ഹനാൻ കരുണാസായിയുടെ പൊന്നോമന മകളാണ്. ഹനാനോട് സംസാരിക്കാം.
2: ഹലോ. എന്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. ഫുഡൊക്കെ കഴിച്ചോ? എന്ത് പറ്റിയ സൗണ്ട് ഒക്കെ ഇതാവാൻ? ജലദോഷം. ആ, വെയിലും ഉണ്ട്
3: വന്നതായിരിക്കും.
2: അപ്പൊ റെസ്റ്റ് എടുത്തപ്പോ പെട്ടെന്ന് കരുണാസായി റേഡിയോ കേട്ടപ്പോ അങ്ങനെ വിളിച്ചതായിരിക്കും അല്ലേ?
3: കൊറേ ദിവസമായി ഞാൻ സംസാരിച്ചിട്ട്.
2: ഇഷ്ടമാണോ കരുണാസായി റേഡിയോ?
3: പിന്നെ ഞാൻ അതിന്റെ സ്വാദാവാണ്.
2: ഞാൻ ഇപ്പൊ സൈക്കോളജി കഴിഞ്ഞ്, അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഇന്റേൺഷിപ്പ് എന്ന രീതിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുവാ.
3: വീട്ടില്
2: ഇപ്പൊ അമ്മ, അനിയൻ. ചേച്ചി വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: എനിക്ക് രണ്ട് മക്കളുണ്ട്. അവര് രണ്ടും മാരേജ് ആണ്. ഒരാള് കരുനാഗപ്പള്ളിയിലും ഒരാള് അവിടെ മൂന്നാനക്കുഴി എന്ന് പറയും, പനൂര് മൂന്നാനക്കുഴി.
2: ഓക്കെ, ഓക്കെ. അപ്പോ ഇന്നത്തെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ വേണ്ടേ?
3: എനിക്കൊന്ന് റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിലെ മനസ്സാടിയും.
1: നല്ല പാട്ടാണ് ഹനാൻ. അത്
2: ഓക്കെ,
1: ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടാണ് അല്ലേ?
2: അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടാ.
1: ഹനാൻ ഇങ്ങനെ ചേച്ചി എന്നൊക്കെ വിളിച്ചെങ്കിലും ഒരു അമ്മ, അമ്മയോടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സ്ഥിരമായി കരുണാസായി റേഡിയോയിൽ വിളിക്കുന്ന ആളാണ് നിർമ്മല അമ്മ. പക്ഷെ ഇന്ന് ശബ്ദം തീരെ എന്നിട്ട് പോലും എന്ത് ചെയ്യാ, വിളിക്കുകയാണല്ലേ?
2: കരുണാസായിയുടെ അത്ര ഇഷ്ടത്തോടെ വിളിക്കുവാണ്.
1: ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കൂടുതൽ ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഹനാൻ, നമുക്ക് ആ പാട്ട് കേൾപ്പിച്ചാലോ?
2: അപ്പൊ എന്തായാലും ആ പാട്ട് നമുക്ക് കേൾക്കാം.
1: വിളിച്ചതിൽ നിർമ്മലാമ്മ ഒരുപാട് സന്തോഷം. മക്കളും ചെറുമക്കളും ഒക്കെ സന്തോഷത്തോടെ ഇരിക്കുന്ന തന്നെ കരുതുന്നു.
3: ഞങ്ങള് പന്ത്രണ്ടാം തീയതിയോടെ വരെയിരുന്നതാണ്,
1: പക്ഷെ ഹർത്താലായി പോയി.
3: പക്ഷെ ബസ്സില്ലായിരുന്നു.
1: ഇവരെല്ലാവരും കൂടെയാണ് ഹർത്താൽ ദിനത്തിൽ കൊണ്ടുവച്ചത്. അത് ഈ ഹനാൻ എന്ന ഈ കുട്ടിക്ക് ഉണ്ട് അതില് പങ്ക്.
2: നമ്മൾ എന്ത് ചെയ്യാനാ, ഹർത്താൽ വന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
3: അവിടെ വന്ന് പാട്ടൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു.
1: പക്ഷെ ഒരുപാട് പേര് വന്നു. അതെ, പാട്ടൊക്കെ കരുതി വെച്ചിരുന്നാണല്ലേ, അതുകൊണ്ടാണ് ഹർത്താലം വന്നത്. അതിന്റെ പകരം തീർക്കാൻ ഇനി ഒരു ദിവസം ഇങ്ങ് പോരണം. ഒരു സിനിമയെ പറയുമ്പോൾ കുറച്ച് അവലൂസ് പൊടി കൂടെ കൊണ്ടുവരാൻ മറന്നു പോകരുത്. എന്താണ് കാക്കയൊക്കെ ശബ്ദം കേൾക്കുന്നു പുറത്ത്? ആണോ, വളർത്തണല്ലോ അല്ലേ?
3: വളർത്തുന്നത് പോലെ തന്നെ, എനിക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റൂല, എന്നെ വെളിയിൽ കൊടുക്കില്ലെങ്കിൽ.
1: ആണല്ലേ, അത് എല്ലാ ദിവസവും വന്ന് വന്ന് ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കൂ?
3: ആ, ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കും, ഞാൻ കോഴിക്ക് കൊടുക്കുമ്പോ അവർക്കും കൊടുക്കും.
2: കൂട്ടാ, നല്ല കൂട്ടാണ് കാക്കേനിട്ടൊക്കെ.
3: കാക്ക, പട്ടി, കോഴി.
2: പട്ടിയൊക്കെ ഉണ്ടോ?
3: ഓ, പട്ടിയുണ്ട്.
1: അപ്പൊ നമ്മള് കൂടുതൽ സംസാരിപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. പാട്ടിലേക്ക് പോയാലോ? അപ്പൊ വിളിച്ചതിലുള്ള സന്തോഷവും സ്നേഹം അറിയിക്കുന്നു. നമുക്ക് പാട്ട് കേൾക്കാം. ഏ, പാട്ട് കേൾപ്പിക്കാം ഹനാൻ.
2: പാട്ട് കേൾക്കാം. ശരി, റെസ്റ്റ് എടുക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ബുധനാഴ്ചത്തെ പ്രത്യേക പോക്കുവയിലാണ്. ഇന്ന് പ്രത്യേക പോക്കുവയിൽ നമ്മളോടൊപ്പമുള്ളത് ഹനാനാണ്. സൈക്കോളജി ഡിഗ്രി വിദ്യാർത്ഥിയാണ്. കരുണാസായിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന പ്രിയ മകളാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ട കുസൃതിയും ഒക്കെയായി സംസാരിക്കുന്ന ഹനാനാണ് ഇന്ന് നമ്മളോടൊപ്പം പോക്കുവയിലുള്ളത്. അപ്പൊ ഹനാനോട് സംസാരിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം. ഇപ്പൊ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ആ ഹലോ. നാലുമുക്കിൽ നിന്ന് ശ്രീജ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ഹനാനാണ്. ഒരുപക്ഷെ ശ്രീജ ഇവിടെ റേഡിയോ ദിനത്തിന് വന്നു എന്ന് ഞാൻ കരുതട്ടെ. അപ്പോ ഇവിടെയൊക്കെ ഓടി നടന്ന ഒരു കുസൃതി കുട്ടിയാണ് ഹനാൻ. ഹനാനോട് സംസാരിക്കാം കേട്ടോ. സംസാരിക്കാം.
2: ഹലോ.
1: ഹലോ.
2: ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഫുഡൊക്കെ കഴിച്ചോ? ഇവിടെ വന്നിരുന്നോ 12-ാം തീയതി?
1: പിന്നെ
2: പാട്ടൊക്കെ പാടിയോ?
1: പാട്ട് പാടിയില്ല, അവിടെ ഇരുന്ന് കേട്ട്
2: കേട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ?
1: സൂപ്പർ,
2: ഇഷ്ടപ്പെട്ട്.
1: ഞാൻ തുടങ്ങി അന്ന് മുതൽ ഞാൻ ഈ ഒരു വിശേഷത്തിന് അവിടെ എത്തുമായിരുന്നു.
2: എല്ലാ വിശേഷത്തിനും എത്തുമായിരുന്നോ?
1: ഓ,
2: എന്നും കേൾക്കാറുണ്ടോ കരുണാസായി റേഡിയോ?
1: ഓ, കേൾക്കും മോളെ.
2: നല്ല ഇഷ്ടവാ.
1: രാവിലെ വന്ന് 9 മണിക്ക് റേഡിയോ ഇട്ടാ, രാത്രി ഇവിടുന്ന് പോകും നേരെ 9 മണിക്ക് തിരിച്ചു വീടത്തുള്ളു. അത് വരെ കിട്ടും.
2: എന്താ വർക്ക്? എന്തെങ്കിലും വർക്ക് ചെയ്യുവാ?
1: ഓ, തയ്യലാണ്.
2: എവിടെയാ?
1: നാലുമുക്ക്, വെള്ളനാട് നാലുമുക്ക്.
2: ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: 2 മക്കൾ.
2: ഇന്ന് പഠിക്കുന്ന?
1: ഒരു മായ +2 പഠിക്കുന്നേ, ഒരാള് PSC പഠിക്കുന്നു. 2 പുത്രൻ.
2: 2 പുത്രന്മാരാ. ഫുഡൊക്കെ കഴിച്ചിരുന്നാ?
1: ഓ, കഴിച്ചോളൂ.
0: പിന്നെ ശ്രീജ? ചോദിച്ചോളൂ, ചോദിച്ചോളൂ.
2: എന്താ? ആ, എനിക്ക് സുഖം. സുഖമാണ്.
1: വീട്ടില്
2: ഇപ്പ ഇമ്മ അനിയൻ. ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വന്നതാന്നുള്ളു. എന്റെ വീട്
1: തൃശ്ശൂരാണ്.
2: പിന്നെ അവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു ഞാൻ.
0: മറ്റു ജോലിയൊന്നും ഇല്ലാതെ അവിടെ പരന്നു നടന്നു?
2: ആ, അങ്ങനെ ഒന്നും ഇല്ല. അവിടെ പണിയൊക്കെ എടുത്തിരുന്നു. കണ്ടിട്ടുണ്ടാവും.
1: മോളെ പേരെന്തെന്ന് പറഞ്ഞ?
2: ഹനാൻ.
1: ഹനാൻ, അത് ആ പേര് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് അല്ലൻ, ആ 1 വയസ്സായ മോനെ ഓർമ്മ വന്നു.
0: അല്ലെന്ന് കേട്ടല്ലേ?
1: ആ മോനാണ് ഓർമ്മ വന്നത്. ആ 5-6 ജീവൻ രക്ഷിച്ച ഒരു മോനെ ഓർമ്മ വന്നു. ആ മോന് വേണ്ടിയാണ് ഇന്ന പാട്ട്.
0: മോന് വേണ്ടിട്ടാണ്. നല്ലതാ.
2: ഏത് പാട്ടാണ് ആ മോനക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: മുത്തേ മുത്തേ.
0: വളരെ സ്യൂട്ടായ നല്ല പാട്ട്.
1: മോളെ പേര് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് അലനെയാണ് ഓർമ്മ വന്നത്.
0: വളരെ
1: മോന് വേണ്ടിട്ടാണ്. ആ മോൻ നമ്മളെ കൂടെ ഇല്ല, എന്നാലും 6 പേരിൽ കൂടി
0: ജീവിക്കുന്നു.
1: അപ്പൊ അവർക്ക് 6-7 പേർ കൂടി വേണ്ടിട്ടാണ് ആ പാട്ട്.
0: ഓ, അത് വളരെ സരസമായി തുടങ്ങി വളരെ വൈകാരികമായിട്ടാണ് കാര്യങ്ങൾ ശ്രീജോണ്ട് എത്തിച്ചത്. എന്നാലും ഇമോഷണൽ ആയിട്ട് എന്നെ പറഞ്ഞു വെപ്പിച്ചു. നമ്മളെല്ലാം ഇങ്ങനെ എന്താണ് ഇന്ന് ഒരുപക്ഷെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പൊ ഇങ്ങനെ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിക്കുമ്പോഴത്തേക്കും അത് എന്ത് നല്ല പാട്ടാ, ഞാൻ കുഞ്ഞിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും വലിയ സന്തോഷം. ഞാനാണ് ഹനാൻ എന്ന് പറഞ്ഞപ്പോ അലന് ഓർമ്മ വന്നത് അല്ലേ? ഈ കുട്ടിയുടെ പേര് ഞാൻ കാണാതെ പഠിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ പേപ്പറിൽ എഴുതി ഹനാൻ ഹനാൻ ഹനാൻ എന്ന് പറഞ്ഞ്
1: പഠിക്കുന്നു.
2: പേര് കാണാണ്ട് പഠിക്കാൻ കൊറേ ദിവസം എടുത്ത്.
1: പക്ഷെ ഈ അലന്റെ കാര്യം ഓർമ്മ വന്നപ്പോ മോളെ പേരും എനിക്ക് ഓർമ്മ വരും.
0: ഇനി ഒരു ദിവസം ഹനാൻ അങ്ങോട്ട് വരും, നിങ്ങളുടെ കടയുടെ അടുത്തേക്ക് വരും.
2: അപ്പൊ
0: ഇനി പാട്ടിലേക്ക് പോവാമോ?
1: ഓ ശരി.
2: ഓ ശരി എന്നാ, കുഞ്ഞു വരുമ്പോ കാണാം.
1: ആ ശരി മോളെ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് ഹനാൻ ആണ്. കോളേജ് വിദ്യാർത്ഥിനിയാണ്, തൃശൂർ സ്വദേശിനിയാണ്. ഏറെ പ്രിയപ്പെട്ട ഹനാനോട് ശ്രോതാക്കൾക്ക് സംസാരിക്കാം. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
3: ഹലോ.
2: ഹലോ,
3: ഞാൻ വൈഷ്ണവിയാണ്.
2: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹനാനാണ്, കോളേജ് വിദ്യാർത്ഥിനിയാണ്. അപ്പൊ വൈഷ്ണവിക്ക് ഹനാനോട് സംസാരിക്കാം.
3: തീർച്ചയായും.
4: ഹലോ.
3: ഹലോ.
4: ഹലോ, എന്താണ് വിശേഷങ്ങളൊക്കെ?
3: വിശേഷം, രാവിലെ കോളേജിൽ പോയി. ഞങ്ങൾക്ക് 1 10 വരെ ഉള്ളു. ഞാൻ ക്രൈസ്റ്റ് നഗറിലാണ് പഠിക്കുന്നത്, BCA സ്റ്റുഡന്റ് ആണ്.
4: വിഴിഞ്ഞത്തോ?
3: അപ്പൊ

0: അല്ല, മാറിനല്ലൂര്.
1: മാറിനല്ലൂര്. ആ
0: കോളേജിൽ പോയി, തിരിച്ചു വന്നു, ഫുഡ് കഴിച്ചു.
1: ഫുഡ് കഴിച്ചിട്ടിരിക്കുക. എങ്ങനെയുണ്ട് കോളേജ് ലൈഫൊക്കെ? എങ്ങനെയുണ്ട്?
0: കൊള്ളാം, അടിപൊളി.
1: അടിപൊളി. പരിപാടികളൊക്കെ ഉണ്ടോ കോളേജില്?
0: ആ ഉണ്ട്. ഇപ്പൊ ടെക്സാസ് ഇന്റർനാഷണൽ കോൺഫറൻസ് കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് എക്സാംസും ഉണ്ടായിരുന്നു.
1: എക്സാം കഴിഞ്ഞു?
0: കഴിഞ്ഞു. ആ കഴിഞ്ഞു കഴിഞ്ഞു.
1: എങ്ങനെയുണ്ടായിരുന്നു എക്സാംസ് ഒക്കെ?
0: കുഴപ്പമില്ല, നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി.
1: നന്നായി ചെയ്യാൻ പറ്റിയോ?
0: ആ അതെ, പറ്റി പറ്റി.
1: റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ കരുണാസായിയുടെ?
0: ആ കേൾക്കാറുണ്ട്, കേൾക്കാറുണ്ട്. ഞാൻ എന്നെക്കാളും എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയാണ് കൂടുതൽ കേൾക്കുന്നത്. അപ്പൂപ്പൻ വിളിക്കാറും ഉണ്ട് ഇടയ്ക്ക്.
1: എങ്ങനെയുണ്ട് ഇപ്പോ വിശേഷങ്ങളൊക്കെ? അടിപൊളിയാണോ കരുണാസായിയുടെ?
0: അടിപൊളിയായിട്ട് പോകുന്നു,
1: അടിപൊളിയായിട്ട് പോകുന്നു. ഫുഡൊക്കെ കഴിച്ചോ?
0: ആ ഫുഡ് കഴിച്ചു, ഫുഡ് കഴിച്ചു. പുതിയ പുതിയ പരിപാടികളൊക്കെ ഇപ്പൊ വരുന്നത് കേൾക്കാറുണ്ട്. കൊള്ളാം.
1: ഏത് പരിപാടി ആയിട്ടും ഇഷ്ടം?
0: ഇപ്പോ എനിക്ക് എന്റെ ശ്രദ്ധയിൽ പെട്ടത് മാനസികാരോഗ്യം റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അത് കേൾക്കാറുണ്ട്, ഇടയ്ക്ക് കേൾക്കാറുണ്ട്. പിന്നെ സ്റ്റഡീസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട്
1: അങ്ങനത്തെ പ്രോഗ്രാംസ് ഇഷ്ടം.
0: അതെ, ഞാൻ അധികം റേഡിയോയുടെ അടുത്ത് വന്നിരിക്കാനും പറ്റാറില്ല. പിന്നെ ഇതേപോലെ ലേജ മാം ഉണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതും ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സംസാരം അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്.
1: ടീച്ചറെ ഇഷ്ടമാണ് ലേഖറ്റ് മാമിന്റെ സംസാരമൊക്കെ?
0: അതെ അതെ.
1: ഏത് പാട്ടാ വേണ്ടെന്ന്?
0: ഞാനിന്ന് തെങ്കാശി പട്ടണത്തിലെ പാട്ടാണ് ചോദിച്ചത്. എന്റെ തെങ്കാശി തമിഴ് പൈൻ്റെ എന്ന് പറഞ്ഞ ആ പാട്ടാണ് ചോദിച്ചത്.
1: ആ പാട്ട് ഭയങ്കര ഇഷ്ടമാ?
0: ആ അതെ, ഇഷ്ടമാണ്.
1: പാടാറിയോ പാട്ടൊക്കെ?
0: പാട്ട് അത്യാവശ്യം പാടും, ചെറിയൊരു കോൾഡ് ഉണ്ട്.
1: എന്നാലും ഒരു രണ്ട് വരി പാട്.
0: രണ്ട് വരി ഞാൻ നേരത്തെ കേട്ട പാട്ട് തന്നെ പാടാം.
1: ആയിക്കോട്ടെ.
0: മൊത്തേ മൊത്തേ കിങ്ങിണി മൊത്തേ, നിനക്കെന്നും ഉറങ്ങിടാനൊരു ചിത്തിയാണി അമ്മ. എനിക്ക് ത്രോട്ട് വയ്യാത്തത് കൊണ്ട്.
2: ഇത്ര നന്നായിട്ട് പാടി,
1: നല്ല രസത്തില്, നല്ല വോയിസാ, നല്ല രസത്തിൽ പാടുന്നുണ്ട്.
2: രണ്ട് ഈ ഒരു വരി ഇങ്ങനെ പാടാൻ ഹനാന് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ രാജ്യം ഭരിച്ചേനെ.
1: അതെ, എനിക്ക് എത്രയൊക്കെ നന്നായിട്ടൊന്നും പാടാറില്ല, ഇത്രയും കോൾഡ് ആയിട്ടും പാടുന്നുണ്ടല്ലോ.
0: അതെ, എനിക്ക് ഇടയ്ക്ക് ചുമ അങ്ങനെയൊക്കെ വരുന്നത് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇനി വിളിക്കുമ്പോ എന്തായാലും നന്നായിട്ട് പാടാം.
1: ഓക്കെ. അലർജി ഉണ്ടോ? ഡസ്റ്റിന്റെ അലർജി ഉണ്ടോ?
0: ആ ഡസ്റ്റിന്റെ അലർജി ഉണ്ട്. പിന്നിപ്പോ രാവിലെ മഞ്ഞും ഉച്ചക്ക് നല്ല ചൂടും ഒക്കെ അല്ല, ഒരു ക്ലൈമറ്റ് നന്നായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം രാവിലെ ഞങ്ങക്ക് 8:30 ക്ലാസ്, അപ്പൊ മഞ്ഞുകൊണ്ടാ പോകുന്നത് രാവിലെ. നെടുമ്പങ്ങാടിന്ന് പോണ്ടേ.
1: അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുണ്ടല്ലേ.
0: പിന്നെ ഉച്ചക്ക് നല്ല വെയിൽ കൊണ്ടുവരുന്നു, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്.
1: കരുണാസായിയുടെ പ്രോഗ്രാം റേഡിയോയുടെ പ്രോഗ്രാമിന് വന്നിരുന്നോ?
0: ഇല്ല, അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങക്ക് ഫ്രൈഡേസ് എല്ലാം പ്രോജക്ടിന് പോണമായിരുന്നു, അതുകൊണ്ട് ഞങ്ങക്ക് ഫ്രൈഡേ ഓൾറെഡി 12th അല്ലായിരുന്നു. അന്ന് എന്തോ ഹർത്താല് ബന്ധെന്തോ ആയിരുന്നതുകൊണ്ട് ഞങ്ങക്ക് ഓൺലൈൻ ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പ്രോജക്ട് ഉണ്ടായിരുന്നു. ഞാൻ ഫൈനൽ ഇയർ ആണ്.
1: അപ്പൊ വരാൻ പറ്റിയില്ല അല്ലേ?
2: എല്ലാ ദിവസവും കോളേജ് വന്നിട്ട് ഈ ഒരു 2:30 മണിക്കാ ഫുഡ് കഴിക്കുന്നേ?
0: അതെ അതെ,
2: അങ്ങനെയാണല്ലേ. പക്ഷെ ഒരു സൗകര്യം ഉണ്ടല്ലേ, ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. ഉച്ചക്ക്
0: ഞാനിങ്ങനെ
2: വളരെ കൗതുകത്തോടെ കേട്ടോണ്ടിരിക്കാനുള്ള കാരണം, നിങ്ങൾ രണ്ട് കോളേജ് വിദ്യാർത്ഥികൾ, രണ്ട് ജനസികൾ സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ മിണ്ടാതിരുന്നത് അല്ലേ?
1: അതെ, ജനസികളാണ്.
2: രണ്ട് ജെൻസികൾക്ക് എന്താ പറയാനുള്ളത്?
0: ഞാൻ അങ്ങനെ വലിയ ജെൻസി ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ആളൊന്നും അല്ല. വീട്ടില് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു അവരുടെ ട്രഡീഷൻ ഫോളോ ചെയ്ത് ആ ഒരു ലൈഫ് സ്റ്റൈലാണ് എനിക്കിഷ്ടം.
2: അതെ, അടിപൊളിയായിരിക്കും.
1: അതെ അതെ, ആ ഒരു വൈബ് അടിപൊളിയാണ്, രസമാണ്. ആ ഒരു അപ്പൂപ്പൻ അമ്മൂമ്മ അവരെ കൂടെ ഉള്ള ലൈഫൊക്കെ രസമാണ്.
0: അതെ അതെ അതെ, വളരെ പ്രഷ്യസ് ആണ്.
1: അതെ,
2: മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണെന്ന് കരുതിക്കോ വൈഷ്ണവി.
0: തീർച്ചയായും, അതിന് ഞാൻ എന്നും ഈശ്വരനോട് നന്ദി പറയാറുണ്ട്. അവരുടെ ഹെൽത്തിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഇനിയും അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ.
2: അവര് റേഡിയോ കേൾക്കുന്നുണ്ടോ ഇപ്പോ? ഉണ്ടല്ലേ. അപ്പൊ അവർക്ക് എന്റെയും ഹനാന്റെയും വക ഒരു
1: ഹായ്.
0: ഹായ്. അപ്പൂപ്പൻ ഇടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ട്. ശങ്കരൻ നായർ.
2: ശരിയാണല്ലോ, ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പ്രത്യേക പോക്കുവയിൽ വിളിച്ചിട്ടുണ്ട്. അപ്പൊ കേട്ടോണ്ടിരിക്കുന്ന അപ്പൂപ്പനും അമ്മയ്ക്കും ഒക്കെ ഞങ്ങൾ വീണ്ടും ഒരു ഹായ് കൂടെ പറയുന്നു.
1: നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇനി നമുക്ക് നമ്മുടെ സോങ് കേൾക്കാം.
0: തീർച്ചയായും.
2: പാട്ടിലോട്ട് പോട്ടെ.
0: സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം.
1: ഞങ്ങൾക്കും ഒത്തിരി സന്തോഷം.
2: അപ്പൊ പാട്ടിലേക്ക് പോവാം.
0: ഓക്കെ ഓക്കെ.
1: ശരി.
3: തങ്കട തകതരി കടതക തങ്കട തകതരി കടതക തങ്കട തകതരി കടതക തങ്കട തകതരി കടതക.

0: കിരണസായി റേഡിയോയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ നമ്മളോടൊപ്പം ഉള്ളത് കോളേജ് വിദ്യാർത്ഥിനി, പ്രത്യേകിച്ച് സൈക്കോളജി വിദ്യാർത്ഥിനിയായ ഹനാൻ എന്ന കുസൃതി കുട്ടിയാണ്. കരുണാസായിയുടെ പ്രിയ മകളാണ് ഹനാൻ. ഇന്ന് ശ്രോതാക്കൾക്ക് ഹനാനോട് സംസാരിക്കാം. പ്രിയ ശ്രോതാക്കളെ, ഹനാനോട് കുസൃതി നിറഞ്ഞ വർത്തമാനങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ബുധനാഴ്ച പകൽ നേരം പോക്കുവയിൽ നേരം ഹൃദ്യമായി ഒരു ചായയും സല്ലാപവുമായി നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സമയമാണ്. പാട്ടും കൂട്ടുമായി കാതോർത്ത് കേൾക്കാനും കാത്തിരുന്ന് കേൾക്കാനുമുള്ള ഈ സമയം നമുക്ക് സന്തോഷത്തിന്റെ സമയമാണ്. ഇപ്പോ നമുക്കൊരു ശ്രോതാവ് ഒപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ. ഇന്ന് ഹനാനാണേ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോ പേരൊക്കെ പറഞ്ഞ് ഹനാനോട് സംസാരിക്കാം.
2: ഹലോ.
1: ഹലോ.
2: ആ, എന്താ പേര്?
1: ദേവകുമാർ.
2: എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുവാണോ?
1: വർക്ക് ചെയ്യുന്നില്ല, ഞാൻ ഒരു തടി കച്ചവടക്കാരനാണ്.
2: ഓക്കെ. ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? വന്നിരുന്നോ? എന്നിട്ട് പാട്ടൊക്കെ പാടി അവിടെ വന്നിട്ട്? അതെന്ത് പറ്റി പാട്ടൊന്ന് പാടാഞ്ഞി? അതെന്ത് പറ്റി പാട്ടൊന്ന് പാടാഞ്ഞി? പാടാൻ അറിഞ്ഞൂടെ. ഓക്കെ. ഫുഡൊക്കെ കഴിച്ചായിരുന്നോ?
1: ഫുഡൊക്കെ കഴിച്ചു.
2: വീട്ടിലാരൊക്കെ? വീട്ടിലിരിക്കുന്നോ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലാരൊക്കെ ഉണ്ട്?
1: ഒരു ഭാര്യ, ഒരു മോനും.
0: കുറഞ്ഞുപോയി.
1: അവിടെ എന്തോ
0: പറഞ്ഞല്ലേ പറഞ്ഞതാ?
1: എങ്ങും മറക്കൂടില്ല.
0: ശരി, ഹനാനോട് സംസാരിക്കാം.
2: മോൻ എന്ത് ചെയ്യുന്നു? പഠിക്കുന്ന
1: മോൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ശിവൻകോവിലില് കൊണ്ട് നടക്കുന്ന പ്രൈവറ്റ് ആറ്റുകാരെ.
2: ഓ ഓ. എന്നിട്ട് ഇന്ന് ഏത് പാട്ട് വേണം?
1: എനിക്ക് ശിവന്റെ ഒരു പാട്ട്.
2: ഏത് പാട്ട്?
1: ഏതായാലും ശിവന്റെ.
2: ഏതായാലും കുഴപ്പമില്ല, ഇഷ്ടമുള്ള ഒരു ശിവന്റെ ഒരു പാട്ട് വേണം. ഓക്കെ.
0: ശിവം ശിവകരം അതായാലും മതി.
1: ഹലോ.
2: ഹലോ.
1: അനിയത്തി എവിടുന്നാണ്?
2: ഞാൻ തൃശ്ശൂരിന്നാ.
1: ഞാൻ അവിടെ വന്നേണ്ടെന്ന് കണ്ടില്ലേ?
2: ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ.
1: അവിടെ ഇല്ലായിരുന്നല്ലോ.
2: ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 12-ാം തീയതി മുതൽ ഫുൾ ഡേ ഞാൻ അവിടെ ഉണ്ട്. കണ്ടില്ല. അത് അവര് കാണിച്ചാ നേരെ ഉണ്ടായിരുന്നില്ല. കൊറേ ഗസ്റ്റുകളും കാര്യങ്ങളും, നിങ്ങൾ എല്ലാരും ഗസ്റ്റുകളായിട്ട് വന്നിട്ടല്ലായിരുന്നു. എല്ലാരും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ പരിചയപ്പെട്ടില്ല. അതാ, ഇനി വന്നാലും കാണാലോ നമുക്ക്. ഓക്കെ. ശരി, ഇനി എന്തായാലും നമുക്ക് കരുണാസായിയുടെ പ്രോഗ്രാമിന് വരുമ്പോ കാണാം. നമുക്ക് എന്തായാലും ശിവന്റെ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾ ചോദിക്കാം, സല്ലപിക്കാം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് തൃശൂർ സ്വദേശിനിയായ ഹനാനാണ്, കോളേജ് വിദ്യാർത്ഥിനിയാണ്. അപ്പൊ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് മറ്റൊരു ഭാഷ എന്ന് തന്നെ പറയാം, തൃശൂർ ഭാഷയിലൊക്കെ സംസാരിക്കുന്നത് കേൾക്കാനുള്ള ഒരു സന്തോഷവും രസവും ഉണ്ട് എന്ന് തന്നെ പറയാം. ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ് സാർ.
0: വളരെ നല്ല ഗുഡ് ഈവനിങ്.
1: ഞാൻ കുമരകത്തുനിന്ന് ഷീബായ.
0: നിങ്ങളുടെ തൊട്ടടുത്തെന്ന് പറഞ്ഞുകൂടെ, എന്നാലും കുറച്ചുകൂടെ വടക്കോട്ട് പോയാൽ തൃശ്ശൂരുള്ള ഹനാനാണ് ഷീബയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഹനാൻ എന്ന മോളോട് സംസാരിക്കാം.
2: ഹലോ. ഹലോ ഹലോ ചേച്ചി, എന്താ വിശേഷങ്ങളൊക്കെ?
1: നല്ല വിശേഷം. ഞാനിവിടെ നമ്മുടെ തൊട്ട് നമ്മളെ അയൽപ്പക്കാരാ.
2: എവിടെയാ?
1: ഞാൻ കോട്ടയം ജില്ലയിൽ കുമരകത്താ.
2: ഓക്കെ.
1: എന്റെ വീട് കുമരകത്തൊക്കെ വന്നിട്ടുണ്ടോ? നല്ല ടൂറിസ്റ്റ് മേഖലയാ ഉള്ള സ്ഥലമാ.
2: കോട്ടയത്തൊക്കെ ഞാൻ വന്നിട്ടുണ്ട്, പക്ഷേ പരിചയമില്ല. വന്നിട്ടുണ്ട്, പക്ഷെ അങ്ങനെ കേട്ട് വെച്ചിട്ടുള്ള പ്ലേസുകളൊന്നും ഉണ്ടാവില്ലല്ലോ. വന്നു പോകുന്നു, അത്രല്ലേ ഉള്ളൂ.
1: തൃശ്ശൂരൊക്കെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ.
2: തൃശ്ശൂർ എവിടെയാ വന്നിട്ടുള്ളേ?
1: തൃശ്ശൂര്, കൊടുങ്ങല്ലൂര്, അങ്ങനെ കുറെ സ്ഥലം. നമ്മള് അമ്പലങ്ങളിലൊക്കെ അങ്ങനെ ടൂറൊക്കെ വന്ന കുട്ടിയും വന്നിട്ടുണ്ട്.
2: ഓ, ഞാൻ
1: ഒത്തിരി സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട്.
2: തൃശ്ശൂർ ഈ അമ്പലത്തിന്റെ ആ ഏരിയയിലായിരുന്നു എന്റെ വീടും വരുന്നേ.
1: ആണല്ലേ?
2: ആ, ഞാൻ പഠിക്കും. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ 1 ഇയർ ഒരു ഗ്യാപ്പ് എടുക്കുന്ന രീതിയിൽ എക്സാം, എൻട്രൻസിന് എക്സാമിന് വേണ്ടി ഗ്യാപ്പ് എടുക്കായിരുന്നു. അപ്പൊ അവര് ഗ്യാപ്പ് എടുക്കുമ്പോ ഞാൻ ജസ്റ്റ് വീട്ടിൽ വെറുതെ ഇരിക്കട്ടല്ലോ, നമുക്ക് ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലം എന്ത് ചെയ്യും, നല്ല എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ ഞാൻ കരുണാസാലോട്ട് വന്നു.
1: ഞങ്ങൾക്ക് വരാൻ ഒത്തില്ല, അന്ന് ഹർത്താൽ ഇല്ലായിരുന്നു.
2: അപ്പൊ
1: ഞാൻ വളരെ പ്രതീക്ഷിച്ചിരിക്കുവാ. ഞാൻ മേടത്തോട് കഴിഞ്ഞ വർഷം പറഞ്ഞു, ഉച്ച കഴിഞ്ഞായിരുന്നു ഇവിടുത്തെ പരിപാടി. അപ്പൊ ഞങ്ങളെല്ലാം അകലെ ഉള്ളവര് പറഞ്ഞ് രാവിലെ വെക്കണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് രാവിലെ വെച്ചത്. അപ്പൊ എന്തേ ആ കാണാനുള്ള സമയം ആയിട്ടില്ല നിങ്ങളെ, അടുത്ത വർഷം
2: കാണാതിരിക്കും.
0: റേഡിയോ ദിന പരിപാടി ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ ഒന്നി വൈകുന്നേരം അല്ലെങ്കിൽ ഹർത്താല്.
1: അത് തന്നെ, നമ്മളെ നമുക്ക് കാണാനുള്ള ഒരു അവസരം ആയിട്ടില്ല, ദൈവത്തിന്റെ ഒരു സമയം ആയിട്ടില്ല. അത് തന്നെ, ഏതിനും ഒരു സമയമുണ്ട്. ദിനേശ എന്ന്
0: പറഞ്ഞിട്ട്
2: സമയമുണ്ടല്ലോ. ദാസ
1: ദാസ,
2: അതേപോലെ ഇനിയും സമയമുണ്ട്, നമുക്ക് ഇനി വന്നാലും കാണാനും.
1: പിന്നെ മൂക്ക്, ഞാനൊരു പിന്നെ തുഴച്ചില് കഴിയാട്ടോ. ഞാനിങ്ങനെ വള്ളംകളി മത്സരത്തിനൊക്കെ
2: പോകുന്നതാണ്.
1: ഇത്തവണ നമ്മള് അഷ്ടമുടി വന്ന് അഷ്ടമുടിക്കായലിൽ തുഴച്ചിലിന് ഒരു ഒന്നൊന്നര വള്ളപ്പാട് മുന്നെ ജയിച്ചു. നമ്മുടെ പുന്നമടക്കായലില്ലേ, ആലപ്പുഴ പുന്നമടക്കായലിൽ പോയി ജയിച്ചു.
2: ജയിച്ചു, കൺഗ്രാറ്റുലേഷൻസ്.
1: അപ്പം സാറിനൊക്കെ അറിയാം, മേഡത്തിനും ഒക്കെ അറിയാം. പിന്നെ പ്രത്യേകിച്ച് പറയാതിരിക്കുമ്പോൾ നമ്മുടെ സാറിന്റെ ശബ്ദം. ഇപ്പൊ ഞാൻ ജോലിയിലാണ്. അപ്പൊ ഒരു ചായ കുടിക്കാതിരിക്കുന്ന ഒരു ബ്രേക്കിലാണ് ഞാനിപ്പോ ഇത് വിളിച്ചത്. അപ്പൊ എന്റെ കൂട്ടുകാരല്ലേ അവിടെ കേട്ടിരുന്നു, പറയാ സാറിന്റെ ശബ്ദം നല്ല ശബ്ദമാണല്ലോ എന്ന്.
2: സാറിന്റെ സൗണ്ട് ഇഷ്ടമാണ് എല്ലാവർക്കും.
1: എല്ലാവർക്കും, എന്റെ കൂട്ടുകാരെല്ലാം അവിടെ കേട്ടിട്ടുണ്ട്, ഇരിപ്പുണ്ട്. അപ്പൊ മോടെ ശബ്ദവും നല്ലതാണ്, എന്നാലും പ്രത്യേകിച്ച് ഞങ്ങളിടയ്ക്കൊക്കെ സാറിന്റെ ശബ്ദം കേൾക്കുന്നു എന്റെ കൂട്ടുകാരെല്ലാം. അപ്പൊ സാറിന് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്.
0: ഞാനിതാ സ്വീകരിച്ചു കഴിഞ്ഞു. ഹനാനൊരു കൊച്ചുകുട്ടിയല്ലേ, അതുകൊണ്ട് കുസൃതിയുടെ നേരത്തെ ശബ്ദമാണത്.
1: നല്ലതാണ്. ഇപ്പം ജാസ്തി പറഞ്ഞു, മോളൊരു രണ്ടുപേര് പാട്ടൊക്കെ പാടിയിട്ടേ പോകാളൂ, ഞങ്ങൾക്കൊക്കെ കേൾക്കണം.
2: ഓക്കെ, ലാസ്റ്റ് പാടാം. ഇപ്പൊ ഏത് പാട്ട് വേണം?
1: എനിക്ക് എന്റെ കൂട്ടുകാരുടെ അഭിപ്രായം അനുസരിച്ച് നെല്ലെന്ന സിനിമയിലെ കദളി ചെങ്കദളി എന്നുള്ളൊരു പാട്ട് മതി.
2: പേര്
1: എന്തോ, ഞാൻ പാട്ടൊന്നും പാടിയല്ല,
2: എന്നാലും രണ്ട് വരി.
1: രണ്ട് വരിയാണ് എന്നാ പാടാം.
2: ഓക്കെ.
1: ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ, ഒരു പൂന്തണലിൽ വളർന്നു, പൂനില ഒരുക്കിയ പുളിയിലെ കരയുള്ള പുടവയുടുത്തു നടന്നു, നമ്മൾ പൂക്കളിറത്തു നടന്നു. അത്ര മതി.
0: ആ
1: തന്നെ ആ പാട്ട് മതി. ആ പാട്ട് പാടിയത് പക്ഷെ നെല്ലിലെ പാട്ട് മതി.
2: ഓക്കെ.
0: എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നെല്ലിലെ ആ പാട്ട് പാടിയത് ലതാ മങ്കേഷ്കർ ആണോ എന്ന് ഞാൻ സന്ദേഹിക്കുന്നു. ലതാ മങ്കേഷ്കർ മലയാളത്തിൽ പാടിയ വളരെ കുറച്ച് പാട്ടുകളിൽ ഒരു പാട്ടാണ് കദളി ചെങ്കദളി എന്ന പാട്ട്. പി വത്സല എഴുതിയ നെല്ല് എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ മലയാളത്തിലുണ്ടായത്. ഒരു കാലഘട്ടത്തിലെ അസാധ്യമായ ഹിറ്റ് സിനിമകളിൽ ഒന്നായിരുന്നു നെല്ല് എന്നത് ഓർക്കുന്നുണ്ടോ? കുമരകത്ത് നിന്ന് ഓർക്കുന്നുണ്ടോ? പിന്നെ ഹനാനോട് പറയൂ.
1: എന്റെ കൂട്ടുകാരൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ചന്ദ്രിക ചേച്ചിയുണ്ട്, ഒരു അച്ഛമ്മ, കൊച്ചുമോള്, രാജമ്മ ചേച്ചി, ജാൻസി, ഇവർക്ക്
0: വേണ്ടിയിട്ടാണിത്.
2: പിന്നെ നല്ല വോയിസാണ്, വോയിസ് നല്ല വോയിസ്. എന്നിട്ടാ പാട്ട് പാടില്ല പറഞ്ഞേ?
1: അയ്യോ അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ ഞാൻ മോള് പറഞ്ഞോണ്ടിരുന്നേ
2: ഉള്ളു. നല്ല വോയിസാണ്, നല്ല കേക്ക് പാട്ട് പാടാൻ പറ്റുന്നുണ്ട്.
0: റിക്വസ്റ്റ് ചെയ്താലേ ഷീബ, ഹനാനിങ്ങനെ പാടാൻ പറഞ്ഞ ആരും പാടിപ്പോ. അത്ര കുസൃതിയും കൊഞ്ചലും ഉള്ള ശബ്ദമല്ലേ ഇത്? കോള് കട്ടായി പോയിരിക്കുന്നു പ്രിയ ശ്രോതാക്കളെ. എന്നാൽ ഇത്രയും സമയം നമുക്ക് ഷീബയായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. ഷീബ അവിടെ കൂടെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പാട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ നാലഞ്ചോ പേരുടെ പേര് പറഞ്ഞു അല്ലെ ഹനാൻ?
2: അഞ്ച്
0: പേരുടെ പേര് പറഞ്ഞു. ഒപ്പം ജോലി ചെയ്യുന്ന അവർക്ക് സ്നേഹത്തോടുകൂടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ സന്തോഷമാണ്. അപ്പൊ അതൊരു നല്ല പാട്ടാണ്. സാധാരണ ഞാനിങ്ങനെ ഷീബ പലപ്പോഴും കുമരകത്ത് നിന്ന് സംസാരിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പാട്ട് പാടി ഞാൻ അധികം കേട്ടിട്ടില്ല. ഹനാൻ ഇങ്ങനെ വളരെ സ്നേഹത്തോടെ പറഞ്ഞത് കൊണ്ട് പാടാതിരിക്കാൻ എനിക്ക് ആവതില്ലേ എന്നതുകൊണ്ടായിരിക്കാം ഷീബ പാടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ലതാ മങ്കേഷ്വർ പാടിയ ആ പാട്ട് നമുക്ക് ഷീബയ്ക്കും പ്രിയപ്പെട്ട അവിടെ ഒപ്പം നിൽക്കുന്ന കൂട്ടുകാർക്കും ഒക്കെ ആയിട്ട് നമുക്ക് കേൾപ്പിച്ചാലോ?
2: കേൾപ്പിക്കാം
0: നമുക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കോളേജ് വിദ്യാർത്ഥിനി, പ്രത്യേകിച്ച് സൈക്കോളജി വിദ്യാർത്ഥിനിയായ തൃശൂർ സ്വദേശിനിയായ ഹനാനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ആ ഹലോ, ഇപ്പൊ കൂടെ ഉള്ളത് ഹനാനാണ്. ഹനാൻ എന്ന മോളാണ്, സംസാരിക്കാം. ഹനാനോട് സംസാരിക്കൂ, ഞാനും കേൾക്കാം.
2: ഹലോ.
1: ഹലോ.
2: എന്താ പേര്?
1: പേര് മഞ്ജു എന്നാണ്. ഞാൻ അഗസ്ത്യവനത്തിൽ നിന്ന് വിളിക്കുന്നതാണ്.
2: ഓ, എന്താണ് വിശേഷങ്ങളൊക്കെ?
1: വിശേഷം എന്താ പറയാ, നാട്ടിലെ പോലെ തന്നെ മലയിലും.
2: നാട്ടിലെ പോലെ തന്നെ മലയിലും ഒന്നല്ലേ?
1: വെള്ളമില്ല, നല്ല വെയിലാണ്.
2: ഭയങ്കര വെയിലാലേ ഇപ്പോ?
1: വെള്ളമില്ല മോളെ.
2: ഓ, ഇപ്പൊ എന്ത് ചെയ്യാം അപ്പോ വെള്ളമില്ലാതെ?
1: ചുമട്ട് വെള്ളം തന്നെ എടുക്കുന്നേ.
0: എത്ര താഴെ വന്ന് എടുക്കും?
1: അങ്ങ് നെയ്യാടാം പറഞ്ഞ ആറ്റിൽ പോവും. ഞങ്ങള് കന്നാസുകളൊക്കെ കൊണ്ട് ആറ്റിൽ പോവും, രാവിലെ പോവും.
0: ഇപ്പൊ ഏതാണ്ട് നിങ്ങള് വെള്ളം എടുക്കാൻ വേണ്ടിട്ട് എത്ര കിലോമീറ്റർ നടക്കും?
1: ഒരുപാട് കിലോമീറ്റർ പറഞ്ഞ സാറേ, ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് വെച്ചാണ് ഒരു വെള്ളം നമ്മള് സ്റ്റേറ്റിൽ എത്തിക്കുന്നത്.
0: ആ ഭാഗത്തേക്ക് ഇപ്പൊ നെയ്യാറിലെ മോട്ടോർ ഇട്ടിട്ട് ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഒരു കുഴി കുത്തി അവിടെ വെള്ളം നിറച്ച് അവിടെ നിന്ന് മോട്ടോർ ഇട്ട് കൊണ്ടുവരാനുള്ള
1: സാറേ? അങ്ങനെ കുഴി കുത്തി വെള്ളം കിട്ടത്തില്ല. എന്ന് വെച്ചാൽ കുന്നും മേടാണ്, ഇറക്കത്താണ് ആറ് കിടക്കുന്നത്.
0: അതെ അതെ, വെള്ളം നിക്കില്ല അവിടെ അങ്ങനെ നമുക്ക്. അല്ലെങ്കിൽ പിന്നെ വലിയ ടാങ്ക് ഉണ്ടാക്കണം അല്ലേ?
1: ടാങ്ക് ഉണ്ടാക്കണം.
0: അതിനുള്ള സംവിധാനമൊക്കെ വേണമെങ്കിൽ ചെയ്തൂടെ പഞ്ചായത്തിന്?
1: മഴ സമയത്തിന് എവിടെ തിരിഞ്ഞാലും വെള്ളമാണ്, വേറെ സമയത്തിന് ഇല്ല.
0: ബുദ്ധിമുട്ട്. ഇങ്ങനെ നിങ്ങൾ നടന്ന് വീണ്ടും കെതച്ച് കന്നാസിൽ വെള്ളം കൊണ്ട് കയറുന്ന എനിക്ക് കാണാം.
1: എന്നാലും റോട്ടേ വരുന്നവർക്ക് കുടിവെള്ളം ഞങ്ങൾ കൊടുക്കും.
0: അത് പിന്നെ കൊടുത്തല്ലേ പറ്റുക, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു
1: പിന്നെ
0: ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന വരിയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവ് വരണ്ട ഹോ.
1: ഒരുപാട് കാലം തൊട്ടേ സാറിന്റെ ഈ പ്രോഗ്രാം കേൾക്കുന്ന അന്ന് തൊട്ടേ ഞാൻ സാറിന്റെ സൗണ്ട് കേൾക്കുന്നു. അന്നോട്ട് സാറിനോടത്ത് സംസാരിക്കണം ഒക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വിളിക്കുമ്പോ ഒന്നും കിട്ടത്തില്ലായിരുന്നു.
0: ആണല്ലേ,
1: ഇപ്പൊ ഭാഗ്യമായിട്ട് വിളിച്ചപ്പോ
2: കിട്ടിയത്.
1: സകാന നല്ല കുട്ടി, അതുകൊണ്ടാണ് കിട്ടിയത്.
2: ഹനാൻ.
0: ഞാൻ
2: നല്ല കുട്ടിയായോണ്ടല്ലേ സാറിന് കിട്ടിയത്, സാറിന് സംസാരിക്കാൻ പറ്റിയില്ലേ?
1: സാറിന്റെ അടുത്ത് സംസാരിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. സാറിന്റെ പ്രോഗ്രാം എല്ലാം കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാന്.
2: സാറിന്റെ പ്രോഗ്രാം എത്ര ഇഷ്ടപ്പെട്ടതാ? ഇഷ്ടപ്പെട്ട പ്രോഗ്രാം?
1: ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ വരുമ്പോ, ഞാൻ ഒറ്റയ്ക്കാ ജീവിക്കുന്നത്, മക്കളെല്ലാം കുടുംബങ്ങളായി, ഭർത്താവും മരണപ്പെട്ടു പോയി, ഞാൻ ഒറ്റയ്ക്കാ ജീവിക്കുന്നത്. എനിക്ക് പ്രയാസങ്ങളൊക്കെ വരുമ്പോഴ് സാറ് സംസാരിക്കുന്നതൊക്കെ കേട്ട് അങ്ങ് ആ ഫീലിംഗ് അങ്ങ് മാറി അങ്ങ് പോകും.
2: ഹാപ്പി ആവൂലേ?
1: ആ, നല്ല ഹാപ്പിയാണ്. പിന്നെ ആര് എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഒരു വഴക്ക് പറഞ്ഞാലും ഭയങ്കര സങ്കടമാണ് എനിക്ക്. ആ, മക്കള് പറഞ്ഞാലും ശരി, എന്റെ സഹോദരങ്ങള് എന്റെ അടുത്ത് ചെനത്ത് പറഞ്ഞാലും എനിക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷെ സാറിന്റെ വർത്തമാനങ്ങളെ കേൾക്കുമ്പോൾ, നമ്മുടെ ശ്രോതാക്കളെ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ഞാൻ ഹാപ്പിയാണ്, ഇപ്പോഴും നല്ല ഹാപ്പിയാണ്. നല്ല ഹാപ്പിയാണ്.
2: ഫുഡൊക്കെ കഴിച്ചായിരുന്നു?
1: ആ, ചോറൊക്കെ, ചോറെല്ലാം കഴിച്ചു. ചോറെല്ലാം മൂത്ത മോളെ വീട്ടിൽ പോയിട്ട് ഇന്ന് വന്നതേ ഉള്ളൂ. അവള് താമസിക്കുന്ന നെടുമങ്ങാടാണ്. ആ, കഴിഞ്ഞ ശനിയാഴ്ച പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോഴും ഈ റേഡിയോ തന്നെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതേ വെക്കാവുള്ളൂ,
2: കേൾക്കാവൂ, ഇഷ്ടപ്പെട്ട റേഡിയോ ആണ് ഇത്, കേൾക്കണം എന്ന് പറഞ്ഞു.
1: ആ, പറഞ്ഞു പറഞ്ഞു. കൊച്ചുമോൾക്കും ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തെ മോളെ വീട്ടിൽ പോകുമ്പോഴും അവിടെ റേഡിയോ ഉണ്ട്. ഞാൻ പറയും, ഈ കർണാസായിയെ വെക്കാവൂ, നമുക്ക് കേൾക്കാനും പാട്ടുകളും നമുക്ക് മനസ്സിലാക്കേണ്ട, നമുക്ക് അറിവ് ഇല്ലെങ്കിലും നമുക്ക് അറിവ് പകർന്നു തരുന്ന റേഡിയോ ആണ്, അതുകൊണ്ട് ഇത് കേൾക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവളും അത് തന്നെ കേൾക്കുന്ന. രണ്ടാമത്തെ കൊച്ചുമോള് അവള് ആ 5 മണിയാകുമ്പോ റേഡിയോ ഓൺ ചെയ്യും.
2: ഇഷ്ടമാണ്, 5 മണിയാകുമ്പോ റേഡിയോ ഓൺ ചെയ്തിരിക്കും.
1: ഓൺ ചെയ്തിരിക്കും. അതാണ് അവള് രണ്ട് ചെറുകുഞ്ഞുങ്ങളും അതാണ് ഇപ്പോഴും ഉള്ള സ്വഭാവം അവർക്ക്. ഇതാണ് എന്റെ അടുത്ത്, ഞാൻ ചെന്നപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു
2: റേഡിയോ കേൾക്കാൻ.
1: അമ്മ ഇങ്ങനെയാണ്, അമ്മ കൂടെ റേഡിയോ വെച്ചിട്ട് പോയി. അവർക്ക് റേഡിയോ അവര് വായിച്ചില്ലായിരുന്നു, ഞാൻ തന്നെ പൈസ കൊടുത്ത് രണ്ടു വർക്കുമായിട്ട് ഓരോ റേഡിയോ വീതം
2: മേടിച്ചു കൊടുത്ത്.
0: അത് ഗംഭീരായി, അത് അത് അടിപൊളിയായി,
1: അത് സന്തോഷമുള്ളതല്ലേ സാറേ.
0: പിന്നെ ഞങ്ങള് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഞങ്ങളുടെ നാട്ടുകാരോട് ഞങ്ങൾക്ക് പരിചയമുള്ള സുഹൃത്തുക്കളോടൊക്കെ പറയും, നിങ്ങള് ഒരു വിവാഹത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു സമ്മാനം, കാശായിട്ട് കൊടുക്കുന്നവർ കാശായിട്ട് തന്നെ കൊടുക്കട്ടെ, പക്ഷെ അല്ലാതെ സമ്മാനം കൊടുക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു റേഡിയോ വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പുസ്തകം വാങ്ങിക്കൊടുക്കണം. അങ്ങനെ പറഞ്ഞിട്ട് എത്ര പേര് ഇന്നും ഇവിടെ വന്ന് രണ്ട് ഇവിടെ റേഡിയോ ഇങ്ങനെ വിൽക്കും കേട്ടോ, വലിയ വില കുറച്ച്. മറ്റെല്ലായിടത്തും റേഡിയോക്ക് വില കൂടുതലാവുമ്പോ കരുണാസായി റേഡിയോ വളരെ വില കുറച്ച് റേഡിയോ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ കണ്ടതാണ്, ഒരു ഒരു ഒരു ലേഡി ഇവിടെ വന്ന് 2 റേഡിയോ അവർക്ക് ആർക്കോ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോയി. ഒരു പാലുകാച്ചിന് പോകുമ്പോ റേഡിയോ കൊടുക്കാം, ഒരു എന്താണ് സ്വീകരണത്തിന് പോകുമ്പോ റേഡിയോ കൊടുക്കാം, അങ്ങനെയൊക്കെ റേഡിയോ സമ്മാനമായി കൊടുക്കുക എന്ന് പറഞ്ഞൊരു വലിയ സംസ്കാരമാണ്.
1: സന്തോഷമുള്ള ഒരു ഒരു ഇതാണ്.
0: അതെ അതെ അതെ അതെ.
1: എന്റെ മക്കളെ കേക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മേടിച്ചോണ്ട് കൊടുത്തത്.
0: മക്കൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുത്ത് കൊടുക്കുന്നതിനോടൊപ്പം ഒരു റേഡിയോ കൂടെ വാങ്ങി കൊടുത്തിരുന്നെങ്കിൽ.
1: അവര് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അമ്മ ഞങ്ങൾക്കൊരു ഫോണ് മേടിച്ചതാ, ചേട്ടന് ഫോണുണ്ട്, ചേട്ടന്മാർക്ക് ഫോണുണ്ട്, ഞങ്ങൾക്ക് ഫോണില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫോണ് വേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഈ റേഡിയോയിലുള്ള ഇതെല്ലാം കേട്ടാ മതി, അല്ലാതെ നിങ്ങള്

0: ഫോൺ വെച്ചുള്ള ഉപയോഗം വേണ്ടെന്ന് പറഞ്ഞു.
1: ഇതെല്ലാം അമ്മമാരും കേൾക്കട്ടെ മഞ്ജുവിന്റെ ഈ വലിയ സന്ദേശം. ഫോൺ വാങ്ങി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ മക്കൾക്ക് ഒരു റേഡിയോ കൂടി വാങ്ങിക്കൊടുത്ത് റേഡിയോ സംസ്കാരത്തിന്റെ ഭാഗമായി മാറുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്.
2: ഇപ്പൊ മക്കൾ കേൾക്കുന്നുണ്ടാവൂലോ ഈ സൗണ്ട്?
0: ഞാൻ അവിടെ പോയാലും എന്റെ വീട്ടിന്റെ കുറച്ചു അപ്പുറത്താണ് രണ്ടാമത്തെ മോള് താമസിക്കുന്നത്. അവിടെ പോയാലും ഈ കർണ സൈ എന്ന കേൾക്കുന്നത്, മൂത്ത മോളെ വീട്ടില് നെടുമങ്ങാട് പോയാലും ഇത് തന്നെ കേൾക്കുന്നത്.
1: ഓ സന്തോഷം, സന്തോഷം.
0: ആ ഒരുപാട് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാറിന്റെ അടുത്ത് സംസാരിക്കണം. ആദ്യം തൊട്ടേ എനിക്ക് ഞാൻ വിളിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് മദനൻ സാറിന്റെ അടുത്ത് സംസാരിക്കണം. എന്താ പറയാ, എന്റെ സങ്കടങ്ങളൊക്കെ സാറിന്റെ അടുത്ത് ഒന്ന് സംസാരിക്കുക, സാറ് പറയുന്നത് കേൾക്കുക, ഇതൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ആ ഇത് മാറിപ്പോയി, അത് അങ്ങ് മാറിപ്പോയി. ഇപ്പഴും ഈ ഇതായി പോയി. അതുകൊണ്ട് മനസ്സിലുള്ള വിഷമങ്ങളും ഒന്നും എനിക്ക് അന്ന് പറയാൻ പറ്റാതെ വന്നുപോയി.
1: നമ്മുടെ ആ പ്രോഗ്രാം മാറിപ്പോയല്ലോ.
0: നല്ല രീതിയാണ് എന്ന് വെച്ചാൽ സാറ് പറയുന്നതും അത് ഞങ്ങളുടെ ഞാൻ കേൾക്കുന്നതും ഒക്കെ കൂടി ആയപ്പോഴും നമ്മുടെ ഈ കുഞ്ഞുകുട്ടികൾ വന്ന് ഈ റേഡിയോ നിലയത്തിൽ സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ ആ പ്രയാസങ്ങളൊക്കെ അങ്ങ് അങ്ങ് മാറിപ്പോവുക. നമുക്ക് നമ്മുടെ കർണസായിലെ ആളുണ്ട്. എന്താ പറയാ, വിഷമങ്ങളും ദുഃഖങ്ങളും മാറ്റാൻ വേണ്ടി ഒരു ആളുണ്ട് എന്നൊരു ചിന്തന എന്റെ ഉള്ളിലുണ്ട്.
1: എന്റെ
0: മക്കൾ സ്നേഹിച്ചില്ലെങ്കിൽ, എന്റെ സഹോദരങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് ആളുണ്ടെന്ന് ഒരു ഓർമ്മ എന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്.
2: ഓ ഉണ്ടല്ലോ, ഒപ്പമുണ്ട്
1: ജീവിതത്തിൽ എപ്പോഴും. കൂട്ടായി കർണസായി റേഡിയോ കാണും
0: ഒരുപാട്. ഞാൻ റേഡിയോ വാങ്ങിച്ച അന്ന് തൊട്ട് കർണസായിയാ വെക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ കർണസായി തന്നെയാണ്.
1: കർണസായി റേഡിയോ മണി വരെ, കർണസായി റേഡിയോ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഒരു ഒരു പാട്ടെന്ന് പറയുന്നത്
0: ഞാൻ സ്ഥിരം സ്വാദമാണ്, ഞാൻ സ്ഥിരം സ്വാദമാണ്
1: പാട്ടായും കൂട്ടായും എന്ന പാട്ടൊക്കെ ആയിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത്. അതിപ്പോഴും സത്യമാണ്, പാട്ടായും കൂട്ടായും കൂടെയുണ്ട്.
0: കിരീടത്തിലെ ഒരു പാട്ടാണ്, സാറിനും സാറിന്റെ കുടുംബത്തിനും മോൾക്കും മോളുടെ കുടുംബത്തിനും എന്റെ രേഖ മേഡത്തിനും എന്താ പറയാ ആതിര മേഡത്തിനും എല്ലാ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ മക്കൾക്കും കുഞ്ഞുകുട്ടികൾക്കും വേണ്ടി.
1: പിന്നെ നന്ദൻ ചേട്ടനും
0: ഇഷ്ടമുള്ള ഒരു പാട്ട്, കിരീടത്തിലെ ഇഷ്ടമുള്ള ഒരു പാട്ടിയുടെ ആതിരയുടെ അടുത്ത് പറഞ്ഞു.
1: ആതിര കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. മഞ്ജു കിരീടത്തിലെ ഒരു നല്ല പാട്ടാണ് ചോദിക്കുന്നത്, കേൾക്കുന്നുണ്ടോ ആതിര? ആതിര കേൾക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കണ്ണീർ പൂവിന്റെ നമുക്ക് ഇട്ട് കേൾപ്പിച്ചു കൊടുത്താൽ അതല്ല വേണ്ട, വേറെ ഏതാ പാട്ട് കൊടുക്കാൻ?
0: നല്ല നല്ല പാട്ടാ, നല്ല പാട്ടാ.
1: അപ്പൊ ഏത് വേണം? അത് പിന്നെ എല്ലാരും കേട്ടു.
0: കണ്ണീർ പൂവിന്റെ കവിളിലോടിയ പാട്ട്
1: അത് മതിയോ?
0: നല്ല പാട്ടല്ലേ സാറേ.
1: അത് എന്നെ കേൾപ്പിക്കാം. പിന്നെ ഞാനേ തുടക്കത്തില് പിന്നെ മഞ്ജു സംസാരിച്ചപ്പോ ശരിക്കും പറഞ്ഞാലേ ഒരു സങ്കടം വന്നു. കിലോമീറ്ററുകൾ താണ്ടി വെള്ളം കൊണ്ടുപോകുന്നത് എനിക്ക് കാണാം.
0: എന്നുവെച്ചാൽ ഞാൻ രണ്ടു എന്താ പറയാ രണ്ട് ഇത് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, അപ്പോഴേ എനിക്ക് കൂടുതൽ ചുമടൊന്നും എടുക്കാൻ പറ്റത്തില്ല.
1: ഇത്രയും വെള്ളം കൊണ്ടുപോകണ്ടേ?
0: എന്റെ ചേച്ചിയുടെ മോനുണ്ട്.
1: എന്നാലും വെള്ളം ഇത്രയും കൊണ്ടുപോകണ്ടേ? ആരായാലും
0: ഒരുപാട് ദൂരം ചുമട്ട് വെള്ളം നമ്മൾ എടുത്തോണ്ട് കൂടെ വന്നാലേ നമുക്ക് കഞ്ഞി വെക്കാനും കറി വെക്കാനും ഒക്കെ കിട്ടത്തുള്ളൂ.
1: മഞ്ജു, ഈ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ, പക്ഷേ മഞ്ജു ഇത് പറയുമ്പോ ഞങ്ങളൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണെന്ന് വിചാരിച്ചു പോവാണ്. ഒരു സ്വിച്ച് ഇട്ടാൽ നമുക്ക് വെള്ളമായി.
0: നമ്മുടെ ഈ ഏരിയ സാറേ, ഞങ്ങളുടെ ഈ ഏരിയ കംപ്ലീറ്റ് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നെയ്യാർ ഡാം, കാട്ടാക്കട നെയ്യാർ ഡാം, പുരവിമല സെറ്റിൽമെന്റില്, തെന്മല പുരവിമല സെറ്റിൽമെന്റില് ചുമട്ട് വെള്ളം എടുത്താണ് ഇവിടെയുള്ള ജനങ്ങൾ ജീവിക്കുന്നത്.
1: ഇത് അധികാരികളെല്ലാം എല്ലാരും കേൾക്കട്ടെ എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു വലിയ ടാങ്ക് വെച്ച് അതിൽ വെള്ളം നിറച്ച് നിങ്ങൾക്ക് വെള്ളം
0: പദ്ധതിയുടെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അത് 2023 തുടങ്ങിയതാ,
1: ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണോ?
0: ഇതുവരയ്ക്ക് അതിന് ആ കുടിവെള്ള പദ്ധതിയുടെ ഒരു രൂപീകരണം ഇവിടെ ഉണ്ടായിട്ടില്ല.
1: എല്ലാവരും കേൾക്കട്ടെ കേട്ടോ, ഇത് എല്ലാവരും കേൾക്കട്ടെ.
2: ഈ റേഡിയോയിലൂടെ കേട്ടിട്ടെങ്കിലും അതിൽ മാറ്റം വരട്ടെ.
0: അതെ, ഞങ്ങളുടെ എനിക്കൊരു പുതിയ വീട് കിട്ടി, ഇതാ സെൻസൈഡ് അടിച്ചിട്ടിരിക്കുന്നതേ ഉള്ളൂ. വാർക്കാനുള്ള വെള്ളമില്ല, വെള്ളമില്ലാത്ത കൊണ്ട് വാർക്കാനും പറ്റത്തില്ല, ഒന്നിനും പറ്റത്തില്ല. ഒരുപാട് ഒരുപാട് വീടുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്.
1: ഇന്നലെ വെള്ളത്തിന്റെ പദ്ധതി നടപ്പിലാകട്ടെ. ഇത് റേഡിയോ എന്ന് പറയുന്ന ഒരു മാധ്യമമാണ്, ആരെങ്കിലും ഒക്കെ ഇത് കേട്ട് ശരിക്കും അധികൃതരുടെ ചെവിയിൽ എത്തുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. കാരണം അത് കേട്ടപ്പോ അത്രയേറെ വിഷമമായി.
0: കുടിവെള്ളത്തിന് തന്നെ നമുക്ക് വേറെ പോകുന്നു, കുളിക്കാനൊക്കെ നമുക്ക് ദൂരെ പോകാം, പക്ഷെ കുടിച്ച് കുടിവെള്ളം എന്ന് പറയുന്നത് നമ്മുടെ തടത്തെ പോകുന്ന ആൾക്കാർക്കായാലും ദാഹിച്ച് വന്ന് വെള്ളം ചോദിച്ചു നമ്മൾ കറക്റ്റ് നമ്മൾ കൊടുത്തിരിക്കണം.
1: അത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു.
0: ആഹാരം അതാ വേവിച്ച് വെച്ചിരിക്കുന്ന ആഹാരമായാലും ശരി, കുടിക്കുന്ന കുടിവെള്ളമായാലും ശരി, അത് ഞങ്ങളുടെ ഇവിടെയുള്ള ജനങ്ങൾക്കുള്ള ഒരു രീതിയാണ്. സെറ്റിൽമെന്റിൽ ജീവിക്കുന്ന ഒരു ജനങ്ങളെ ഒരു
1: പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കുക എന്ന് പറയുന്നത് മഞ്ജു
0: ജീവിക്കുന്ന ആൾക്കാരാണ്.
1: മഞ്ജു, ഈ വീടിന്റെ പാല് കാച്ച സമയമാകുമ്പോ നമ്മളെ വിളിക്കണം. നമ്മളൊരു പുതുപുത്തൻ റേഡിയോ സമ്മാനമായി ഞങ്ങൾ എല്ലാവരും പുരവിമല വരും.
2: എന്തായാലും വരും,
0: എല്ലാരും വിളിച്ചിരിക്കും.
2: ഓക്കേ, എന്തായാലും വരാം.
1: ഇപ്പൊ നമുക്ക് കണ്ണീർ പൂവിന്റെ കവിളിൽ തല്ലോടി കേട്ടാലോ?
0: കേക്കാം സാർ.
1: അതിമനോഹരമായ വരികളല്ലേ, എന്ത് രസമായിട്ടാണ് പാടിയിരിക്കുന്നത് അല്ലേ. കേക്കാവേ?
2: നമുക്ക് ഇനി വരുമ്പോ കാണാം.
0: ശരി ശരി ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും നമുക്ക് തിരിച്ചെത്താം. ഹൃദ്യമായി മനസ്സ് തുറന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നതറിയില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ് എന്ന് നോക്കൂ. കൊഞ്ചലും കുസൃതികളും വർത്തമാനങ്ങളുമായി ഹനാനോട് ഞാനും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രിയപ്പെട്ട ശ്രോതാക്കളും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ പാട്ടും കൂട്ടും ഒക്കെ ആയപ്പോഴത്തേക്കും ഒന്നര മണിക്കൂർ എത്ര വേഗത്തിലാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് അല്ലേ? കാലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, അതിൽ നമ്മൾ വെറും രസബിന്ദുക്കളായി ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ രസബിന്ദുക്കളായി നമ്മൾ കഴിഞ്ഞു പോകുമ്പോഴും ജീവിതത്തിന്റെ അർത്ഥം എന്തെന്നും ജീവിതത്തിന്റെ സാർത്ഥകത എന്തെന്നും ജീവിതത്തിന്റെ എന്താണ് രാസ പ്രയോജനം എന്താണെന്നും ഒക്കെ നമ്മൾ തിരിച്ചറിയുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അതുകൊണ്ടതാണ് നമ്മൾ മാത്രം ഒരു മനോഹരമായ ഒരു പാട്ട്, ഒരു നാടകഗാനം എന്നൊക്കെ പറയാവുന്ന തരത്തിലൊരു രണ്ടു വരിയാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. നമ്മൾ നമ്മളെ മാത്രം സ്നേഹിക്കല്ലപ്പ, നിങ്ങൾ നിങ്ങളെ മാത്രം സ്നേഹിക്കല്ലപ്പ. പ്രിയപ്പെട്ട നാടക സംവിധായകനും നാടക പ്രവർത്തകനുമായ വിജേഷ്, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ വരികളാണ് ഈ വരികൾ. നിങ്ങൾ നിങ്ങളെ മാത്രം സ്നേഹിക്കല്ലപ്പ, നമ്മൾ നമ്മളെ മാത്രം സ്നേഹിക്കല്ലപ്പ. കിട്ടുന്ന സമയം പരസ്പരം സ്നേഹിച്ചും പരസ്പരം വർത്തമാനം പറഞ്ഞും പരസ്പരം ആശയങ്ങൾ പങ്കുവെച്ചും ജീവിക്കുക എന്ന് പറയുന്നത് എത്ര രസകരമായ കാര്യമാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കോളേജ് വിദ്യാർത്ഥിനി, പ്രത്യേകിച്ച് മനഃശാസ്ത്ര വിദ്യാർത്ഥിനിയായ ഹനാനാണ് നമ്മളോടൊപ്പം ഉള്ളത്. കൊഞ്ചലനും കുസൃതികളുമായി ഒരു മകളെപ്പോലെ ഹൃദയത്തിൽ ചേക്കേറുന്ന ഹനാനാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചത്. ഹനാൻ തൃശൂർ സ്വദേശിനിയാണ്. ഇവിടെ ഏറെ കാലമായി തിരുവനന്തപുരത്ത് വെള്ളനാട് ഈ കരുണാസായി റേഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കുന്ന രാവിലത്തെ റേഡിയോ പലപ്പോഴും ചില ദിവസങ്ങളെങ്കിലും അതിനെ കൈകാര്യം ചെയ്യുന്നത് ഹനാനാണ്. അപ്പോൾ ഹനാൻ, വെള്ളനാടിനെ കുറിച്ചും വെള്ളനാടിന്റെ ഈ സുഹൃത്തുക്കളെ കുറിച്ചും ഒക്കെ നിനക്ക് എന്താണ് ശ്രോതാക്കളോട് പറയാനുള്ളത്?
1: വെള്ളനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിന്ന് ഒരു ടൗൺ പ്ലേസിലോട്ടാണല്ലോ വരുന്നത്. പക്ഷേ വെള്ളനാട് എത്തിയപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ, എല്ലാവരും നല്ല രീതിക്കുള്ള ബിഹേവിയർ ഒക്കെയാണ്. കുറച്ചും കൂടെ ടൗണിന് നല്ല രീതിക്ക് എല്ലാവരും ബിഹേവ് ചെയ്യും. ഏത് കടകളിൽ പോയാലും എല്ലാവരേറ്റും സംസാരിച്ച് വരുമ്പോഴൊക്കെ ചോദിക്കും, കരുണാസായിലാണല്ലേ വരുന്നത്, കരുണാസായി എന്നല്ലേ. ആ ഒരു സ്ലാങ് മാറുമ്പോഴൊക്കെ എല്ലാവരും നല്ല രീതിക്കുള്ള അപ്രോച്ച് ചെയ്യുന്നു. ഇവിടെ ഉള്ള കടകളിലുള്ള ആൾക്കാരും എല്ലാവരും കൊച്ചുകുട്ടീനെ പോലെ എല്ലാവരും കണ്ടിരുന്ന് കരുണാസായിലോട്ട് എത്തിയപ്പോ, കരുണാസായിലാണെങ്കിലും ഇപ്പൊ നിങ്ങളെല്ലാരും കേട്ടിട്ടുള്ള മധുരൻ സാറും ലേഖ ടീച്ചറും എല്ലാരും ആയിട്ടുള്ള ഒരു കൂട്ടും, ഇപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോഴേ അറിയാം, അവര് കൊഞ്ചലും കാര്യങ്ങളൊക്കെ അവർ പറയുമ്പോൾ അത്രക്കധികം അവരേറ്റൊക്കെ എല്ലാം കണക്റ്റഡ് ആയി എല്ലാവരും നല്ല ഹാപ്പിയിലാണ് പോയോണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാരും, ഒരുപാട് ആൾക്കാരും കരുണാസായി റേഡിയോ കേൾക്കുന്നൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്, എല്ലാരും ഇഷ്ടപ്പെടുന്നെന്ന് പറയുമ്പോ.
0: ഈ കരുണാസായിയുടെ അനുഭവങ്ങൾ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ, കുറച്ച് മാസങ്ങളല്ലേ?
1: അതെ, ഒരു വൺ ഇയറിനോട് അടുത്താവുന്നു. അതെ, വൺ ഇയറിനോട് അടുത്താവുന്നു കരുണാസായിലോട്ട് എത്തിയിട്ട്. അപ്പോ കരുണാസായിലെത്തിയ ശേഷം, കരുണാസായിലാണെങ്കിലും സൈക്കോ പാർക്കിലാണെങ്കിലും രണ്ടിടത്തും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സൈക്കോ പാർക്കിൽ ക്യൂറേറ്റർ ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നു, ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ വരുന്നു. ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ എല്ലാം ബാക്കോട്ട് വന്നിരുന്ന ആളാണ്. പക്ഷെ ഇവിടെ വന്ന ശേഷം ഭയങ്കര രീതിയിൽ എല്ലാവരോടും സംസാരിക്കാൻ പറ്റുന്നു, ഒരുപാട് കാര്യങ്ങൾ വർത്തമാനം പറയാൻ പറ്റുന്നു. അതെല്ലാം ഇവിടെ വന്ന ശേഷം ഉണ്ടായ ഭയങ്കര അനുഭവങ്ങളാണ്. കരുണാസായിലാവുമ്പോൾ എല്ലാവരും, അവിടെ ഉള്ള എല്ലാവരും നല്ല രീതിക്കാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു വീട്ടിലുള്ള ആൾക്കാരെ പോലെ, വീട്ടിലിപ്പോൾ അച്ഛനമ്മ അവരുടെ അടുത്ത് നിന്ന് മാറിയിട്ടാണ് നമ്മളിവിടെ എത്തുന്നത്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാലും അച്ഛനമ്മ അല്ലെങ്കിൽ അനിയന്മാരായിട്ട് ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ പേഷ്യൻസ് ആണെങ്കിൽ തന്നെ എല്ലാവരുടെ അടുത്തും നല്ലൊരു രീതിക്കുള്ള ബോണ്ടിലും നല്ല രീതിക്കാണ് കരുണാസായിൽ നമ്മൾ ഹാപ്പിയിലൂടെ പോയോണ്ടിരിക്കുന്നത്.
0: നമ്മൾ ഇത്രയും മാറി നിൽക്കുമ്പോഴത്തേക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും ഒരു ശനിയാഴ്ച ഞായറാഴ്ച കിട്ടിയാൽ മതിയായിരുന്നു, ചിലർക്കെങ്കിലും തോന്നും അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
1: എനിക്കിതേ വരെ തോന്നിയിട്ടില്ല അങ്ങനെ ഒരു ലീവ് എടുത്ത് പോണെന്നോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ലീവ് അപ്പൊ മന്തിലി 4 ദിവസം ലീവ് ഉണ്ട്, അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിക്കും, വരുന്നില്ലേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴായിരിക്കും ഞാൻ എന്നാ പോവാ എന്ന രീതിയിൽ. ഇപ്പൊ തന്നെ ഇപ്പൊ എന്തായാലും ഞാൻ എക്സാമിന് വേണ്ടി 1 മന്ത് ലീവ് എടുത്തോണം, അപ്പോഴും എനിക്ക് വിഷമമാ, 1 മന്ത് ഞാൻ അവിടെ ഇല്ലല്ലോ, 1 മന്ത് ഇല്ലാണ്ടിരുന്ന എങ്ങനെ, അത് കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോ ഇന്നിപ്പോ ലാസ്റ്റ് ഡേ ഉണ്ട് ഇവിടെ ഉള്ള കരുണാസായി, ലാസ്റ്റ് ഡേ, ഇത് കഴിഞ്ഞ് 1 മന്ത് കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരിക. പക്ഷെ അങ്ങനെ ലീവ് എടുത്ത് പോണെന്നോ അല്ലെങ്കിൽ ഇപ്പോ എല്ലാരും പറയുന്ന പോലെ ജോലി വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും, അങ്ങനെ ഒന്നുമില്ല. ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ജോലിയും എത്ര ഹാപ്പിലി ചെയ്യാൻ പറ്റും.
0: നല്ല സന്ദേശമാണ്. ജോലിയിൽ സമ്മർദ്ദമൊന്നുമില്ല, ഏത് ജോലി ആയാലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ സമ്മർദ്ദം. നല്ല ഒരു ഗ്രാജുവേഷൻ സൈക്കോളജി കുട്ടിയാണെങ്കിൽ പോലും ഒരു സൈക്കോളജിനെ പോലെയാണ് ആ വാക്കുകൾ എനിക്ക് തോന്നി. ഇപ്പൊ നമ്മുടെ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടാൽ ഏതാണ്ട് നമുക്ക് ഈ പോക്കുവയിൽ സമയം അവസാനിപ്പിക്കാറായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാവേ. ഹലോ
2: ഹലോ.
0: ആ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹനാനാണ്. ഹനാനോട് സംസാരിക്കുവോ?
1: ഹലോ
2: ഹലോ.
1: ആ എന്താണ് വിശേഷം? എന്താ പേരൊക്കെ?
2: എന്റെ പേര് ലളിത.
1: ഓക്കെ.
0: എന്റെ പേര് ലളിത. റേഡിയോയുടെ ശബ്ദം കുറച്ച് കുറച്ച് വെക്കണം എന്ന് ലളിത വിളിക്കുമ്പോ ഇവിടുന്ന് പറഞ്ഞ കാര്യമാണ്. റേഡിയോയുടെ ശബ്ദം കുറച്ച് വെക്കൂ ലളിത, എന്നാലല്ലേ ക്ലിയർ ആയി കേൾക്കാൻ പറ്റൂ. ഇപ്പൊ ശരിയായി. ഹനാനോട് സംസാരിക്കേ.
1: ഓ ലളിത, പറയ് എന്നാണ് വിശേഷങ്ങളൊക്കെ?
0: റേഡിയോയുടെ ശബ്ദം കുറവാണ്, പക്ഷെ റേഡിയോയുടെ അടുത്താണ് നിൽക്കുന്നത്. ഒരുപാട് ദൂരെ കാസർഗോഡൊന്നും പോണ്ട, തൊട്ടടുത്ത്.
1: എന്താണ് വിശേഷങ്ങളൊക്കെ? ചായ ഒക്കെ കുടിച്ചോ?
2: ആ ചായ കുടിച്ചില്ല, ചായ കുടിക്കാനായിട്ടുള്ള സമയമായി വരുന്നതേ ഉള്ളൂ.
1: ഇന്നെന്താ സ്പെഷ്യൽ ഒക്കെ? സ്നാക്സ് ഒക്കെ ഉണ്ടോ?
2: എന്താ
1: ഇന്നെന്താ സ്പെഷ്യല്? ചായക്ക്
0: തിരുവനന്തപുരം ഭാഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എന്താ കടി?
1: ബിസ്ക്കറ്റ് ഉണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: ആരൊക്കെ
1: എല്ലാരും ഉണ്ടോ? എന്നിട്ട് ഫുഡ് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചില്ലേ?
0: ഹനാനെ, ഈ വിളിക്കുന്ന ലളിത ഉണ്ടല്ലോ, ലളിത കരുണാസായി റേഡിയോയുടെ വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. നമ്മുടെ ഒരു പരിപാടിയിൽ ലളിത സ്ഥിരമായി വിളിച്ച് എന്ത് സംഭവിച്ചോ വെച്ചാൽ ലളിത വലിയ വായനക്കാരിയായി മാറി. ഒപ്പം രണ്ടു മൂന്ന് ലൈബ്രറി ലളിത വിളിച്ച് ആദരിക്കുകയും വരെ ചെയ്തു ഇതിലൂടെ കേട്ടിട്ട്. അതൊക്കെയാണ് ലളിതയുടെ പ്രത്യേകത. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു നോക്കിയാൽ ലളിത പറയും.
1: ഓ അത്രയും വായനക്കാരിയായോ?
2: ഒരു ശ്രോതാവായിരുന്നു, വായിക്കുമായിരുന്നു, എനിക്ക് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ആളാണ്. ശീതള എന്ന് പറയുന്ന പരിപാടി ഇപ്പൊ ഇല്ല.
1: അതുകൊണ്ട് വിഷമമുണ്ടോ നിർത്തിയപ്പോ?
2: അതെനിക്ക് വലിയ വിഷമമായി. എല്ലാ സ്ഥലങ്ങളും പറയുമായിരുന്നു, അതൊരു അടിയായി പോയിരുന്നു.
1: നല്ല പരിപാടിയായിരുന്നു അല്ലേ?
0: ഇപ്പൊ മാനസിക ലോകം
2: പരിപാടിയായിരുന്നു.
0: ഇപ്പൊ മാനസിക ലോകം തിരിച്ചു വന്നില്ലേ?
2: എന്തോ
0: മാനസിക ലോകം എന്ന പരിപാടി തിരിച്ചു വന്നല്ലോ.
2: ആ വന്നു, അത് ഞാൻ കേൾക്കണുണ്ട്. സാറിന്റെ പരിപാടികളെ എല്ലാം ഞാൻ കേൾക്കും. എല്ലാ കാലത്തെ വെച്ചാ പിന്നെ 10 മണിക്ക് പാട്ട് കഴിഞ്ഞാണ് നിർത്തണത്.
1: എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ?
2: എല്ലാം സാറിന്റെ 10 മണിക്കുള്ള പരിപാടിയുണ്ട്, പിന്നെ കാവലം, അങ്ങനെ ഓരോരോ പരിപാടികള്. സാറിന്റെ കണ്ണാന്തലിയിലും സാറിന്റെ പരിപാടിയും മനസ്സിയ ഇതെല്ലാം പറയണുണ്ടോ, അതെല്ലാം കേൾക്കും. പിന്നെ പാട്ട് കേൾക്കും, അടുക്കള കേൾക്കും, എല്ലാം കേൾക്കും.
1: എല്ലാം കേൾക്കും. എല്ലാം ഇഷ്ടവാ?
2: ആ എല്ലാം ഇഷ്ടം.
1: കരുണാസ് അന്ന് റേഡിയോ പ്രോഗ്രാമിന് വന്നിരുന്നോ?
2: വന്നിട്ടില്ല, അന്ന് വരാൻ പറ്റിയില്ല, പല കാരണങ്ങളായിട്ട് വരാം. അന്ന് പണിമുടക്കാരന്
1: ഹർത്താലായിരുന്നു,
2: അതുകൊണ്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും
0: കൊന്നിയൂരിൽ നിന്ന് ഇതുവരെയൊക്കെ വേണമെന്ന് വിചാരിച്ച വരാൻ പറ്റുമായിരുന്നു എന്ന് വിചാരിച്ചോട്ടെ.
2: ശരി, പറ്റുമായിരുന്നു, അത് ഓക്കെ. ഞാനൊരു കാര്യം ചോദിക്കാം, ഒരു കടങ്കഥ ചോദിക്കട്ടെ?
0: എന്റെ പാസ്
1: സാറിന് പാസ്
2: പറയട്ടെ,
1: ചോദിക്ക്.
2: ഒരു വസ്തുവാണ്, അതിനെ നമ്മൾക്ക് കൂട്ടാൻ പറ്റും, പക്ഷെ നമ്മ എന്ത് ആയുധം കൊണ്ടും അതിനെ തുറക്കാൻ പറ്റൂല. അതെന്താണെന്നാണ് ഞാൻ
0: ചോദിക്കുന്നത്. ഞാൻ പാസ് ചെയ്തു, തുടക്കത്തിലെ ഞാൻ പാസ് ചെയ്തു.
1: കീബോർഡാ?
2: കീബോർഡാ? നമുക്ക് അതിനെ പൂട്ടാൻ പറ്റും, പക്ഷെ എത്ര ഒരു ആയുധം കൊണ്ട് നമുക്ക് അതിനെ തുറക്കാൻ പറ്റൂല. സിമ്പിൾ ആണ് എന്ന് വെച്ചിരുന്നാ, നമ്മളെ പറമ്പിലും എന്റെ വരമ്പിലും ഒക്കെ കാണുന്ന ഒരു സാധനമാണ്. ഞാൻ
0: എന്താണെന്ന്
2: അല്ല, ഞാൻ സാറിന്

0: കുസൃതി ചോദ്യങ്ങളുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോവാണ്.
1: ഞങ്ങള്
0: ലളിത, ലളിത പോയോ? ഹലോ, ഹലോ. ലളിത കേൾക്കുന്നറിയില്ല, കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. ലളിത തുല്ല്, ഇനി പറമ്പിലോ പാടത്തോ പോയി ആ സാധനം എടുത്തോണ്ട് വരാൻ പോയതായിരിക്കുമോ?
1: കട്ടായി പോയത്.
0: എന്തായാലും കട്ടായി. എന്തായാലും ലളിത ഇത് വെച്ചത് ശ്രോതാക്കൾക്ക് എല്ലാം ഒരു പെയിന്റിംഗിൽ വെക്കാം. നമുക്ക് ഇതൊന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുന്ന തരത്തിലേക്ക് നമുക്ക് വരാം ഹനാൻ, അല്ലേ? അവര് പറഞ്ഞെന്ന് പറഞ്ഞാല് പാടത്തും പറമ്പത്തും ഒക്കെ ഉണ്ടാവും, അത് മുള്ളുണ്ട്, അത് പൂട്ടാൻ പറ്റും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
1: തുറക്കാൻ
0: പറ്റില്ല എന്നുള്ളതന്നെ. ഒരു ആയുധം വെച്ച് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, തുറക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ടും ആളുകൾ ആലോചിച്ച് കണ്ടെത്തട്ടെ. കണ്ടോ, ആതിരയും നന്ദനും അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴുള്ള ഒരു സന്തോഷമാണ് എന്റെ മനസ്സിലുള്ളത്. സന്തോഷം എന്നുള്ളതിനേക്കാൾ ഒരു അസൂയാണ്, കാരണം അവർക്ക് അത് അറിഞ്ഞൂടാ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന പല ശ്രോതാക്കളും അവർക്കും അറിഞ്ഞൂടാ എന്ന് പറയുന്നത് എന്നിൽ വല്ലാത്ത സന്തോഷം ഉണ്ടാക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ എന്തായാലും നമ്മുടെ സമയം ലളിതയോട് പാട്ട് ചോദിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ലളിതയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് നമുക്ക് വെച്ചു കൊടുക്കാന്നേ വിചാരിക്കുന്നുള്ളൂ. എന്തായാലും കരുണാസായിൽ വന്ന്, കരുണാസായി റേഡിയോയിൽ നിന്ന് സ്വന്തം നാടിനെ പോലെ ഈ നാടിനെയും സ്നേഹിക്കാൻ ഹനാന് കഴിഞ്ഞു. ഹനാന് ശ്രോതാക്കളോട് ഒരു ഒരു ഒരു രണ്ട് സെക്കൻഡ് സംസാരിച്ചിട്ട് നമുക്ക് മെല്ലെ ഇത് വൈൻഡ് അപ്പ് ചെയ്യാം.
1: കരുണാസായിയുടെ റേഡിയോ കേൾക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്നെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇനിയും എന്തായാലും നമുക്ക് ഇവിടെ നാട്ടിലുണ്ടാകും, എല്ലാവർക്കും കാണാം. അതും പറഞ്ഞ് ഞാൻ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
0: നോക്കൂ ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഒരു മകളായിരുന്ന് കൊഞ്ചലും കുസൃതിയും വർത്തമാനങ്ങളും ഒക്കെയായി പറഞ്ഞു ഹനാൻ. പാട്ടുകൾ നമ്മൾ കേട്ടു, പാട്ടുകൾ ആവശ്യപ്പെട്ടു. ഒരു സായാഹ്നം എത്ര സമ്മോഹനമായിട്ടാണ് സാർത്ഥകമാകുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. പാട്ടും കൂട്ടുമായി 3 മുതൽ 4 വരെ, ഇതാണ് ശരിക്കും പോക്കുവെയിൽ. ഈ സമയത്താണ് നമ്മൾ ശരിക്കും ചായ കുടിക്കുന്നത്, നേരത്തെ ലളിത പറഞ്ഞതുപോലെ ബിസ്ക്കറ്റ് എന്ത് ചെയ്യുന്നത്, കഴിക്കുന്നത്, അങ്ങനെയൊക്കെയാണ്. പിന്നെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ ഒരു ലളിത ചോദിച്ച ചോദ്യത്തിൻ്റെ എന്താണ് ഉത്തരം നമ്മൾ മനഃപൂർവ്വം അറിയാമായിരുന്നിട്ടും പറയാതെ വിട്ടുപോയത് എന്ന് വെച്ചാൽ എന്തായിട്ട് ആൾക്കാർ പറയട്ടെ എന്നുള്ളതാണ്. ഹനാൻ അതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ, അതോ ഹനാൻ പറയുന്നു? ഹനാൻ പറയില്ല, ഹനാൻ അറിയില്ല, ഞാൻ പറയാം. തൊട്ടാവാടി, അതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. തൊട്ടാവാടിയെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തുറക്കാൻ പറ്റില്ല ഒരു ആയുധം കൊണ്ടും, പക്ഷെ നമുക്ക് ആർക്കും അതിനെന്ത് ചെയ്യാൻ പറ്റും,
1: പൂട്ടാൻ
0: പറ്റും എന്നാണ്. അതോടുകൂടി ലളിത തോറ്റതായി പ്രഖ്യാപിക്കുകയും നമ്മൾ ജയിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹനാൻ സ്നേഹം സന്തോഷം എല്ലാവരുടെയും എല്ലാ ശ്രോതാക്കളുടെയും സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പോക്കുവെയിലിൽ നിന്ന് നമുക്ക് സന്തോഷത്തോടെ നമുക്ക് വിട പറഞ്ഞാലോ. ലളിത ഏത് പാട്ടാണെന്ന് നമ്മൾ ചോദിച്ചില്ല, നമുക്കൊരു നല്ല പാട്ട് ലളിതയ്ക്കായി വെക്കാം. എന്ത് പറയുന്നു?
1: എന്തായാലും വെക്ക ലളിത, നമുക്ക് വേണ്ടി ഒരു നല്ല പാട്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ കരുണാസായി റേഡിയോടെ ഇന്നത്തെ പോക്കുവെയിൽ നമുക്കിന്ന് വേണ്ടി.
0: ശരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ലഹരിയോടുള്ള ആസക്തി ഒരു മസ്തിഷ്ക പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അതിന് ചികിത്സ ആവശ്യവുമാണ്. സൗഹൃദം കൊണ്ടോ പ്രലോഭനം കൊണ്ടോ അല്ല ഒരാൾ ലഹരിക്ക് ആസക്തനാകുന്നത്, പകരം മസ്തിഷ്കത്തിലെ രാസപദാർത്ഥങ്ങൾക്കുണ്ടാവുന്ന കുഴപ്പങ്ങൾ കൊണ്ടാണ്. ലഹരിക്ക് ആസക്തരാകുന്നവരെ തള്ളിക്കളയുകയല്ല, പകരം ചികിത്സയ്ക്ക് വിധേയരാക്കി സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

രാജയോഗത്തിൽ ഹേയം ദുഃഖമനാഗതം എന്നൊരു സൂക്തമുണ്ട്. വരാനിരിക്കുന്ന ദുഃഖങ്ങളെയാണ് നിവാരണം ചെയ്യേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. കുറെ ദുഃഖങ്ങൾ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ചില ദുഃഖങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനുഭവിച്ചത് അത് കഴിഞ്ഞുപോയി. ഇപ്പോഴുള്ളത് അത് അനുഭവിക്കുക തന്നെ വേണം. അപ്പോൾ ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനെ അതിജീവിക്കുക, അതിനായി ശ്രമിക്കുക എന്നത് തന്നെയാണ് ഹേയം ദുഃഖമനാഗതം. പൊതുജന ശ്രവണാർത്ഥം, കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കേരളത്തിൻ്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് വിസ്മൃതിയിലാണ്ട പാളുവ ഭാഷയെക്കുറിച്ചും പാട്ടുകളുടെ തമ്പുരാട്ടി മറിയാമ്മ ചേട്ടത്തിയെക്കുറിച്ചും കേൾക്കാം. മലയാള സിനിമയും സാംസ്കാരിക ലോകവും വേണ്ടത്ര അടയാളപ്പെടുത്താതെ പോയ ഒരു അപൂർവ ഭാഷയുണ്ട് കേരളത്തിൽ, പാളുവ ഭാഷ. അതിലുമുപരി ആ ഗൂഢഭാഷയെ മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്രത്തിലേക്ക് ആദ്യമായി വിളക്കിച്ചേർത്ത ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ വിപ്ലവകരമായ ജീവിതവുമുണ്ട്. ആ ഭാഷയുടെ രഹസ്യങ്ങളിലേക്കും അത് സിനിമയിലെത്തിച്ച കോദ എന്ന മറിയാമ്മ ജോണിന്റെ സംഗീത വഴികളിലേക്കും ഒരു യാത്ര. അധികമാരും ആഴത്തിലറിയാത്ത, കേൾക്കാത്ത ഒരു സാമുദായിക ഭാഷയാണ് പാളുവ. കേരളത്തിലെ പറയ സമുദായത്തിൽപ്പെട്ട ആളുകൾ തങ്ങളുടെ വീടുകൾക്കുള്ളിൽ പരസ്പരം ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന വായ്മൊഴിയാണ് ഇത്. സമുദായത്തിന് പുറത്തുള്ളവർക്ക് ഇതിന്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഇതിന്റെ പ്രധാന സവിശേഷത. സ്വന്തം സ്വകാര്യതയും അറിവുകളും സംസ്കാരവും ബാഹ്യശക്തികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി വീട്ടകങ്ങളിൽ മാത്രം സംസാരിക്കാൻ ഉപയോഗിച്ചിരുന്നതിനാലാണ് ഇതിന് ഒരു ഗൂഢ സ്വഭാവം കൈവന്നത്. തങ്ങളുടെ തനത് ഭാഷയാണെന്ന് വെളിപ്പെടുത്താതെ പാളുവ ഭാഷ എന്ന് വിശേഷിപ്പിക്കുന്നത് പോലും ഈ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിരുന്നു. ഈ ഭാഷയ്ക്ക് മാത്രമായി പ്രത്യേക ലിപികളൊന്നുമില്ല. പൂർണമായും വായ്മൊഴിയായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വന്ന സാംസ്കാരിക സമ്പത്താണിത്. പാളുവ ഭാഷയെ സിനിമയിലെത്തിച്ച മറിയാമ്മ ചേട്ടത്തി. മലയാള സിനിമയിൽ ആദ്യമായി പാളുവ ഭാഷയിൽ പാട്ടെഴുതിയത് കോദ എന്ന മറിയാമ്മ ജോണാണ്. നാടൻ പാട്ട് രംഗത്ത് അവർ അറിയപ്പെട്ടിരുന്നത് മറിയാമ്മ ചേട്ടത്തി എന്നായിരുന്നു. സിനിമയിലെ ചരിത്രം. 2000 ജയരാജ് സംവിധാനം ചെയ്ത ഭരത് അവാർഡ് ചിത്രം കരുണം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് മറിയാമ്മ ചേട്ടത്തി പാളുവ ഭാഷയിൽ 2 ഗാനങ്ങൾ രചിച്ചത്. ആരാരിരോ കന്നോടും കാളയോടും എന്നീ ഗാനങ്ങൾ. ഔപചാരികമായ സ്കൂൾ വിദ്യാഭ്യാസമില്ലാതിരുന്നിട്ടും അറിവിന്റെ കാര്യത്തിൽ മറിയാമ്മ ചേട്ടത്തി വിസ്മയമായിരുന്നു. ചങ്ങനാശ്ശേരി SB കോളേജിൽ തൂപ്പുകാരിയായി ജോലി ചെയ്യുന്നതിനിടയിൽ അവിടുത്തെ MA മലയാളം വിദ്യാർത്ഥികൾക്ക് ചെങ്ങന്നൂരാദി പാട്ടുകളെക്കുറിച്ച് ക്ലാസ് എടുത്ത് അവർ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് നാടൻ പാട്ടുകൾ മനഃപ്പാഠമായിരുന്ന അവർ വായ്മൊഴി സാഹിത്യത്തിന്റെ ജീവിക്കുന്ന ഒരു ലൈബ്രറി തന്നെയായിരുന്നു. തെന്നിന്ത്യയിലാകെ തരംഗമായി മാറിയ രജനീകാന്ത് ചിത്രം ചന്ദ്രമുഖിയിലെ അന്തിന്തോം തിന്തിത്തോം തക എന്ന പ്രശസ്തമായ ഗാനം മറിയാമ്മ ചേട്ടത്തിയുടെ പാട്ടുശേഖരത്തിൽ നിന്നുള്ളതായിരുന്നു. രസികൻ എന്ന ചിത്രത്തിലെ ഹരഹര ശങ്കര എന്ന ഗാനം പാടിയ ഗായകൻ റോജി വർഗീസ് വഴിയാണ് സംഗീത സംവിധായകൻ വിദ്യാസാഗർ ഈ ഗാനം കണ്ടെത്തുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ആ വൻ വിജയഗാനത്തിന്റെ ക്രെഡിറ്റോ അംഗീകാരമോ മറിയാമ്മ ചേട്ടത്തിക്ക് ലഭിച്ചില്ല എന്നത് ചലച്ചിത്ര ചരിത്രത്തിലെ സങ്കടകരമായ ഒരേടാണ്. തന്റെ ഉള്ളിലെ പാട്ടിന്റെയും ഭാഷയുടെയും വലിയൊരു സംസ്കാരം വരും തലമുറയ്ക്കായി ബാക്കിവെച്ച് 2008 August 31 മറിയാമ്മ ചേട്ടത്തി അന്തരിച്ചു. ഔദ്യോഗിക ചരിത്രങ്ങൾ പലപ്പോഴും മാറ്റി നിർത്തിയെങ്കിലും കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിലും നാടോടി വിജ്ഞാനീയത്തിലും പാളുവ ഭാഷയുടെ ഈ വരമ്പത്തിരുന്ന കവിക്ക് എന്നും സവിശേഷമായ സ്ഥാനമുണ്ടാകും.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

കൗതുക രസങ്ങളിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും നിശബ്ദമായ മുറിയുടെ കഥ കേൾക്കാം. നിശബ്ദതയെ നമ്മൾ പൊതുവെ സമാധാനത്തിന്റെ പ്രതീകമായാണ് കാണുന്നത്. നഗരത്തിന്റെ തിരക്കിൽ നിന്നും വാഹനങ്ങളുടെ ഇരമ്പലിൽ നിന്നും മനുഷ്യരുടെ ബഹളങ്ങളിൽ നിന്നും അകന്ന് അല്പനേരം ശാന്തമായ ഒരിടത്ത് ഇരിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും. എന്നാൽ ഒരു ചോദ്യം ചോദിക്കാം, ലോകത്തിലെ ഏറ്റവും നിശബ്ദമായ സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോയി നിർത്തിയാൽ എത്ര നേരം അവിടെ നിൽക്കാൻ കഴിയും? കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നാം, എന്നാൽ യാഥാർത്ഥ്യം അതിശയിപ്പിക്കുന്നതാണ്. അമേരിക്കയിലെ വാഷിംഗ്ടൺ സംസ്ഥാനത്തുള്ള മൈക്രോസോഫ്റ്റിന്റെ റെഡ്മണ്ട് ഗവേഷണ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അനക്കോയിക് ചേംബർ എന്ന പ്രത്യേക മുറിയിൽ സാധാരണ മനുഷ്യർക്ക് ഏറെ നേരം നിൽക്കാൻ സാധിക്കാറില്ല. ലോകത്തിലെ ഏറ്റവും നിശബ്ദമായ ഈ മുറി -20.35 ഡെസിബൽ ശബ്ദനില കൈവരിച്ചതിനാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ശബ്ദ തീവ്രതയാണ് 0 ഡെസിബൽ. അതിനേക്കാൾ താഴെയുള്ള ശബ്ദനില എന്നത് നമ്മുടെ പരിസരങ്ങളിൽ സ്വാഭാവികമായി അനുഭവിക്കാനാകാത്ത ഒന്നാണ്. അതായത്, ഈ മുറി നിശബ്ദമാണ് എന്ന് പറയുന്നത് മാത്രം പോരാ, പ്രകൃതിയിൽ നാം ഒരിക്കലും അനുഭവിക്കാത്തത്ര ശബ്ദരഹിതമായ ഒരു അന്തരീക്ഷമാണ് അത്. ഈ മുറി എങ്ങനെയാണ് ഇത്ര നിശബ്ദമാകുന്നത്? സാധാരണ ഒരു മുറിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ശബ്ദം ചുമരുകളിൽ തട്ടി പ്രതിധ്വനിക്കും. എന്നാൽ അനക്കോയിക് ചേംബറിലെ ചുവരുകളും മേൽക്കൂരയും നിലവും മുഴുവൻ ശബ്ദം ആഗിരണം ചെയ്യുന്ന പ്രത്യേക ഫൈബർ ഗ്ലാസ് വെഡ്ജുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഈ കൂർത്ത ഘടനകൾ ശബ്ദ തരംഗങ്ങളെ തിരിച്ചയക്കാതെ ഏകദേശം മുഴുവനായും ആഗിരണം ചെയ്യുന്നു. അതുകൊണ്ട് മുറിക്കുള്ളിൽ പ്രതിധ്വനി എന്നൊന്നില്ല. ഇതിലും കൗതുകകരമായത് ഇതിന്റെ തറയാണ്. സാധാരണ കോൺക്രീറ്റ് നിലമല്ല ഇവിടെ. ശബ്ദം തിരിച്ചടിക്കാതിരിക്കാൻ സ്പ്രിങ്ങുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന സ്റ്റീൽ ഗ്രിഡിന്മേലാണ് ആളുകൾ നടക്കുന്നത്. കൂടാതെ പുറത്തുനിന്നുള്ള വാഹന ശബ്ദമോ കാറ്റിന്റെ പ്രകമ്പനമോ കെട്ടിടത്തിന്റെ ചെറിയ വിറയലുകളോ പോലും അകത്തേക്ക് കടക്കാതിരിക്കാൻ ഒരു വലിയ കെട്ടിടത്തിനുള്ളിൽ മറ്റൊരു കെട്ടിടം എന്ന രീതിയിലാണ് ഈ ലാബ് നിർമ്മിച്ചിരിക്കുന്നത്. കോൺക്രീറ്റും സ്റ്റീലും വായുവും ചേർന്ന നിരവധി പാളികളിലൂടെ ശബ്ദവും വൈബ്രേഷനും പൂർണ്ണമായും തടയപ്പെടുന്നു. പലർക്കും തോന്നുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമോ മനുഷ്യരെ പരീക്ഷിക്കുന്ന മുറിയോ അല്ല, അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണശാലയാണ് ഇത്. മൈക്രോസോഫ്റ്റിന്റെ മൈക്രോഫോണുകൾ, ഹെഡ്ഫോണുകൾ, സ്പീക്കറുകൾ, ലാപ്ടോപ്പുകൾ, സർഫേസ് ഉപകരണങ്ങൾ, ശബ്ദം തിരിച്ചറിയുന്ന സംവിധാനങ്ങൾ എന്നിവയുടെ കൃത്യത പരിശോധിക്കുന്നതിനാണ് ഈ മുറി പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഒരിക്കൽ മൈക്രോസോഫ്റ്റിന്റെ ശബ്ദ സഹായിയായിരുന്ന കോർട്ടാന പോലുള്ള വോയിസ് അസിസ്റ്റന്റുകളുടെ പരിശോധനകളും ഇവിടെ നടത്തിയിരുന്നു. കീബോർഡിലെ ഒരു കീ അമർത്തുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ശബ്ദം മുതൽ കമ്പ്യൂട്ടറിന്റെ ഫാൻ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സൂക്ഷ്മമായ ശബ്ദം വരെ കൃത്യമായി അളക്കാൻ കഴിയുന്ന ലോകത്തിലെ അപൂർവ ലാബുകളിൽ ഒന്നാണ് ഇത്. എന്നാൽ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇവിടെ അധിക നേരം നിൽക്കാൻ കഴിയാത്തത്?

0: കാരണം മനുഷ്യ മസ്തിഷ്കം കണ്ണുകളെ പോലെ തന്നെ കാതുകളെയും ആശ്രയിച്ചാണ് ലോകത്തെ മനസ്സിലാക്കുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ വലിപ്പം, ചുറ്റുമുള്ള വസ്തുക്കളുടെ അകലം, ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ എന്നിവയെല്ലാം നമ്മുടെ മസ്തിഷ്കം ശബ്ദ സൂചനകളിൽ നിന്നുകൂടി മനസ്സിലാക്കുന്നു. ഈ എല്ലാ സൂചനകളും പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ തലച്ചോറിന് ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. അതിന്റെ ഫലമായി ചിലർക്ക് തലകറക്കം, അസ്വസ്ഥത, സന്തുലിതാവസ്ഥ നഷ്ടപ്പെടൽ തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകാം. അതിലും വിചിത്രമായ മറ്റൊരനുഭവം അവിടെ കാത്തിരിക്കുന്നു. പുറത്തുനിന്ന് യാതൊരു ശബ്ദവും ഇല്ലാതാകുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ഒരു സംഗീത ഉപകരണം പോലെ കേൾക്കാൻ തുടങ്ങും. ഹൃദയത്തിന്റെ ഓരോ മിടിപ്പും, ശ്വാസകോശത്തിലേക്ക് വായു കടക്കുന്ന ശബ്ദവും, രക്തം ധമനികളിലൂടെ ഒഴുകുന്ന സൂക്ഷ്മമായ ശബ്ദവും, വയറിന്റെ ദഹന പ്രവർത്തനങ്ങളും, സന്ധികൾ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഉരസലുകളും വരെ വ്യക്തമായി കേൾക്കാം. ജീവിതത്തിൽ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഈ ശബ്ദങ്ങൾ പെട്ടെന്ന് ഉച്ചത്തിൽ കേൾക്കുമ്പോൾ പലർക്കും അസ്വസ്ഥതയും ഭയവും അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അനുഭവം എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. ചിലർക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ മറ്റു ചിലർക്ക് കൂടുതൽ നേരം നിൽക്കാൻ സാധിച്ചേക്കാം. പലപ്പോഴും 45 മിനിറ്റിൽ കൂടുതൽ ആർക്കും നിൽക്കാൻ കഴിയില്ല എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാദം ശാസ്ത്രീയമായി ഉറപ്പിക്കപ്പെട്ട ഒരു നിയമമല്ല. വ്യക്തിയുടെ ആരോഗ്യനിലയും മാനസികാവസ്ഥയും പരിശീലനവും അനുസരിച്ച് അനുഭവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഈ മുറി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം, മനുഷ്യൻ ശബ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുമ്പോഴും പൂർണമായ ശബ്ദരാഹിത്യം മനുഷ്യ മനസ്സിന് അത്ര എളുപ്പത്തിൽ സഹിക്കാൻ കഴിയില്ല എന്നതാണ്. നിശബ്ദത പോലും ഒരു അനുഭവമാണ്. ചിലപ്പോൾ അത് ശബ്ദത്തെക്കാൾ ശക്തമായി നമ്മളോട് സംസാരിക്കും. ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം ഇതായിരിക്കാം. പുറത്തുള്ള ലോകം പൂർണമായും നിശബ്ദമാകുന്ന നിമിഷത്തിലാണ് മനുഷ്യൻ ആദ്യമായി സ്വന്തം ശരീരത്തിന്റെ ശബ്ദവും സ്വന്തം മനസ്സിന്റെ ശബ്ദവും വ്യക്തമായി കേൾക്കുന്നത്.
1: കൗതുകരസങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പണമല്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഉറച്ച് വിശ്വസിക്കുക. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പാഷൻ, അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, അതിനെ വിടാതെ മുറുകെ പിടിക്കുക. പണം നിങ്ങളെ തേടി വരുമെന്നതിൽ സംശയമില്ല. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

Bimini, Bimini. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശാസ്ത്ര കൗതുകം.
1: പലരും ഉറക്കത്തെ വെറുമൊരു വിശ്രമവേളയായി കാണുമ്പോൾ ആധുനിക ന്യൂറോ സയൻസ് നൽകുന്ന ചിത്രം മറ്റൊന്നാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മസ്തിഷ്കം അതീവ സജീവമായി ഓർമ്മകളെ ക്രമീകരിക്കുകയും പാകപ്പെടുത്തുകയും ചെയ്യുന്ന തിരക്കിലായിരിക്കും. ഈ പ്രക്രിയയാണ് മെമ്മറി കൺസോളിഡേഷൻ എന്ന് വിളിക്കുന്നത്. പകൽ സമയത്ത് നമ്മൾ സ്വീകരിക്കുന്ന വിവരങ്ങൾ ആദ്യം തലച്ചോറിലെ ഹിപ്പോകാമ്പസ് എന്ന ഭാഗത്താണ് താൽക്കാലികമായി ശേഖരിക്കപ്പെടുന്നത്. ഇതിനെ ഒരു റാംപ് പോലെ കാണാം. എന്നാൽ ഹിപ്പോകാമ്പസിന് പരിമിതമായ ശേഷിയേ ഉള്ളൂ. ഇവിടെയുള്ള വിവരങ്ങളെ തലച്ചോറിന്റെ പുറംപാളിയായ സെറിബ്രൽ കോർട്ടക്സിലേക്ക് മാറ്റി സുസ്ഥിരമായി സൂക്ഷിക്കുമ്പോഴാണ് അവ ദീർഘകാല ഓർമ്മകളായി മാറുന്നത്. ഈ മാറ്റം പ്രധാനമായും നടക്കുന്നത് ഉറക്കത്തിലാണ്. ഉറക്കത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത തരം ഓർമ്മകളാണ് പ്രോസസ് ചെയ്യപ്പെടുന്നത്. സ്ലോ വേവ് സ്ലീപ്പ് NREM, ഇത് ആഴത്തിലുള്ള ഉറക്കത്തിന്റെ ഘട്ടമാണ്. ഈ സമയത്ത് ഹിപ്പോകാമ്പസിലെ നാഡി പാറ്റേണുകൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. പകൽ പഠിച്ച വിവരങ്ങൾ തലച്ചോർ വീണ്ടും പ്ലേ ചെയ്യുന്നതിലൂടെ നാഡീരേഖകൾ തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നു. ഇതിനെയാണ് ലോങ് ടേം പൊട്ടൻഷ്യേഷൻ എന്ന് വിളിക്കുന്നത്. പേരുകൾ, വസ്തുതകൾ, സംഭവങ്ങൾ എന്നിവയടങ്ങിയ ഡിക്ലറേറ്റീവ് മെമ്മറി ഉറപ്പിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. റം ഉറക്കം അഥവാ റാപ്പിഡ് ഐ മൂവ്മെന്റ്, സ്വപ്നങ്ങൾ കാണുന്ന ഈ ഘട്ടത്തിൽ വികാരങ്ങളുമായി ബന്ധപ്പെട്ട ഓർമ്മകളും അതായത് ഇമോഷണൽ മെമ്മറി, കായികമായ കഴിവുകളും അതായത് പ്രൊസീജറൽ സ്കിൽ, ഉദാഹരണത്തിന് സൈക്കിൾ ചവിട്ടുക, ടൈപ്പ് ചെയ്യുക എന്നിവയാണ് പാകപ്പെടുന്നത്. പുതിയ വിവരങ്ങളെ നിലവിലുള്ള അറിവുകളുമായി കൂട്ടിയോജിപ്പിച്ച് സർഗാത്മകമായ ചിന്തകൾക്ക് തലച്ചോർ രൂപം നൽകുന്നതും ഈ സമയത്താണ്. മറ്റൊരു പ്രധാന ശാസ്ത്രീയ വശമാണ് സിനാപ്റ്റിക് ഡൗൺ സ്കെയിലിംഗ്. പകൽ മുഴുവൻ പുതിയ

0: കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ നാഡീബന്ധങ്ങൾ സങ്കീർണമാകുന്നു. ഉറക്കത്തിൽ തലച്ചോറ് അനാവശ്യമായ ചെറിയ ബന്ധങ്ങളെ നീക്കം ചെയ്യുകയും പ്രധാനപ്പെട്ടവയെ മാത്രം നിലനിർത്തുകയും ചെയ്യുന്നു. ഇത് തലച്ചോറിന് അടുത്ത ദിവസം പുതിയ വിവരങ്ങൾ സ്വീകരിക്കാനുള്ള ഇടം നൽകുന്നു. ഉറക്കം കുറയുന്നത് ഓർമ്മശക്തിയെ നേരിട്ട് ബാധിക്കുന്നു. പുതിയ വിവരങ്ങൾ തലച്ചോറിൽ രേഖപ്പെടുത്താൻ പ്രയാസം അനുഭവപ്പെടുന്നു. പഠിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് വീണ്ടെടുക്കാൻ കഴിയാതെ വരുന്നു. ശ്രദ്ധയും ഏകാഗ്രതയും കുറയുന്നു. നന്നായി ഉറങ്ങുക എന്നത് വെറുമൊരു ശാരീരിക ആവശ്യമല്ല, മറിച്ച് ബുദ്ധിശക്തിയും പഠന മികവും നിലനിർത്താനുള്ള ഒരു നാഡീശാസ്ത്രപരമായ അനിവാര്യതയാണ്. പഠനത്തിന് ശേഷം ലഭിക്കുന്ന നല്ലൊരു ഉറക്കം ആ അറിവിനെ നമ്മുടെ തലച്ചോറിൽ എന്നേക്കുമായി ഉറപ്പിച്ചു വയ്ക്കുന്നു. ഉറക്കത്തെ തലച്ചോറിന്റെ സേവ് ബട്ടൺ എന്ന് വിശേഷിപ്പിക്കാം. കമ്പ്യൂട്ടറിലെ താൽക്കാലിക ഫയലുകൾ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റുന്നത് പോലെയാണ് ഹിപ്പോകാമ്പസിൽ നിന്ന് കോർട്ടക്സിലേക്കുള്ള വിവര കൈമാറ്റം. പരീക്ഷാകാലങ്ങളിൽ ഉറക്കമൊഴിച്ചു പഠിക്കുന്നതിനേക്കാൾ ഫലപ്രദം കൃത്യമായി ഉറങ്ങുന്നതാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: മത്സ്യത്തിന്റെ പൂർവകഥ. ഗൗതമ ബുദ്ധൻ ജേതവനത്തിൽ തങ്ങും കാലം മുമ്പ് കശ്യപ ബുദ്ധന്റെ കാലത്ത് ജീവിച്ച കപിലൻ എന്ന മഹാപണ്ഡിതനും മഹാധിക്കാരിയുമായ ഭിക്ഷു അവിചാരവതി നദിയിൽ മീനായി പിറന്നു. അഴകുറ്റ മത്സ്യം, നിറം തനിപ്പൊന്ന്. ഒരു നാൾ അത് മുക്കുവന്റെ വലയിൽപ്പെട്ടു. അതീവ ഭംഗിയുള്ള ഈ മത്സ്യം രാജാവിന് വേണം കൊടുക്കാനെന്ന് മുക്കുവൻ കരുതി. മത്സ്യത്തെ കണ്ട് വിസ്മിതനായ രാജാവ് അതിനെയും കൊണ്ട് ബുദ്ധന്റെ അടുക്കലെത്തി. മത്സ്യം വാതുറന്നപ്പോൾ ദുസ്സഹമായ ദുർഗന്ധം.

അത്രയും അഴകുള്ള മീനിന്റെ വായിൽ നിന്ന് അത്രയും അസഹ്യമായ നാറ്റം വരാൻ കാരണമെന്തെന്ന് ആരാഞ്ഞ രാജാവിനോട് ബുദ്ധൻ മത്സ്യത്തിന്റെ പൂർവ്വകഥ വിവരിച്ചു. ഭിക്ഷുവിന് തന്റെ അഹങ്കാരത്തിന്റെ ഫലമായി ഏറെക്കാലം നരകത്തിൽ കഴിയേണ്ടി വന്നു. അയാൾ ധർമ്മം പഠിപ്പിച്ചതിന്റെ പുണ്യത്താൽ ഇപ്പോൾ മീനായി പിറന്നു. എന്നാൽ അഹങ്കാരത്തിന്റെ ഫലമായി വായിൽ നിന്ന് ഈ ദുഷിച്ച ഗന്ധം പുറപ്പെടുന്നു. വീണ്ടും നരകത്തിൽ തന്നെ കിടക്കേണ്ടി വരുമെന്ന് മത്സ്യത്തിനറിയാം. പിന്നെ തഥാഗതൻ ഈ ഗാഥ ചൊല്ലി: തെറ്റു ചെയ്യും മനുഷ്യന്റെ തൃഷ്ണ വർദ്ധിപ്പു വള്ളിപോൽ, അവൻ അങ്ങിങ്ങു ചാടുന്നു കനിതയിടും കുരങ്ങുപോൽ. തീക്ഷ്ണം വിഷമയം തൃഷ്ണയ്ക്കടിയാളാം മനുഷ്യനിൽ, തഴയ്ക്കുന്നതു തുമ്പങ്ങൾ രാമച്ച പുല്ലുമാതിരി. പറിച്ചുമാറ്റാൻ പണിയായി തീക്ഷ്ണമായുള്ള തൃഷ്ണയെ വെല്ലുമാ മരവനിൽ നിന്ന് അഴകും, തൃഷ്ണയെ വെല്ലുമാരവരിൽ നിന്ന് അകലും ശോകമൊക്കെയും. താമരത്താരിലൊട്ടാത്ത വെള്ളത്തുള്ളികൾ എന്ന പോൽ ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങളോടിത് ചൊല്ലുവേൻ. രാമച്ചമ്പോൾ തൃഷ്ണയെയും കിഴങ്ങോടെ പുഴക്കുക, പിന്നെയും പിന്നെയും മാരാൻ ഉടച്ചിടായക നിങ്ങളെ. നീരൊഴുകാറ്റിലെ പുല്ലിൻ തണ്ടൊടിക്കുന്ന മാതിരി.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ആഗസ്റ്റ് 14 സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1896 ആഗസ്റ്റ് 14, 1893 മെയ് മാസത്തിൽ ദക്ഷിണാഫ്രിക്കയിലെത്തിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ബാരിസ്റ്റർ സംഭവ ബഹുലമായ ഒട്ടേറെ ജീവിത അനുഭവങ്ങൾക്ക് ശേഷം 1896 ജൂണിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയത് 5-6 അവധിക്ക് ശേഷം തിരികെ പോവുക എന്ന ദൃഢനിശ്ചയത്തോടെ തന്നെയായിരുന്നു. കസ്തൂർബാ ഗാന്ധിയെയും മക്കളെയും കൊണ്ട് മടങ്ങിപ്പോകും മുമ്പ് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ ദുരവസ്ഥയെയും പീഡന അനുഭവങ്ങളെയും കുറിച്ച് ഇന്ത്യയിൽ ആവുന്നിടത്തോളം പ്രചാരണം നടത്തുക എന്ന ഉദ്ദേശ്യവും ഗാന്ധിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഒരു ചെറിയ ലഘുലേഖ എഴുതി തയ്യാറാക്കി. പച്ച നിറത്തിലുള്ള പുറംചട്ടയാണ് പുസ്തകത്തിന് നൽകിയിരുന്നത് എന്നതിനാൽ രാജ്കോട്ടിൽ അച്ചടിച്ച പുസ്തകത്തിന് ഹരിത ലഘുലേഖ എന്ന പേർ പതിഞ്ഞു. അതിൻ്റെ ആദ്യ പതിപ്പ് ദേ ഇന്ന് 1896 ആഗസ്റ്റ് 14 പുറത്തു വന്നിരിക്കുന്നു. 1941 ആഗസ്റ്റ് 14 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോകത്തിൻ്റെ ഭാവി രൂപം നിർണയിക്കുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലും തമ്മിൽ നടത്തിയ ചർച്ചകളുടെ ഫലമായി അറ്റ്ലാന്റിക് ചാർട്ടർ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. 1947 ആഗസ്റ്റ് 14 കൊച്ചിയിൽ ദിവാൻ ഭരണം അവസാനിച്ചിരിക്കുന്നു. 1947 ആഗസ്റ്റ് 14 ഇന്ത്യ വിഭജനത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് തയ്യാറാക്കിയ മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറും കിഴക്കുമായുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1947 ആഗസ്റ്റ് 14 കോമൺവെൽത്തിനുള്ളിലെ ഡൊമിനിയൻ പദവിയുള്ള രാജ്യം എന്ന നിലയിലാണ് ഇന്ത്യയെപ്പോലെ പാകിസ്ഥാനും സ്വതന്ത്രമായത്. എന്നാൽ പാകിസ്ഥാനിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗ് ഇന്ത്യയിലെ പോലെ ബ്രിട്ടന്റെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ പുതിയ രാജ്യത്തിൻ്റെ ആദ്യത്തെ ഗവർണർ ജനറലായി അംഗീകരിക്കാൻ വിസമ്മതിച്ചു. പാകിസ്ഥാൻ വാദത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്ന മുഹമ്മദ് അലി ജിന്നയെ പാകിസ്ഥാൻ ഗവർണർ ജനറലായി നിയമിച്ചു. മുസ്ലിം ലീഗ് നേതാവ് ലിയാഖത്ത് അലിഖാൻ പാകിസ്ഥാന്റെ പ്രഥമ പ്രധാനമന്ത്രിയുമായി. പശ്ചിമ പാകിസ്ഥാനും കിഴക്കൻ ബംഗാളും തമ്മിലുള്ള 1000 അകലം പിൽക്കാലത്ത് ഭരണപരമായ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവികസിത പ്രവിശ്യകളായിരുന്ന സിന്ധ്, ബലൂചിസ്ഥാൻ, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ എന്നിവയും താരതമ്യേന വികസിതമായിരുന്ന പഞ്ചാബ്, ബംഗാൾ എന്നീ പ്രവിശ്യകളെ വിഭജിച്ചുണ്ടാക്കിയ പകുതികളും ചേർന്നതായിരുന്നു പാകിസ്ഥാൻ. മതാടിസ്ഥാനത്തിലുള്ള വിഭജനം ഇരു രാജ്യങ്ങളുടെയും പിറവിക്കൊപ്പം വർഗീയ സംഘടനകൾക്കും ചോരപ്പുഴകൾക്കും കാരണമായി. ഇരു രാജ്യങ്ങളിലേക്കുമുള്ള അഭയാർത്ഥി പ്രവാഹം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ വർഷങ്ങളോളം ദുരിതപൂർണമാക്കി.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: സാന്ധ്യരാഗം, പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം കാവ്യമേള എന്ന ചിത്രത്തിലെ പാട്ടാണ് ആലപിച്ചത് കെ ജി യേശുദാസ്.

0: സാന്ദ്യരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ. സാന്ധ്യരാഗങ്ങളിൽ ഇനി കെ പി ബ്രഹ്മാനന്ദനും സംഘവും ചേർന്ന് ആലപിച്ച ഗാനമാണ് ചിത്രം തോമാശ്ലേഹ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സാന്ദ്യരാഗങ്ങൾ.
1: കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ആന്തോളനം.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ. സാന്ധ്യരാഗങ്ങളിൽ ഇനി കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ് നന്ദനം എന്ന ചിത്രത്തിൽ നിന്ന്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കുന്നത് മിത്രങ്ങളിൽ നിന്നല്ല, ശത്രുക്കളിൽ നിന്നാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസൈ റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം രാജശില്പി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം നിർവഹിച്ചത് രവീന്ദ്രൻ, ആലാപനം KJ

ശ്രീകൃഷ്ണ പരുന്ത് എന്ന ചിത്രത്തിനു വേണ്ടി ലതികയും സംഘവും ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

ഇനി കളിത്തോഴി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്.

തൂവാന തുമ്പികൾ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ എസ് ചിത്രയും ജി വേണുഗോപാലും.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം യോദ്ധ എന്ന ചിത്രത്തിൽ നിന്ന്, രചന ബിച്ചു തിരുമല, സംഗീതം എ ആർ റഹ്മാൻ, ആലാപനം കെ ജെ യേശുദാസും സുജാത മോഹനും.

അടുത്ത ഗാനം ഉത്സവമേളം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് ONV. സംഗീതം മോഹൻ സിത്താര. ആലാപനം KJ യേശുദാസ്.

കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം ഗായത്രി.

ഇനി പത്മവ്യൂഹം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് എം കെ അർജുനൻ സംഗീതം നൽകിയ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്.

ചിത്രം സുജാത. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം രവീന്ദ്ര ജെയിൻ. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം അയൽക്കാരി എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം കെ ജെ യേശുദാസ്. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ജി ദേവരാജൻ.

ദൃക്സാക്ഷി എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഗാനമാണടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ധരുണ സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒരേയൊരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് കെ.ജെ. ബേബിയെ കുറിച്ച് കേൾക്കാം. കെ.ജെ. ബേബി നാടുഗതിക എന്ന നാടകത്തിന്റെ ഉപജ്ഞാതാവ്, മാവേലി മന്ത്രം എന്ന നോവലിന്റെ രചയിതാവ്, കനവ് എന്ന സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പിതാവ്, മൂന്ന് കാര്യങ്ങളിലൂടെ അളന്നെടുത്താലും അത് നിറഞ്ഞു കവിഞ്ഞ് ഒരു ദേശത്തിന്റെ അന്തർധാരയായി സ്നേഹവും കരുണയും വിപ്ലവവും അറിവുമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യൻ, മനുഷ്യസ്നേഹി, അതാണ് കെ.ജെ. ബേബി. സർഗാത്മക പ്രവർത്തനങ്ങളിൽ നിന്ന് വേറിട്ടൊരു ജീവിതം സാധ്യമല്ലാതിരുന്ന ഒരാൾ. നാടുഗതിക എന്ന തെരുവു നാടകം ആദിവാസികളുടെ സംഘശബ്ദമായിരുന്നു അത്. എന്നാൽ അത് ആദിവാസികളുടേതു മാത്രവുമായിരുന്നില്ല, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ നാടകമായിരുന്നു അത്, അടിമകളാക്കപ്പെട്ടവരുടേതായിരുന്നു അത്, നിശബ്ദമാക്കപ്പെട്ടവരുടേതായിരുന്നു അത്. നാടകവും നോവൽ സാഹിത്യവും സിനിമയും ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളിൽ ഒരേ സമയം കെ.ജെ.

വ്യാപരിച്ചു. അതിലൂടെ എല്ലാം ബേബി സംസാരിച്ചത് തന്റെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരെ കുറിച്ചായിരുന്നു. സർഗാത്മക പ്രവർത്തനങ്ങളെയെല്ലാം രാഷ്ട്രീയ പോരാട്ടങ്ങളായി മാറ്റിയെടുക്കുകയായിരുന്നു കെ ജെ ബേബി. മലയാള സാഹിത്യത്തിലും നാടകത്തിലും വയനാടിന്റെ ആദിവാസി ഹൃദയത്തിന്റെ മിടിപ്പുകൾ പകർന്നു, ആന്തരിക പ്രതിസന്ധികൾ അവതരിപ്പിച്ചു. വിദ്യാഭ്യാസം നിലച്ചുപോയ കുട്ടികൾക്ക് വേണ്ടി ഭരണകൂടങ്ങളോട് സർഗാത്മകമായി കലഹിച്ചു. നാടുഗദ്ദിക സഫ്തർ ഹഷ്മിയുടെ നാടകങ്ങൾ പോലെ പൂർണ്ണമായും ഒരു തെരുവുനാടകമായിരുന്നില്ല. കുറെ കൂടി തെരുവുകൾക്കുള്ളിലേക്ക് പോകാൻ നാടുഗദ്ദികയ്ക്ക് കഴിഞ്ഞിരുന്നു. ആദിവാസി സമൂഹത്തിന്റെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും അന്തസംഘർഷങ്ങളും പകർത്തിയ നാടുഗദ്ദികയെ നിരോധിച്ചത് ഇ കെ നായനാർ നേതൃത്വം നൽകിയിരുന്ന ഇടതുപക്ഷ സർക്കാരായിരുന്നു. നാടക സംഘം ആഴ്ചകളോളം ജയിലിൽ കിടന്നു, മർദ്ദനമേറ്റു. നാടുഗദ്ദിക ജയിലിൽ കളിച്ചു. അടിമത്തത്തിൽ കിടക്കുന്നിടത്തോളം കാലം നമ്മളെല്ലാവരും ഇവിടത്തെ പുഴുത്തുനാറിയ അടിമകൾ തന്നെ. ആദിവാസികൾ തിരിച്ചറിയുന്ന നാടുഗദ്ദികയെ നിരോധിച്ചതെന്തിന്? ചരിത്രഘട്ടങ്ങൾ മാറി വരുമ്പോഴും തമ്പുരാൻ എന്നും ഒരാൾ തന്നെ. അയാൾ കാവി പുതയ്ക്കും ചെങ്കൊടി എന്തും. നിരോധിക്കാൻ ഇതുപോരെ.

0: గును అరుణారుణ జ్వాల జిందాబాద్.
1: സൂത്രധാരനായ അടിയോരുടെ പെരുമനായ ഗതികക്കാരനായി അധികാരത്തിന്റെ വെടിയേറ്റുവാങ്ങിയ വേഷത്തിൽ നാടുഗതികയിൽ കെ ജെ ബേബി നിറഞ്ഞാടി. നാടകാവതരണം കഴിഞ്ഞ് കിട്ടിയതെല്ലാം രാഷ്ട്രീയ എതിരാളികളുടെയും പോലീസിന്റെയും മർദ്ദനമായിരുന്നു. സഖാവ് വർഗീസ് ആദിവാസികൾക്കിടയിൽ നട്ടുവളർത്താൻ ശ്രമിച്ച രാഷ്ട്രീയ നൈതികതയുടെ തുടർച്ചയായിരുന്നു നടവയൽ ബേബി. എന്നാൽ ഉന്മൂലന സിദ്ധാന്തത്തോട് യോജിക്കാൻ കെ ജെ ബേബിക്ക് കഴിഞ്ഞില്ല. സാംസ്കാരികമായ ഇടപെടലിലൂടെ മാത്രമേ വിപ്ലവം സാധ്യമാവൂ എന്ന് ബേബി ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ടായിരിക്കണം നാടുഗതിക കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തമായ നാടകമാവുന്നത്. അത്രയും ശക്തി നാടകത്തിനുണ്ടായിരുന്നതുകൊണ്ടാണ് അത് കാണരുതെന്ന് ചിലർക്ക് നിർബന്ധമുണ്ടായിരുന്നത്. നീതിയെക്കുറിച്ചും ചൂഷണത്തെക്കുറിച്ചും മുഖത്തേക്ക് നോക്കി മടിയില്ലാതെ പറഞ്ഞ നാടകം, പ്രകൃതിയുടെ വേദന പങ്കിട്ട നാടകം. ഗാഡ്ഗിലിനും മുമ്പേ പ്രകൃതിയെക്കുറിച്ചുള്ള ആധികൾ പങ്കിട്ടവരാണ് ബേബിയും സഹയാത്രികരും. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനകീയ സാംസ്കാരിക വേദിയുടെ തുടർച്ചയായി കേരളത്തിന്റെ തെരുവുകളിൽ നാടുഗതിക അവതരിപ്പിക്കപ്പെട്ടു. കേരളത്തിലെ ആദിവാസികൾ കലാവിഷ്കാരത്തിന്റെ പേരിൽ പോലീസ് നടപടിക്ക് വിധേയമായി. അതും ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത്. അതായിരുന്നു വൈചിത്ര്യം. സാംസ്കാരിക പ്രവർത്തകർക്ക് ദഹിക്കാത്ത ഒരു സംഗതിയായിരുന്നു അത്. പക്ഷേ നാടുഗതികയ്ക്ക് അതൊരു അംഗീകാരമായിരുന്നു. അവരെന്താണോ ഉദ്ദേശിച്ചത് അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. കുഗ്രാമങ്ങളിൽ പോലും നാടകസംഘത്തെ വരവേൽക്കാൻ ആവേശപൂർവ്വം സന്നദ്ധരായി. ശരിക്കും മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിവന്ന മലയാള നാടകവേദി പുതിയൊരു വികാസദശയിലേക്ക് സംക്രമിക്കുകയായിരുന്നു നാടുഗതികയിലൂടെ.

കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പുകളാൽ 1968 തീവ്ര ഇടതുപക്ഷത്തേക്ക് മാറിയ വർഗീസിന്റെ സഹപ്രവർത്തകരായ സഖാക്കളിൽ ഏറെയും വയനാട്ടിലെ അധസ്ഥിതരായ അടിയന്മാരായിരുന്നു. വർഗീസ് വധിക്കപ്പെട്ടതിന് ശേഷം ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 7 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തുവന്ന കൈതവള്ളി ചോമൻ, കുറിയൻ, കാപ്പുംകൊല്ലിക്കാളൻ, മരച്ചാത്തൻ തുടങ്ങിയ അടിയാന്മാർ ജന്മിമാരുടെ വല്ലിപ്പണിക്കാർ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന അടിമവേലക്കാരായിരുന്നു. ഈ അടിയാന്മാരുടെ പരമ്പരാഗത അനുഷ്ഠാന പ്രകടനമായിരുന്നു ഗദ്ദിക. അതിനെ സ്വാംശീകരിച്ചുകൊണ്ട് അടിയ സമുദായത്തിന്റെ വർത്തമാനകാല ജീവിതാവസ്ഥയും അതിനെതിരെയുള്ള പ്രതിരോധത്തിന്റെ അനിവാര്യതയും ഉൾച്ചേർത്തുകൊണ്ടാണ് നാടുഗദ്ദിക കെ ജെ ബേബി ആവിഷ്കരിച്ചത്. നാടുഗദ്ദിക അടിയാന്മാരുടെ സ്വത്വപ്രകാശനമായിരുന്നു. സത്യത്തിൽ നാടുഗദ്ദികയായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ തനത് നാടകം. പി കെ കാളൻ എന്ന ഗദ്ദിക കലാകാരന്റെ അനുഷ്ഠാന പ്രകടനം നാടുഗദ്ദികയുടെ ജീവരക്തമായി. അതുകൊണ്ട് തന്നെ കെ ജെ ബേബി ആദിവാസികളുടെ ആത്മമിത്രമായി മാറി. തങ്ങളുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാതൃഭാഷ തന്നെ ആദിവാസികൾക്ക് വീണ്ടെടുത്തു നൽകിയ നാടകമാണ് നാടുഗദ്ദിക. കെ ജെ ബേബി വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാടകക്കാരൻ മാത്രമായിരുന്നില്ല, കഷ്ടകാലങ്ങളിൽ തങ്ങൾക്ക് കൂട്ടുനിന്ന അയൽപക്കക്കാരനായിരുന്നു. തീർത്തും ജനകീയ കലാകാരൻ.

ഗോത്രജനതയുടെ തന്നെ സർഗാത്മകതയെ അവരുടെ സമരായുധമായി പുതുക്കിയെടുത്ത മലയാളത്തിലെ ആദ്യ കലാനിർമ്മിതിയാണ് നാടുഗദ്ദിക. അത്തരത്തിലൊന്നും അതുപോലെ മുൻപുണ്ടായിട്ടില്ല തന്നെ. തിരുനെല്ലിയിൽ എന്നൊരു കവിത എസ് കെ പൊറ്റക്കാട് എഴുതിയിട്ടുണ്ടായിരുന്നു. തിരുനെല്ലി തൃശ്ശിലേരി പ്രദേശങ്ങളിലെ അടിയാന്മാരുടെ ദുരിത സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ 60കളിൽ സർക്കാർ നിയോഗിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെന്റ് അംഗമായിരുന്ന എസ് കെ പൊറ്റക്കാടിനെയായിരുന്നു. ഒരു കവിതാരൂപത്തിൽ പരിഹാസവും ആത്മപരിഹാസവും കലർന്ന സ്വരത്തിൽ എഴുതി കതിരിട്ടിട്ടുണ്ടാവാം ആദിക്കിൽ കമ്മ്യൂണിസം, പതിരാണല്ലോ വാർത്താൽ പാതിയും വിള കൊയ്താൽ, പണിയാളരെ വേണം ജന്മിക്ക് പണ്ടേ പോലെ, പണവും സമ്പാദ്യമായി സാമവാദവും വേണം എന്ന് തുടങ്ങുന്ന കവിതയുടെ അതിവികസിത രൂപമായിരുന്നു കെ ജെ ബേബിയുടെ നാടുഗദ്ദിക. എസ് കെയുടെ കവിതയിലെ അനുതാപം ബേബിയിലെത്തുമ്പോൾ ഒരു പ്രതിഷേധാഗ്നിയായി അത് മാറുന്നത് കാണാം.

നക്സൽ സ്വഭാവം കൈവന്നത്. മനുഷ്യനായിരുന്നു കെ ജെ ബേബി. സദാ പ്രസാദവാൻ, സൗമ്യൻ, സൈദ്ധാന്തിക ദാരങ്ങളൊന്നും ചുമന്നു നടക്കാത്തവൻ, സരളഹൃദയൻ, തനി നാട്ടിൻ പുറത്തുകാരൻ. കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് ജോൺ ബേബിയുമൊത്ത് കെ ജെ ബേബിയെ കാണാൻ പോയ ഓർമ്മ ചെറുതല്ല. കെ ജെ അപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ സുരായണം തലയിലിരിക്കുന്നു. അതിന്റെ ഹാങ് ഓവറിൽ ഞാനെഴുതിയ നീ എന്നും ഇങ്ങനെ മിഴിച്ചു തന്നെ നിൽക്കും എന്ന ഒരു സ്ക്രിപ്റ്റ് കയ്യിലിരിപ്പുണ്ട്. അത് കെ ജെയെ കാണിക്കാൻ പേടിയായിരുന്നു. കെ ജെ ജോൺ ബേബിയോടും എന്നോടും വർത്തമാനം പറഞ്ഞു. വീടിനടുത്തുള്ള ഗോപിയണ്ണനെ പോലെ കെ ജെയെ എനിക്ക് തോന്നി. ഒട്ടും പേടി കൂടാതെ ഞാൻ സ്ക്രിപ്റ്റ് കെ ജെയുടെ കയ്യിൽ കൊടുത്തു. കെ ജെ അത് വായിച്ചു. ആശയം കൊള്ളാം, നാടകമാവണമെന്ന് കെ ജെ പറഞ്ഞു. ഞാനത് പലവട്ടം തിരുത്തി. രണ്ടാമത് വയനാട് യാത്ര നടന്നില്ല. സർവകലാശാലയിൽ ഞാനത് അവതരിപ്പിച്ചു. പുതുശ്ശേരി സാറും എം എം ബഷീറും നേരിട്ട് വന്ന് പറഞ്ഞു, നാടകം നന്നായി. വെറും ആശയപ്രസരണമല്ല, കെ ജെ തന്ന ഒരു കനലായിരുന്നു നാടകമായി മാറിയത്. നാടകത്തിൽ അലങ്കാരങ്ങൾ പാടില്ലെന്ന് പഠിച്ച പാഠം.

1991 കെ ജെ ബേബിയുടെ മാവേലി മന്ത്രം പുറത്തിറങ്ങുന്നത്. അതിസമ്പന്നമായ ആദിവാസി മിത്തുകളിലൂടെയും പുരാവൃത്തങ്ങളിലൂടെയുമുള്ള കെ ജെയുടെ സഞ്ചാരങ്ങളുടെ ഫലമായിരുന്നു മാവേലി മന്ത്രം. പരിചിതമായ നോവലുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തം. ആദിവാസി മിത്തുകളുടെ സരളമെന്നു ഭാവിക്കുന്ന സങ്കീർണമായ മാന്ത്രിക ഭാവനയെ തന്റേതായ മട്ടിൽ സമകാലിക ജീവിതവുമായി കൂട്ടിയിണക്കുകയാണ് മാവേലി മന്ത്രത്തിലൂടെ കെ ജെ ചെയ്തത്. സച്ചിദാനന്ദന്റെ അവതാരികയാണ് നോവലിലുള്ളത്. ആദിവാസികളുടെ സഹനനിർഭരമായ അസ്തിത്വത്തിന്റെ തീക്ഷ്ണമായ കാഴ്ചകൾ ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നു. നോവലിസ്റ്റായ ബേബിയുടെ രചനയുടെ ശക്തി ദൗർബല്യങ്ങളെ ഇഴവിടർത്തിക്കാട്ടുന്ന വിധത്തിലുള്ള അവതാരികയാണ് സച്ചിദാനന്ദൻ എഴുതിയിരിക്കുന്നത്. പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അന്തസ്സുയർത്താനുള്ള കെ ജെയുടെ സന്നദ്ധ സേവനങ്ങൾ മനുഷ്യസ്നേഹിയായ ഒരു കാൽപ്പനികന്റെ ആത്മാർത്ഥതയെയും പ്രതിബദ്ധതയെയുമാണ് പ്രകാശിപ്പിക്കുന്നത്.

ബൃഹത് കഥാഖ്യാനങ്ങളെക്കാൾ കെ ജെക്ക് വശകമായ മാധ്യമം ഏകാഗ്രതയുള്ള നാടകശില്പങ്ങളാണ്. കെ ജെ ബേബിയുടെ ഒടുവിലത്തെ നാടകമായിരുന്നു കുഞ്ഞിമായിൻ എന്തായിരിക്കാൻ പറഞ്ഞത്. വയനാടിനെയും ആദിവാസികളെയും മുൻനിർത്തിയുള്ള തന്റെ മുൻകാല രചനകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് ഈ ലഖനാടകത്തിൽ കെ ജെ സ്വീകരിച്ചിരിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് കലഹിക്കുകയും ശിക്ഷയേറ്റു വാങ്ങുകയും ചെയ്യുന്ന 19-ാം നൂറ്റാണ്ടിൽ തലശ്ശേരിയിൽ ജീവിച്ചിരുന്ന ഒരു മുസ്ലിം കർഷകനാണ് ഈ ഒറ്റയാൾ നാടകത്തിലെ കഥാപാത്രം. ഗുഡ എന്ന പേരിൽ ആദിവാസി കുട്ടികളുടെ പങ്കാളിത്തത്തോടെ കെ ജെ ഒരു സിനിമയും സംവിധാനം ചെയ്തു.

ഗോത്ര വിദ്യാർത്ഥികൾക്കായുള്ള ബദൽ വിദ്യാഭ്യാസത്തിനായി തുടങ്ങിയ കനവ് എന്ന ഗുരുകുലം ആദിവാസി കുട്ടികളുടെ മാനസിക വികാസത്തിനും ഭൌതികമായ അതിജീവനത്തിനും എത്രമാത്രം സഹായകമായിട്ടുണ്ടെന്നുള്ളത് നേരിട്ട് കണ്ട് മാത്രം മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. അരങ്ങിൽ നിന്ന് തെരുവിലേക്ക് ഇറങ്ങി വന്ന ഗദ്ദികപ്പാട്ടുകാരൻ, സ്വസ്ഥമായ കുടുംബജീവിതം, സ്വകാര്യത, ഭൌതിക സൌകര്യങ്ങൾ തുടങ്ങിയ സ്വാർത്ഥതകളെ നിരാകരിച്ച് നാലു പതിറ്റാണ്ടിലേറെക്കാലം ആദിവാസി സമൂഹത്തോടൊപ്പം അവരുടെ സുഖദുഃഖങ്ങളിൽ ഇഴുകിച്ചേർന്ന വ്യക്തി, അയാൾക്ക് മരണമില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. ഹൃദയത്തിൽ കുളിരുപടർത്തുന്ന പാട്ടുകളും അറിവിന്റെയും ചിന്തയുടെയും പുതിയ ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന രസകരമായ കഥകളും അനുഭവങ്ങളുമായി കുറേ നേരം അങ്ങനെ ഇരിക്കുക എന്നത് തന്നെ ഒരു രസകരമായ കാര്യമാണ്. അതൊരനുഭവം തന്നെയാണ്. സുഖതമീ നേരത്തിൽ ഞാൻ അനുഭവിക്കുന്നത് ആ സുഖതത്വം തന്നെയാണ്. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണെന്നറിയുമോ? കാസ്പിയൻ കടൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഏഷ്യയുടെയും യൂറോപ്പിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകത്തിന് 371,000 ചതുരശ്ര കിലോമീറ്ററിൽ അധികം വിസ്തൃതിയുണ്ട്. റഷ്യ, ഇറാൻ, ഖസാക്കിസ്ഥാൻ, അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നീ 5 രാജ്യങ്ങളുമായി കാസ്പിയൻ കടൽ അതിർത്തി പങ്കിടുന്നു. കാസ്പിയൻ കടൽ അതിന്റെ ജൈവ വൈവിധ്യത്തിന് വളരെ പേരുകേട്ടതാണ്. സ്റ്റർജൻ മത്സ്യങ്ങൾ ഇവിടെ ധാരാളമായി കാണപ്പെടുന്നു. ഈ തടാകത്തിൽ നിന്ന് ലഭിക്കുന്ന ഉപ്പും എണ്ണയും പ്രകൃതിവാതകവും ഈ രാജ്യങ്ങളുടെ എല്ലാം സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പല നദികളും ഈ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലുത് ഓൾഗ നദിയാണ്. ഈ തടാകത്തിന് ഒരു കടലിന്റെ എല്ലാ സവിശേഷതകളുമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കാസ്പിയൻ കടൽ എന്ന് വിളിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള തടാകം എന്ന ഖ്യാതിയാണ് ഇതിനുള്ളത്. ഈ തടാകം ഈ പ്രദേശങ്ങളിലെ എല്ലാ കാലാവസ്ഥയെയും ചുറ്റുമുള്ള ജീവജാലങ്ങളെയും എല്ലാം സ്വാധീനിക്കുന്നു. പറഞ്ഞു വരുന്നത് ഇത്രയുള്ളൂ, പ്രകൃതിയുടെ ഒരു വലിയ അത്ഭുതമാണ് കാസ്പിയൻ കടൽ. രാഹുൽ സംസ്കൃതിയായന്റെ ഗംഗ മുതൽ ഓൾഗ വരെ എന്നൊരു പുസ്തകമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് എത്തുന്നത്. ആ ഓൾഗ ഒഴുകിച്ചെന്ന് ചേരുന്നത് ഈ കാസ്പിയൻ കടലിലേക്കാണ്. ഓൾഗ ഒരു നദി മാത്രമല്ല, അതൊരു വലിയ സംസ്കാരമാണ്. ഗംഗ ഒരു നദി മാത്രമല്ല, അതൊരു സംസ്കാരമാണ് എന്ന് പറയുന്നത് പോലെയാണത്.

ചില ദിവസങ്ങളിൽ നമ്മൾ നടന്നു പോകുന്ന വഴികളിലെ മരങ്ങളും ചെടികളും നമ്മളോട് ഓരോരോ കഥകൾ പറയും. അതെ, നിങ്ങൾക്കറിയുമോ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റെഫ്ലേഷ്യ എവിടെയാണ് കാണപ്പെടുന്നത് എന്ന്? ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമാണ് ഇത് കാണപ്പെടുന്നത്. ഏകദേശം 10 കിലോയോളം ഭാരവും 1 മീറ്ററോളം വലിപ്പവും ഇതിനുണ്ടാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? 1 മീറ്റർ വലിപ്പമുള്ള പൂവാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന് ദുർഗന്ധമാണെന്നാണ്. പൂവെന്ന് കേൾക്കുമ്പോൾ മണമാണല്ലോ, പക്ഷെ റെഫ്ലേഷ്യ എന്ന് കേൾക്കുമ്പോൾ അത് ദുർഗന്ധമാണ്. റെഫ്ലേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂവ്. ഇതിനെ ശവന്തീനി പൂവ്, ശവം മണക്കും പൂവ് എന്നൊക്കെ വിളിക്കാറുണ്ട്. കാരണം ഇതിന്റെ ദുർഗന്ധം അഴുകിയ മാംസത്തിൻ്റെതിന് സമാനമാണ്. 1 മീറ്ററിലധികം വ്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ, 10 കിലോഗ്രാം ഭാരമുണ്ടെന്നും പറഞ്ഞല്ലോ. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു പൂവിനെ കുറിച്ച്. നമ്മുടെ നാട്ടിൽ ഒട്ടും പരിചയമുള്ള ഒരു പൂവല്ല. ഇതിന് ഇലകളോ തണ്ടുകളോ വേരുകളോ ഇല്ല. അതിനേക്കാൾ അത്ഭുതം മറ്റൊന്നാണ്, ഇതൊരു പരാദസസ്യമാണ്. അതായത് മറ്റു സസ്യങ്ങളുടെ വേരുകളിൽ

പറ്റിപ്പിടിച്ച് വളവും വെള്ളവും ഊറ്റി എടുത്തു ജീവിക്കുന്ന ഒരു സസ്യം. അതിനെയാണല്ലോ പരാദസസ്യം എന്ന് പറയുന്നത്. ഈ ദുർഗന്ധം ഈച്ചകളെയും മറ്റ് ഷഡ്പദങ്ങളെയും ആകർഷിക്കുന്നു. അങ്ങനെയാണ് പരാഗണം നടക്കുന്നത്. പ്രകൃതിയുടെ ഓരോരോ അത്ഭുതങ്ങൾ. ഗന്ധം കൊണ്ടും അല്ലെങ്കിൽ സുഗന്ധം കൊണ്ടും ദുർഗന്ധം കൊണ്ടും പൂക്കൾ പരാഗണം നടത്തുന്നു എന്നത്. അതുപോലെ മറ്റൊന്നാണ് ഉൾഫിയ. ലോകത്തിലെ ഏറ്റവും ചെറിയ പൂവാണിത്. 1 മില്ലിമീറ്ററിന് താഴെ മാത്രം വലിപ്പം. ഒരു ചെറിയ പച്ച തുള്ളി പോലെയാണ് വെള്ളത്തിൽ ഇത് പൊങ്ങിക്കിടക്കുന്നത്. ഉൾഫിയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയും. അത് പോഷക സമൃദ്ധവുമാണ്. രണ്ട് സസ്യങ്ങൾ, റഫ്ലേഷിയും ഉൾഫിയും. ഒന്ന് ഏറ്റവും വലുത്, ദുർഗന്ധപൂരിതം. മറ്റൊന്ന് ഏറ്റവും ചെറുത്, അങ്ങേയറ്റം പച്ച. എത്രയെത്ര വൈവിധ്യങ്ങൾ, എന്തൊക്കെ സവിശേഷതകൾ. പ്രകൃതി നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അത്ഭുതങ്ങളുടെ കലവറയാണത്. അത്ഭുതങ്ങൾ മാത്രം ഒളിഞ്ഞിരിക്കുന്ന ഒരു കലവറയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അല്ലേ? ശരിയല്ലേ? വെറുതെ ഉൾഫിയെക്കുറിച്ചും റഫ്ലേഷിയെക്കുറിച്ചും പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങേയറ്റവും ഇങ്ങേയറ്റവും. അതൊന്ന് ഓർത്തു നോക്കുമ്പോൾ പ്രകൃതി ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം.

ഓരോ ദിവസവും പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കുക. അതൊരു വലിയ കാര്യമാണ്. ഓ, അങ്ങനെയായിരുന്നു, അതെനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ ഓരോന്ന് കേൾക്കുമ്പോൾ വിസ്മയത്തോടെ പറയാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുഴയായ ആമസോൺ, അത് എത്രത്തോളം വലുതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആമസോൺ നദി ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ്. ഏകദേശം 6400 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഈ നദിയിലെ ജീവികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്ഭുതപ്പെടാതിരിക്കില്ല. ഒരുപാട് പുതിയ ജീവികളെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. തെക്കേ അമേരിക്കയിലൂടെ ഒഴുകുന്ന ഈ മഹാനദി ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ്. ആമസോൺ മഴക്കാടുകൾക്ക് ജീവൻ നൽകുന്നതും ഈ നദിയാണ്. ആമസോൺ നദിക്ക് 6400 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര രാജ്യങ്ങളിലൂടെയായിരിക്കും ഇതൊഴുകിപ്പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജലസ്രോതസ്, അനേകം നദികളുടെ സംഗമ ഭൂമി, പോഷക നദികളെല്ലാം ചേർന്ന് ആമസോൺ മഴക്കാടുകളെ സമ്പന്നമാക്കി തീർക്കുന്നു. ഡോൾഫിനുകൾ, പിരാനകൾ, മുതലകൾ തുടങ്ങി അനേകം ജീവിവർഗങ്ങളുടെ വൈവിധ്യമാർന്ന ആവാസ കേന്ദ്രം. ആമസോൺ മഴക്കാടുകൾ പോലെ തന്നെ ഈ നദിയും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ നദിയിലൂടെയുള്ള യാത്ര സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത അനുഭവമാണ് നൽകുന്നത് എന്ന് യാത്രാ വിവരണങ്ങൾ സൂചിപ്പിക്കുന്നു. ആമസോൺ നദി അവിടുത്തെ പ്രാദേശിക ജനതയുടെ ജീവിത രീതികളെയും സംസ്കാരത്തെയും സദാ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെയുള്ളവർ മണ്ണിലാണ് ജീവിക്കുന്നത്, നമ്മളെപ്പോലെ മായാലോകത്തല്ല. ചുരുക്കത്തിൽ, ആമസോൺ നദി കേവലം ഒരു ജലസ്രോതസ്സല്ല, മറിച്ച് ഭൂമിയുടെ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ജൈവ വ്യവസ്ഥയുടെ ഹൃദയമാണ്, പ്രകൃതിയുടെ മറ്റൊരത്ഭുതം. അങ്ങനെ പറയാൻ കഴിയൂ, ഓരോ നദിയും പ്രകൃതിയുടെ ഓരോ അത്ഭുതമാണ്. അവയ്ക്ക് ഓരോന്നിനും ഓരോരോ കഥകൾ പറയാനുമുണ്ട്. നദികൾക്ക് എന്നെക്കാളും ഓർമ്മ കാണണം, കടലിൽ ചിറകുള്ള സഞ്ചാരപ്രിയർ എന്ന് വയലാർ. വെറുതെ കരമനയാറ് മുതൽ ആമസോൺ നദി വരെ ഒന്ന് ഓർത്തു എന്നേ ഉള്ളൂ പ്രകൃതിയുടെ ഓരോരോ അത്ഭുതങ്ങളെ.

ചില കഥകൾ നമുക്ക് പ്രതീക്ഷ നൽകും. അതുപോലെ ഒരു കുഞ്ഞു കഥ പറയാം. പണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു കുരുവി ഒരു കൂടുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കാറ്റ് വന്നത്. കുരുവിയുടെ കൂട് താഴെ വീണു. കുരുവി കരഞ്ഞു. ഒരു മനുഷ്യൻ അങ്ങോട്ട് വന്നപ്പോൾ കുരുവി പറഞ്ഞു, എന്റെ കൂട് താഴെ വീണു. മനുഷ്യൻ പറഞ്ഞു, സാരമില്ല, നിനക്ക് പുതിയ കൂടുണ്ടാക്കാം. കുരുവി പറഞ്ഞു, പക്ഷെ ഞാൻ ആ കൂടുണ്ടാക്കിയത് എന്റെ ചിറകുകൾ കൊണ്ടാണ്. മനുഷ്യൻ പറഞ്ഞു, പക്ഷെ നിന്റെ ചിറകുകൾ ഇന്നുമുണ്ട്. ഈ കഥയുടെ ഗുണപാഠം എന്ത് എന്നൊക്കെ ചോദിച്ചാൽ ഇതെന്ത് കഥയെന്ന് ചോദിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴെങ്കിലും നമ്മൾക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടാകാം. അതൊരു ജോലിയാകാം, ബന്ധമാകാം, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളാകാം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ തളർന്നു പോയി എന്ന് വരാം. എന്നാൽ ഈ നഷ്ടങ്ങളിൽ തളർന്നു പോകാതെ നമുക്കൊരു പുതിയ തുടക്കം കുറിക്കാൻ എപ്പോഴും സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിനക്ക് ചിറകുകൾ ഇപ്പോഴുമുണ്ട്, കൂടെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, ചിറകുകൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഓരോ അവസാനവും ഒരു പുതിയ തുടക്കത്തിന്റെ വാതിൽ തുറക്കുന്നു. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ നഷ്ടങ്ങൾ നമ്മെ പുതിയ പാതകളിലേക്ക് നയിച്ചേക്കാം. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ച ഒരു ജീവിതം അത് നമുക്ക് നൽകിയെന്നും വരാം. നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതിനേക്കാൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് പ്രധാനം എന്നേ പറഞ്ഞു വരുന്നുള്ളൂ. ഓരോ അനുഭവവും നമ്മെ കൂടുതൽ കരുത്തരാക്കുന്നു, അത് നമ്മെ കൂടുതൽ പക്വതയുള്ളവരാക്കുന്നു. ഒരു പുതിയ തുടക്കത്തിന് ഒരുപാട് ധൈര്യവും ആത്മവിശ്വാസവും ആവശ്യമാണ്. പക്ഷെ ആ ധൈര്യം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, അത് കണ്ടെത്തേണ്ടത് നമ്മളാണ്. നോക്ക്, ചിറകുകൾ ബാക്കിയുണ്ട്, കൂടെ വീണുപോയിട്ടുള്ളൂ. ഓർക്കുക, ജീവിതം ഒരു നദി പോലെയാണ്, അതൊഴുകിക്കൊണ്ടേയിരിക്കും. നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ പുതിയ തുടക്കങ്ങൾക്കായി നമുക്ക് തയ്യാറെടുക്കാം.

നമ്മൾക്ക് എല്ലാവർക്കും ഓരോ തത്വചിന്തകൾ ഉണ്ടാകും. അതുപോലൊരു തത്വചിന്തയെക്കുറിച്ച് പറയാം. വിജയം എന്നാൽ തോൽവിയിൽ നിന്ന് വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരു ധൈര്യമാണ്. ഈ തത്വചിന്ത നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ തത്വചിന്ത കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കേട്ട് പഴകിയതാണ് എന്ന് വിചാരിക്കാതെ അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ ശ്രമിക്കൂ. നമ്മൾക്ക് തോൽവികൾ ഉണ്ടാകാം, പക്ഷെ തോൽവിയെ ഭയപ്പെടേണ്ടതില്ല. തോൽവിയെ നമ്മളൊരു പാഠമായി കാണുക. തോൽവിയിൽ നിന്ന് നമ്മൾ പുതിയ പാഠങ്ങൾ പഠിക്കുക. തോൽവിയിൽ നിന്ന് വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് ധൈര്യമുണ്ടാകണം. വിജയമെന്നാൽ എന്താണ്? ഒരു മത്സരത്തിൽ ജയിക്കുന്നതോ ഉയർന്ന മാർക്ക് നേടുന്നതോ അതോ ഒരു വലിയ പദവിയിലെത്തുന്നതോ? വിജയത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു യാത്രയാണെന്ന് മനസ്സിലാക്കാം. അല്ലാതെ അതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല. ഓരോ വീഴ്ചയിൽ നിന്നും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനുള്ള ധൈര്യമാണ് യഥാർത്ഥ വിജയം. തോൽവികളിൽ തളരാതെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും വിജയിക്കുന്നത്. അല്ലാതെ ഒറ്റത്തവണ തീർപ്പാക്കൽ പോലെ ആർക്കും ഒരു വിജയവും സംഭവിക്കില്ല. തോൽവി ഒരവസാനമല്ല, അത് വിജയത്തിലേക്കുള്ള ഒരു പടവാണെന്ന് പണ്ട് പണ്ടേ ആളുകൾ പറയുന്നത് അതുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കും, പക്ഷെ അത് നേടാൻ കഴിഞ്ഞു എന്ന് വരില്ല. ആ സമയത്ത് നിരാശ തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അവിടെ നമ്മൾ തോറ്റുപോകാൻ പാടില്ല. വീഴ്ചകളിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിച്ച് വീണ്ടും ശ്രമിക്കുക എന്നതാണ് പ്രധാനം. ഒരു കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ നടക്കാൻ പഠിച്ചത് എത്ര തവണ വീണിട്ടാണ് എന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാതെ ഒറ്റ ദിവസം എണീറ്റ് അങ്ങ് ഓടുകയായിരുന്നു ചെയ്തത്? അല്ലല്ലോ. വീഴ്ചകളിൽ നിന്ന് നമ്മൾ പഠിച്ചതുകൊണ്ടാണ് പിന്നീട് നമുക്ക് നടക്കാൻ കഴിഞ്ഞത്. പിന്നെ നമ്മൾ വേഗത്തിൽ നടക്കാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ അതിവേഗത്തിൽ ഓടാൻ തുടങ്ങിയത്.

പിന്നെ നമ്മൾ നെട്ടോട്ടം ഓടിയത്. അതിനെക്കുറിച്ച് പറയുന്നില്ല, നെട്ടോട്ടം വേണ്ട തന്നെ. ഓരോ തോൽവിയും നമ്മളെ കൂടുതൽ കരുത്തരാക്കുന്നു, അത് നമ്മളെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. നമ്മൾ നേരിട്ട വെല്ലുവിളികളും അതിജീവിച്ച സാഹചര്യങ്ങളും നമ്മളെ കൂടുതൽ മികച്ച വ്യക്തിയാക്കി മാറ്റുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. നിങ്ങളിപ്പോൾ തന്നെ ആലോചിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ധൈര്യമുണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തൻ്റെ ഇടമുണ്ടായിട്ടുണ്ടെങ്കിൽ, അതെല്ലാം പല വെല്ലുവിളികളെയും പല സാഹചര്യങ്ങളെയും അതിജീവിച്ചെത്തിയത് കൊണ്ടാണ്. അപ്പോ കംഫർട്ട് സോണിൽ മാത്രം നിൽക്കുക എന്ന് ആലോചിക്കരുത്. വീഴ്ചകൾ വേണം, പരാജയങ്ങൾ വേണം, തോൽവികൾ വേണം, എന്നാലേ കരുത്തുണ്ടാകൂ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഓരോ വീഴ്ചയ്ക്ക് ശേഷവും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ധൈര്യമുണ്ടല്ലോ. പണ്ടുള്ള ആളുകൾ പറയുന്നത് കേട്ടില്ലേ, വീഴുന്നതിലല്ല, വീഴുന്നതിൽ നിന്ന് എണീൽക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനം. അതൊരു വലിയ തത്വശാസ്ത്രമാണ്. അതൊരു തത്വശാസ്ത്രം മാത്രമല്ല, അതൊരു പ്രായോഗിക മനഃശാസ്ത്രം കൂടിയാണ്.

നമ്മുടെ എല്ലാം ജീവിതത്തിലെ വലിയൊരു ഭാഗമാണ് സ്നേഹം. നിങ്ങൾക്കറിയുമോ, ഒരു നല്ല സ്നേഹം നമ്മുടെ ശരീരത്തിൽ എത്ര മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന്. സ്നേഹം നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു, അത് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നു. ഒരു നല്ല സ്നേഹം നമുക്ക് ഒരുപാട് ഊർജം നൽകും. അങ്ങനെ നല്ല സ്നേഹം ചീത്ത സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ, സ്നേഹം നല്ലത് തന്നെയാണ്. ഏത് സ്നേഹവും നല്ലത് തന്നെയാണ്. നമ്മുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുക എന്നത് വളരെ പ്രധാനം തന്നെയാണ്. അവരോടൊപ്പം ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാക്കുക. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വികാരമാണ് സ്നേഹം. ഈ സ്നേഹത്തിന്റെ പിന്നിൽ കേവലം വികാരം മാത്രമല്ല, ചില രാസപ്രവർത്തനങ്ങളും ഉണ്ട്. ഇന്ന് നമ്മൾ ഹോർമോണുകളും സ്നേഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. സ്നേഹത്തെ പലപ്പോഴും മനസ്സിന്റെ വികാരമായി മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ചില ഹോർമോണുകൾ, നേരത്തെ പറഞ്ഞില്ലേ ചില ഹോർമോണുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മളെ സ്നേഹം ഉണ്ടാക്കിത്തരും. സ്നേഹം ഉണ്ടാകുമ്പോൾ ഓക്സിറ്റോസിൻ ഉണ്ടാവുകയും ചെയ്യും. ശാസ്ത്രജ്ഞർ ഈ പ്രണയത്തെ അല്ലെങ്കിൽ സ്നേഹത്തെ മൂന്ന് പ്രധാന ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ആകർഷണം, അടുപ്പം, ബന്ധം. ഇതിൽ ഓരോ ഘട്ടത്തിലും വ്യത്യസ്തമായ ഹോർമോണുകളാണ് പ്രവർത്തിക്കുന്നത്. ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ പറഞ്ഞല്ലോ, സ്നേഹബന്ധങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കെട്ടിപ്പിടിക്കുമ്പോഴും കൈകൾ കോർത്തുപിടിക്കുമ്പോഴും ആലിംഗനം ചെയ്യുമ്പോഴും ഈ ഹോർമോൺ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് പങ്കാളികൾക്കിടയിലുള്ള വിശ്വാസവും അടുപ്പവും കൂട്ടുന്നു. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിലും ഓക്സിറ്റോസിൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഹോർമോണുകൾ വഴി സ്നേഹം നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു. സ്നേഹമുള്ള ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്, അതായത് സമ്മർദ്ദം, കുറയും. രോഗപ്രതിരോധ ശേഷി കൂടുകയും ചെയ്യും. സന്തോഷമുള്ള മനസ്സ് ഒരു വ്യക്തിയെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സ്നേഹം മാത്രമല്ല, ദേഷ്യം, സങ്കടം, പേടി തുടങ്ങിയ എല്ലാ വികാരങ്ങൾക്കും പിന്നിൽ ഹോർമോൺ പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേഹം എന്ന വികാരം, അതൊരു ഹോർമോൺ പ്രവർത്തനമാണെങ്കിൽ, രാസപ്രവർത്തനമാണെങ്കിൽ, അതിനെ ത്വരിതപ്പെടുത്തി വെക്കുന്നതല്ലേ നല്ലത്? ദേഷ്യം, സങ്കടം, പേടി എന്നിവയേക്കാൾ എത്രയോ നല്ലതല്ലേ സ്നേഹമെന്ന് പറയുന്നത്? അതൊരു രാസപ്രവർത്തനമാണ്. അപ്പൊ അതിനെ നമുക്ക് ത്വരിതപ്പെടുത്താം.

നിങ്ങൾക്കറിയാമോ ഈ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ പക്ഷിയായ പെരിഗ്രീൻ ഫാൽക്കണിനെ കുറിച്ച്? ഇത് ഏകദേശം 320 കിലോമീറ്ററിന് മുകളിൽ വേഗത്തിൽ പറക്കും. ഈ പക്ഷി അതിന്റെ ഇരയെ പിടിക്കാൻ വേണ്ടി വളരെ വേഗത്തിൽ താഴേക്കും പറക്കും. ഈ വേഗത നമ്മളെ ഒരുപാട് അത്ഭുതപ്പെടുത്തും. മറ്റൊരു വേഗതയേറിയ പക്ഷി സ്വിഫ്റ്റ് പക്ഷിയാണ്. മണിക്കൂർ 112 കിലോമീറ്റർ വരെ വേഗത്തിൽ ഇതിന് പറക്കാൻ കഴിയും എന്നാണ്. ഇവ പറന്നുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുകയും ഇര തേടുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേ പറ്റൂ. പക്ഷികളുടെ ശരീരഘടനയും ചിറകുകളുടെ രൂപവും അവയുടെ വേഗത കൂട്ടാൻ സഹായിക്കുന്നു. അവയുടെ ഭാരം കുറഞ്ഞ അസ്ഥികളും ശക്തമായ പേശികളും ഈ വേഗതയ്ക്കൊരു കാരണമാണ്. ചില പക്ഷികൾക്ക് കൂടുതൽ ദൂരം നിർത്താതെ പറക്കാനുള്ള കഴിവുണ്ട്. പക്ഷികളുടെ വേഗത ഒരു അതിജീവന തന്ത്രം കൂടിയാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും വേഗത്തിൽ ഇര തേടാനും ഇത് സഹായിക്കുന്നു. പക്ഷികളുടെ ലോകം വേഗതയുടെയും ചലനത്തിന്റെയും അത്ഭുതകരമായ ഒരു ലോകം തന്നെയാണ്. പറഞ്ഞു വന്നതേ, മനുഷ്യ ശരീരത്തിലും ഇത്തരത്തിൽ അത്ഭുതകരമായ ഒരുപാട് ചലനങ്ങളും വേഗതകളുമുണ്ട്. നമ്മളത് തിരിച്ചറിയാതിരിക്കുന്നു എന്ന് മാത്രം. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ അത്ഭുതങ്ങളുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അവ അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മനുഷ്യനാകട്ടെ അത് അറിയാതെ പ്രയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഓരോ ജീവിക്കും അതിൻ്റെതായ കഴിവുകളുണ്ട്. അവയെ നമ്മൾ അറിയുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിൻ്റെ ഒരു ഒരു ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്.

നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറക്കുന്നു. പക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടാകും. നിങ്ങൾക്കറിയുമോ, നമ്മുടെ തലച്ചോറിന് ഏകദേശം 100,000,000,000+ കാര്യങ്ങൾ ഓർമ്മിക്കാൻ സാധിക്കുമെന്ന്. 100,000,000,000+ കാര്യങ്ങൾ ചെറുതല്ല. ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിവുള്ള ഒരു വലിയ കമ്പ്യൂട്ടറിന് തുല്യമാണത്. പക്ഷെ നമ്മുടെ ഓർമ്മകൾ നമ്മൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകും. നമ്മുടെ തലച്ചോറ് പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണമായൊരു ഘടനയാണ്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഓർമ്മകളും സ്വപ്നങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ചെറിയ അവയവമാണ് എന്നുള്ളതാണ്. ഓരോ നിമിഷവും കോടിക്കണക്കിന് ന്യൂറോണുകൾ പരസ്പരം ആശയവിനിമയം നടത്തി നമ്മുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. ഒരു കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ വിവരങ്ങൾ വിശകലനം ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും മസ്തിഷ്കത്തിന് കഴിയും. ഓരോ വ്യക്തിയുടെയും മസ്തിഷ്കം അതുല്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നമ്മൾ അറിയാതെ തന്നെ മസ്തിഷ്കം ശരീരത്തിലെ പല പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നു, ശ്വാസമെടുപ്പ് നിയന്ത്രിക്കുന്നു. ഇതൊന്നും നമ്മൾ അറിയുക പോലും ചെയ്യുന്നില്ല. ഓർമ്മശക്തിയുടെ ഒരു അക്ഷയ ഖനിയാണ് നമ്മുടെ തലച്ചോറ്. ഒരുപാട് വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ പോലും ഓർത്തെടുക്കാൻ ഇതിന് കഴിയുന്നു. ഏറ്റവും അത്ഭുതകരമായ കാര്യം മസ്തിഷ്കത്തിന് സ്വയം പഠിക്കാനും മാറ്റങ്ങൾ വരുത്താനും കഴിയും എന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ ഇത് കൂടുതൽ ശക്തമാകുന്നു. അതുകൊണ്ടാണ് അറിവും വിവരവും എപ്പോഴും ഇന്ധനമായി മസ്തിഷ്കത്തിന് കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത്. സുഗതബി നേരത്തിൽ നദികളെക്കുറിച്ചും പലതിനെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ വെറുതെയെങ്കിലും ചോദിച്ചേക്കാം, ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന്. പുതിയ വിവരമാണ് എന്ന് തോന്നുന്നവർക്ക് അത് തലച്ചോറിന് കിട്ടുന്ന ഒരു ഇന്ധനമാണ് എന്ന് മറന്നു പോകരുത്. ഒരു കലാകാരന്റെ സർഗാത്മകതയും ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തങ്ങളും എല്ലാം മസ്തിഷ്കത്തിന്റെ അത്ഭുതകരമായ കഴിവുകളാണ്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അറിവും വിവരവും മസ്തിഷ്കത്തിന് കൊടുത്തുകൊണ്ടേയിരിക്കുക. മസ്തിഷ്കം നിങ്ങളറിയാതെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും.

ചില ദിവസങ്ങളിൽ നമ്മൾക്ക് നല്ലൊരു കൂട്ടുകാരനെ ആവശ്യമുണ്ടാകും. നിങ്ങൾക്കറിയുമോ, ഒരു പൂച്ചയ്ക്ക് ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ കേൾക്കാൻ കഴിവുണ്ടെന്ന്. ഒരു പൂച്ചയ്ക്ക് ഏകദേശം 45,000 Hz വരെ ശബ്ദം കേൾക്കാൻ സാധിക്കും. ഇതൊരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ഇരട്ടിയിലധികം വരും. പൂച്ചകൾ വളരെ രസകരമായൊരു ജീവിയാണ്. അവയ്ക്ക് പലപ്പോഴും വളരെ നല്ല ഒരു കൂട്ടുകാരനാകാൻ സാധിക്കും. പൂച്ചകൾ വെറും വളർത്തുമൃഗങ്ങൾ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണ്. പൂച്ചകളെ കൂട്ടുകാരായി കണ്ടിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. അവയുടെ മൃദുലമായ സ്പർശവും കാരുണ്യം നിറഞ്ഞ നോട്ടവും നമ്മുടെ മനസ്സിന് സമാധാനം നൽകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു പൂച്ച നമ്മുടെ അരികിൽ വരുമ്പോൾ അതിന്റെ സാമീപ്യം നമ്മെ സന്തോഷിപ്പിക്കും. തൊട്ടുരുമിയാൽ വെറുപ്പ് തോന്നുന്നവരുമുണ്ട്. പലപ്പോഴും പൂച്ചകൾ നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് എന്ന് പഠനങ്ങളുണ്ട്. അതെത്രത്തോളം ശരിയാണ് എന്ന് വീണ്ടും നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അവയുടെ സ്വഭാവം ഓരോ പൂച്ചയ്ക്കും ഓരോ വ്യക്തിത്വം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ചിലത് വളരെ ശാന്തമായി പെരുമാറുമ്പോൾ മറ്റു ചിലത് വളരെ കളിച്ചും ചിരിച്ചും ഉരുമിയും തൊട്ടുരുമിയും ഒക്കെ പെരുമാറുന്നു. നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ വാലാട്ടി ശരീരത്തിൽ ഉരസിക്കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നവയാണ് പൂച്ചകൾ. നമ്മുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും അവ കൂട്ടായി നിൽക്കും. ചിലപ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ അവ നമ്മളെ ആശ്വസിപ്പിക്കാൻ വരാറുണ്ട്. നമ്മൾ അത് പക്ഷെ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. പൂച്ചകൾക്ക് നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിവുണ്ടോ അറിഞ്ഞുകൂടാ, കാണുമായിരിക്കാം. അവ നമ്മളുടെ കൂടെ ഇരിക്കുന്നത് പോലും വലിയൊരു ആശ്വാസമാണ്. അവയുടെ കളികളും തമാശകളും നമ്മുടെ ജീവിതത്തിൽ ചിരിയും സന്തോഷവും നിറയ്ക്കുന്നു. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, പൂച്ചകൾ പലർക്കും നല്ല കൂട്ടുകാരാണ്.

നിങ്ങൾക്കറിയാമോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരുപാട് നഗരങ്ങൾ നഗരങ്ങളായിരുന്നില്ല, മറിച്ച് ഒരുപാട് ഗ്രാമങ്ങളായിരുന്നു. കോഴിക്കോട് ഒരു പ്രധാന തുറമുഖ നഗരമായിരുന്നു. അന്നവിടെ അറബികളും ചൈനക്കാരും പോർച്ചുഗീസുകാരും കച്ചവടത്തിന് വന്നിരുന്നു. അന്ന് കോഴിക്കോടിനെ പുഴകളുടെയും കപ്പലുകളുടെയും നഗരം എന്നാണ് വിളിച്ചിരുന്നത്. ഈ നഗരത്തിന്റെ ചരിത്രം വളരെ വലുതാണ്. ചരിത്രവും പൈതൃകവും ഒരുപോലെ ഇഴചേരുന്ന ഒരു നാടാണ്. സാമൂതിരി രാജാക്കന്മാരുടെ കാലം മുതൽ ഈ മണ്ണ് കലയെയും സാഹിത്യത്തെയും ചേർത്ത് പിടിക്കുന്നു. എം ടി, എസ് കെ പൊറ്റക്കാട് തുടങ്ങിയ പ്രഗത്ഭരായ സാഹിത്യകാരന്മാർക്ക് ജന്മം നൽകിയ മണ്ണാണിത്. അതുകൊണ്ട് തന്നെ കോഴിക്കോടിനെ സാഹിത്യ നഗരമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കോഴിക്കോടിന്റെ തനതായ മാപ്പിളപ്പാട്ടുകൾ ഈ നാടിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്നു. ഈണവും താളവും നിറഞ്ഞ മാപ്പിളപ്പാട്ടുകൾ കേരളീയ സംഗീതത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് കലാരൂപങ്ങളുടെ ഈറ്റില്ലം കൂടിയാണ് കോഴിക്കോട്. കഥകളിയും കളരിപ്പയറ്റും പോലുള്ള കലകൾക്ക് ഈ നാടെന്നും വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. കോഴിക്കോടൻ ഹൽവയുടെയും ബിരിയാണിയുടെയും രുചി പോലെ ഈ നാടിന്റെ സംസ്കാരവും വളരെ മധുരമുള്ളതാണ്. പരമ്പരാഗതമായ കച്ചവട കേന്ദ്രം എന്ന നിലയിൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള സംസ്കാരങ്ങളെ കോഴിക്കോട് എന്നും സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. എഴുത്തുകാരും കലാകാരന്മാരും ഒത്തുകൂടുന്ന ഇടങ്ങളാണ് ഇവിടുത്തെ ചായക്കടകൾ. ഇവിടെ നടക്കുന്ന സംവാദങ്ങൾ പോലും കോഴിക്കോടിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമാണ്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, എഴുത്തുകാരും കലാകാരന്മാരും ഒത്തുകൂടുന്ന ഇടങ്ങളായി നമ്മുടെ ചായക്കടകൾ എന്ന് മാറും. കോഴിക്കോടിന്റെ ഒരു സംസ്കാരം നമ്മുടെ നാടിന്റെ സംസ്കാരം പോലെ, കോഴിക്കോടിന്റെ സംസ്കാരം പോലെ നമ്മുടെ നാടിന്റെ സംസ്കാരവും എന്നു മാറി വരും. എഴുത്തും വായനയും കലയും സംസ്കാരവും ഒക്കെയുള്ള നാടുകൾ മനുഷ്യന്റെ മനസ്സിനെ തുറന്നു കാണിക്കും. മനുഷ്യന്റെ മസ്തിഷ്കത്തെ അത് വികസിപ്പിക്കും. അവിടെ സ്നേഹവും സുന്ദരമായ കാലാവസ്ഥയും ഉണ്ടാകും, സൗമ്യതയുണ്ടാകും, സംശയമില്ല.